ആകാശവാണി കോഴിക്കോട്. സമയം 5:58:22. ഇന്ന് ശകവർഷം 1948, ആഷാഢം 14, കൊല്ലവർഷം 1201, മിഥുനം 21, 2026 ജൂലൈ 5 ഞായറാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം തുടങ്ങുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KF ജോർജ്.
1: വർഷങ്ങൾക്ക് മുമ്പ് അരിക്ക് വലിയ ക്ഷാമമുണ്ടായിരുന്ന കാലത്ത് ധാന്യ മൊത്തക്കച്ചവട സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ താഴെ വീഴുന്ന അരി അടിച്ചു വാരാനെത്തുന്ന പാവപ്പെട്ട സ്ത്രീകളെ കാണാമായിരുന്നു. അരിച്ചാക്ക് ലോറികളിൽ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും അരി ചോർന്ന് വീഴും. ഇത് അടിച്ചു വാരി ശേഖരിച്ച് കിട്ടുന്നതുകൊണ്ടാണ് അവർ ഉപജീവനം കഴിച്ചിരുന്നത്. ഇവർക്കും കിട്ടാതെ പോകുന്ന അരിമണികൾ കഴിച്ച് ജീവിക്കുന്ന പ്രാവുകളുടെ കൂട്ടം അങ്ങാടിയിലെ കടകളുടെ മുറ്റത്തും മച്ചിലും അഭയം തേടിയിരിക്കുന്നതും കാണാമായിരുന്നു. പക്ഷിമൃഗാദികൾ

0: തങ്ങളെക്കാൾ ചെറിയവർക്ക് പരിഗണന നൽകുന്നു. കിളികൾ പഴങ്ങളിൽ കൊത്തുമ്പോൾ ചിലത് താഴെ വീഴും. താഴെ വന്ന് കിളികൾ ആ കനികൾ തിന്നാറില്ല. അത് മണ്ണിൽ കഴിയുന്ന പുഴുക്കൾക്കും ഉറുമ്പുകൾക്കുമുള്ള ഭക്ഷണമാണ്. പറന്നു നടക്കുന്ന തങ്ങൾക്ക് മരത്തിലുള്ള അടുത്ത പഴം തിന്നാൻ ശേഷിയുണ്ടല്ലോ എന്ന ബോധ്യം പക്ഷികൾക്കുണ്ട്. ഓടിച്ചു പിടിച്ച ഇരയെ വിശപ്പ് മാറുന്നവരെ മാത്രമേ കാട്ടുമൃഗങ്ങൾ ഭക്ഷിക്കാറുള്ളൂ. ബാക്കി അവിടെ ഉപേക്ഷിച്ച് സ്ഥലം വിടും. തങ്ങളെക്കാൾ ശേഷി കുറഞ്ഞ മൃഗങ്ങൾക്കും പക്ഷികൾക്കുമുള്ള ഭക്ഷണമായി അവർ അതിനെ കണക്കാക്കുന്നു. മനുഷ്യനാണെങ്കിൽ ബാക്കി വരുന്നത് പിൽക്കാല ആവശ്യത്തിനായി ഉണക്കിയും ശീതീകരിച്ചും ഉപ്പിലിട്ടുമെല്ലാം സൂക്ഷിക്കും. പഴം വിളയുന്ന മരങ്ങളെ വലം മൂടിയിട്ട് സംരക്ഷിക്കും. വിശേഷ ബുദ്ധിയുണ്ടെന്ന് ഊറ്റം കൊള്ളുന്ന മനുഷ്യൻ മറ്റു ജീവികൾക്കോ സസ്യങ്ങൾക്കോ പരിഗണന നൽകുന്നില്ല. ഈ സ്വഭാവം മനുഷ്യനിടപെടുന്ന എല്ലാ മേഖലകളിലുമുണ്ട്. വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളെ കരാറുകളിലൂടെയും ഭീഷണിപ്പെടുത്തിയും ചൊൽപ്പടിക്ക് നിർത്താൻ നോക്കുന്നു. ചെറിയ സ്ഥാപനങ്ങളെ വലുത് വിഴുങ്ങുന്നു. ചെറുകിടക്കാരെ വിപണിയിൽ ശ്വാസം മുട്ടിച്ച് വൻകിടക്കാർ ശതകോടീശ്വരന്മാരാകുന്നു. അഷ്ടിക്കു വകയില്ലാത്തവൻ്റെ അന്നം മുട്ടിച്ചാണ് പലപ്പോഴും കോടികളിൽ അക്കം കൂട്ടുന്നത്. ചെറുതില്ലെങ്കിൽ വലുതിന് നിലനിൽപ്പില്ല. ചീഞ്ഞ വസ്തുക്കളെ തിന്ന് മണ്ണാക്കി മാറ്റാൻ പുഴുക്കളും കൃമികീടങ്ങളും വേണം. ജീവജാലങ്ങളും സസ്യങ്ങളും തമ്മിലുള്ള പാരസ്പര്യത്തിലും കൊടുക്കൽ വാങ്ങലുകളിലുമാണ് ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പ്. ബ്യൂട്ടി പാർലറുകളിലും ജിമ്മുകളിലും പോയി ഓമനിച്ച് പരിപാലിക്കുന്ന മനുഷ്യ ശരീരവും അവസാനം പുഴുക്കളുടെ ഭക്ഷണമാണ്. അക്കാരണത്താൽ പുഴു നമ്മുടെ അടുത്ത സുഹൃത്താകേണ്ടതാണ്. എന്നാൽ നമുക്ക് ഏറ്റവും അറപ്പുള്ളത് പുഴുക്കളെയാണ് താനും. ചെറുതിനെ കാണാൻ കണ്ണുണ്ടാകുക എന്നാൽ ദുർബലനെ പരിഗണിക്കാൻ മനസ്സുണ്ടാകുക എന്നതാണ്. ചെറുത് വലുത് എന്ന വകഭേദം പോലും അപ്രസക്തമാണ്. സോപ്പ് കുമിളയിൽ തകരുന്ന ഒരു അണു കോവിഡ് എന്ന പേരിൽ ലോകത്തെ വിറപ്പിച്ചപ്പോൾ ഇത് കൂടുതൽ ബോധ്യമായി. ആരും വലിയ പ്രാധാന്യം കൊടുക്കാത്ത ആകാശപ്പറവുകളും കൊച്ചുകുരുവികളും വയലിലെ പുല്ലുകളും യേശുക്രിസ്തുവിൻ്റെ വാഴ്ത്തലിന് പാത്രീഭൂതരാകുന്നു. വിതയ്ക്കുകയും കൊയ്യുകയും അറപ്പുരകളിൽ ശേഖരിച്ചു വയ്ക്കുകയും ചെയ്യാത്ത ആകാശപ്പറവുകളിൽ ജീവിത പാഠങ്ങളുണ്ട്. നിസ്സാരമായ പുല്ലിനെപ്പോലും സ്രഷ്ടാവ് അതിമനോഹരമായി അണിയിച്ചൊരുക്കുന്നു. ഇസ്രയേൽക്കാർ മഹാജ്ഞാനി എന്ന് പുകഴ്ത്തിയിരുന്ന സോളമൻ രാജാവ് പോലും ഇവയെപ്പോലെ അലങ്കൃതനായിരുന്നില്ല എന്നുകൂടി പറയുമ്പോൾ അതാരെയും ഒന്നിനെയും നിസ്സാരമെന്ന് തള്ളിക്കളയരുതെന്ന പ്രമാണം കൂടിയാകുന്നു. നിസ്സാരമെന്ന് തോന്നുന്ന ഇത്തിരി പുളിമാവ് ഏറെ അപ്പമുണ്ടാക്കാൻ പാകത്തിൽ മാവിനെ മൊത്തം പുളിപ്പിക്കുന്നു. ഒരു മഴത്തുള്ളി എന്ന് കേൾക്കുമ്പോൾ എത്ര നിസ്സാരമെന്ന് തോന്നാം. പക്ഷേ അനേകം മഴത്തുള്ളികളിൽ കൂടി പ്രകാശം കടന്നു പോകുമ്പോഴാണ് ചക്രവാളത്തെ തൊട്ടുകൊണ്ട് മനോഹരമായ മഴവില്ല് വിരിയുന്നത്.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് KF ജോർജ്.

0: 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, എസ് ഹരീഷിൻ്റെ പട്ടുനൂൽപ്പുഴു എന്ന നോവൽ, 7:45 മെയിൽ ബോക്സ്, 7:55 ഇളയ നില, 8:30 കഥാനേരത്തിൽ മാധവിക്കുട്ടിയുടെ മലഞ്ചെരിവുകളിൽ എന്ന കഥ, 8:45 സുവർണമലരികൾ, പഴയ മലയാള ചലച്ചിത്രഗാനങ്ങൾ, 9:00 റിയൽ എഫ് എം പോഡ്കാസ്റ്റ്, 9:30 ഓർമ്മകളുടെ സംഗീതം, 10:15 അഡീഷണൽ ന്യൂസ് ബുള്ളറ്റിൻ, ഉച്ചയ്ക്ക് 12:10 12:40 എവർ ഗ്രീൻ ഡ്വെറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 സമൂഹ ഗാനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 2:30 ഗസൽ, വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, 5:00 തായമ്പക, സി കെ ശിവദാസനം സംഘവും അവതരിപ്പിക്കുന്നു, 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഹിന്ദി പാഠം, പഠിപ്പിക്കുന്നത് ഡോക്ടർ ചന്ദ്രമോഹനൻ കെ, 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:15 അറിയിപ്പുകൾ, 6:50 വയലും വീടും പരിപാടിയിൽ എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, പ്രഭാഷണം കേൾക്കാം, 7:20 കാലാവസ്ഥാ അറിയിപ്പ്, 7:35 ഐ സി സി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഫൈനൽ മത്സരത്തിൻ്റെ തത്സമയ പ്രക്ഷേപണം, ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: തിരുനല്ലൂർ കരുണാകരന്റെ റാണി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം മൃദുല.

0: കാണാം.
1: ഉച്ചലക്കല്ലോലമാലയിൽ ചാർത്തിയ പച്ച പതക്കമായി തോന്നാം. റാട്ടുകളെപ്പോഴും അധ്വാന ശക്തി തൻ

0: നിങ്ങൾ കേട്ടത് തിരുനല്ലൂർ കരുണാകരന്റെ റാണി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് മൃദുല.
1: കാവ്യാഞ്ജലി. ഇനി പ്രഭാതഗീതം. ഇന്ന് യേശുദാസ്, സോണിയ, സജി ചെറിയൻ എന്നിവർ പാടിയ ഗാനങ്ങളാണ്. ആദ്യം രാജാക്കന്മാരുടെ രാജാവേ എന്ന് തുടങ്ങുന്ന ഗാനം യേശുദാസ് പാടിയത്.

0: പ്രഭാത് ഗീതമാണ് കേട്ടത്. ശ്രദ്ധ.
1: സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ നിർദ്ദേശം നൽകുകയുണ്ടായി. നിലവിലെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ വിലയിരുത്തി അർഹരായ കുടുംബങ്ങൾക്ക് മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനും അനർഹരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുമായാണ് ഈ ഒരു നീക്കം നടത്തുന്നത്. വീടിന്റെ വിസ്തീർണം, വാഹന സൗകര്യം എന്നിവയൊക്കെയാണ് നിലവിൽ മാനദണ്ഡങ്ങളായി പരിഗണിക്കപ്പെടുന്നത്. ഇക്കാര്യത്തിൽ പഠനം നടത്തി അനുകൂലമായ നടപടി കൈക്കൊള്ളാനാണ് സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മന്ത്രി അനൂപ് ജേക്കബ് ശ്രദ്ധയോട്.
2: മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരേണ്ടതിന്റെ ആവശ്യകത ഗവൺമെന്റ് ശ്രദ്ധയിൽ വന്നിട്ടുള്ള ഒരു വിഷയമാണ്. പല വ്യക്തികൾക്കും അല്ലെങ്കിൽ പല അർഹതപ്പെട്ട കുടുംബങ്ങൾക്കും മുൻഗണനാ കാർഡ് ലഭ്യമാവാതെ പോവാൻ ഈ ഭൂമിയുടെ വിസ്തീർണം, വീടിന്റെ സ്ക്വയർ ഫീറ്റ്, വാഹന സൌകര്യങ്ങൾ തുടങ്ങിയ, അതായത് ചെറിയ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവര് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്തായി പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ള വിഷയമുണ്ട്. ധാരാളം പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് പുനഃപരിശോധിക്കേണ്ടതിന്റെ അനിവാര്യത കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഈ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാൻ വേണ്ടി സിവിൽ സപ്ലൈസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അവരുടെ അഭിപ്രായങ്ങളും റിപ്പോർട്ടും ലഭിച്ചതിന് ശേഷം അത് ഗവൺമെന്റ് തലത്തിൽ ചർച്ച ചെയ്ത് അതിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ വരുത്തും. അതാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുവഴി കൂടുതൽ അർഹരായവരെ ഉൾപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിന്റെ മാനദണ്ഡങ്ങൾ എങ്ങനെ മാറ്റാൻ കഴിയും, അതിന് ഉണ്ടാക്കുന്ന മറ്റ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ്, അതെല്ലാം സർക്കാർ തലത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ റിപ്പോർട്ട് വിശദമായി വന്നതിന് ശേഷമേ അക്കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അതൊരു നയപരമായ വിഷയമാണ്. ഗവൺമെന്റ് തലത്തിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തലത്തിലും ഒക്കെ ചർച്ച ചെയ്ത് അതിന്റെ അന്തിമ തീരുമാനത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ അനർഹരായിട്ടുള്ളവർ, അവരെ പല കാരണത്താൽ മാറാതെ നിൽക്കുന്നവരുണ്ടാവാം, അങ്ങനെയുള്ളവർ സ്വയം റേഷൻ കാർഡുകൾ ഒഴിയണമെന്നുള്ളതാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. അനർഹരായിട്ടുള്ളവർ മുൻഗണനാ കാർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വയം ഒഴിയുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. അത് ഒഴിയാനുള്ള നടപടികൾ അവർ സ്വമേധയാ സ്വീകരിക്കണമെന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
1: കേരളത്തിലെ നിലവിലെ റേഷൻ കാർഡ് ഇനങ്ങളെക്കുറിച്ചും അതിലെ ഉപഭോക്താക്കളെക്കുറിച്ചും റേഷനിംഗ് കൺട്രോളർ സിവി മോഹൻകുമാർ.
3: ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നിലവിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ കാർഡുകൾ തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. അതിലെ മഞ്ഞ റേഷൻ കാർഡുകൾ AOI പദ്ധതിയുടെ കീഴിലാണ് ഉൾപ്പെട്ടു വരുന്നത്. പിങ്ക് റേഷൻ കാർഡുകൾ, അത് പ്രയോറിറ്റി റേഷൻ കാർഡ് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടു വരുന്നത്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന് റേഷൻ വിഹിതം നിശ്ചയിക്കാൻ കഴിയുന്ന വിഭാഗമാണ് ടൈഡ് ഓവർ റേഷൻ വിഹിതം. അതിൽ നീല റേഷൻ കാർഡുകൾ, അതായത് നോൺ പ്രയോറിറ്റി സബ്സിഡി വിഭാഗം കാർഡുകളാണുള്ളത്. അതോടൊപ്പം തന്നെ വെള്ള റേഷൻ കാർഡുകൾ നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗമാണ്. ഇനി വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചുമതല വഹിക്കുന്നവർക്ക് NPI നോൺ പ്രയോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ റേഷൻ കാർഡുകൾ, ഇങ്ങനെ 5 വിഭാഗം റേഷൻ കാർഡുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. അത് ഓരോന്നിന്റെയും അർഹതാ മാനദണ്ഡങ്ങൾ വ്യത്യസ്തമാണ്. മഞ്ഞ റേഷൻ കാർഡുകൾക്ക് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു കുടുംബത്തിന് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പ് അല്ലെങ്കിൽ ആട്ട എന്ന അളവിലാണ്. അതുപോലെ പിങ്ക് റേഷൻ കാർഡുകൾക്ക് ഒരു അംഗത്തിന് പരമാവധി 5 കിലോ ഭക്ഷ്യധാന്യങ്ങൾ, 4 കിലോ അരിയും 1 കിലോ ആട്ടയോ ഗോതമ്പോ എന്ന നിലവാരത്തിലുമാണ് നിലയിലുമാണ് നൽകി വരുന്നത്. ഇത് കൂടാതെ നീല റേഷൻ കാർഡുകൾ, അതായത് സംസ്ഥാന സർക്കാർ സബ്സിഡിയോടുകൂടി വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങളാണ് ഇവർക്ക് വിതരണം ചെയ്തു വരുന്നത്. അപ്പൊ അതിന് കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ഒരംഗത്തിന് 2 കിലോ വീതം എന്ന കണക്കിലാണ് റേഷൻ വിതരണം ചെയ്തു വരുന്നത്. അതോടൊപ്പം

0: റേഷൻ കാർഡുകൾക്ക് ഒരു കാർഡിന് ശരാശരി 4 കിലോ എന്ന നിലയിലാണ് നിലവിൽ റേഷൻ നൽകുന്നത്. കേരളത്തില് AY വിഭാഗത്തിൽ 593,977 റേഷൻ കാർഡുകളാണ് നിലവിലുള്ളത്. അവർക്കാണ് 35 കിലോ ഭക്ഷ്യധാന്യങ്ങൾ വീതം സൗജന്യമായി നൽകി വരുന്നത്. അതോടൊപ്പം NFSA കീഴിലുള്ള പ്രയോറിറ്റി കാർഡുകൾ, അതായത് മുൻഗണനാ റേഷൻ കാർഡുകൾ 37,72,368 റേഷൻ കാർഡുകളാണുള്ളത്. ആ കാർഡിൽ ഉൾപ്പെട്ട ഒരംഗത്തിന് 5 കിലോഗ്രാം എന്ന നിരക്കിൽ നൽകി വരുന്നത്. അതുപോലെ നോൺ പ്രയോറിറ്റി സബ്സിഡി, സംസ്ഥാന സർക്കാർ സബ്സിഡിയോടുകൂടി നൽകുന്ന 21,19,857 റേഷൻ കാർഡുകളുണ്ട്. അതിൽ ഉൾപ്പെട്ട ഓരോ അംഗത്തിനും 2 കിലോ ഭക്ഷ്യധാന്യങ്ങൾ വീതമാണ് 4 രൂപ നിരക്കിൽ നൽകി വരുന്നത്. ഇത് കൂടാതെയാണ് സബ്സിഡി രഹിതമായിട്ടുള്ള നോൺ സബ്സിഡി കാർഡുകൾ ഉള്ളത്. അത് 30,61,429 റേഷൻ കാർഡുകളാണുള്ളത്. അത് ഒരു റേഷൻ കാർഡിനാണ് വിഹിതം. ഒരു റേഷൻ കാർഡിന് 4 കിലോ 10 രൂപ 90 പൈസ നിരക്കിൽ റേഷൻ നൽകി വരുന്നു. ഇനി ഇത് കൂടാതെ 29,616 ഇൻസ്റ്റിറ്റ്യൂഷൻ കാർഡുകളുണ്ട്, NPI കാർഡുകൾ. അത് നൽകുന്നത് വെൽഫെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന വ്യക്തികളുണ്ട്. അത് വ്യക്തിഗത കാർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു കാർഡിന് ഒരംഗത്തിന് 2 കിലോ, അതായത് ഒരു കാർഡിന് 2 കിലോ എന്ന നിരക്കിൽ 10 രൂപ 90 പൈസ വിലയിൽ കിട്ടും. ഇതാണ് നിലവിലുള്ള നമ്മളുടെ കാർഡുകളുടെ എണ്ണവും വിതരണ തോതും വിലയും. നമുക്ക് ഏതാണ്ട് 500,000 കാർഡുകൾ പുതിയതായിട്ട് കൊടുക്കുന്നതിനാണ് ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് മുൻഗണനാ റേഷൻ കാർഡുകൾ. റേഷൻ കാർഡുകളിൽ അനർഹരെ കണ്ടെത്തുന്ന നടപടികൾ നിരന്തരം നടന്നു വരികയാണ്. ഇപ്രകാരം കണ്ടെത്തുന്ന ഒഴിവാക്കപ്പെടുന്നവരുടെ വേക്കൻസിയിൽ 500,000 മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നതിന് വേണ്ടി മുൻഗണനാ റേഷൻ കാർഡിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് ഓൺലൈൻ സംവിധാനം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജൂലൈ മാസം 17-ാം തീയതി വരെ ജനങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. അതിൽ ഒഴിവാക്കൽ മാനദണ്ഡത്തിൽ ഇല്ലാത്ത എല്ലാവർക്കും അപേക്ഷ കൊടുക്കാം. ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ 1 ഏക്കർ വസ്തുവിൽ കൂടുതലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. 600 cc കൂടുതലുള്ള കാറോ 4-ചക്ര വാഹനമോ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. പക്ഷെ ഉപജീവന മാർഗത്തിന് ടാക്സി ആണെങ്കിൽ അവർക്ക് എക്സംഷൻ ഉണ്ട്, അവർക്ക് അപേക്ഷിക്കാം. അതുപോലെ 1,000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വീട് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയില്ല. നിലവിലെ മാനദണ്ഡങ്ങളാണത്. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. അങ്ങനെ കുറച്ച് നിബന്ധനകളാണ് നിലവിലുള്ളത്. ഇത് ഒഴികെയുള്ള എല്ലാവർക്കും അപേക്ഷ നൽകാൻ നിലവിൽ സിസ്റ്റം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 500,000 കുടുംബങ്ങളെ
1: ഓണത്തിന് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കണമെന്നുള്ള ലക്ഷ്യം വെച്ചാണ് സർക്കാർ ഈ നിർദ്ദേശം നൽകിയതും. അതനുസരിച്ചാണ് ഇപ്പോൾ ഓൺലൈൻ അപേക്ഷകൾക്കായി തുറന്നു നൽകിയിട്ടുള്ളത്.
2: സർക്കാരിന്റെ ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നു ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി.
3: സംസ്ഥാനത്ത് മുൻഗണനാ കാർഡുകളെ തെരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം. അത് ഞങ്ങൾ പലപ്പോഴായിട്ട് സർക്കാരിലേക്ക് കത്ത് കൊടുത്തതാണ്. കാരണം 1,000 സ്ക്വയർ ഫീറ്റ് വീട് അതിന്റെ താഴെയുള്ളവർക്ക് ഇത് കിട്ടുന്നത് ഇപ്പോ മന്ത്രിയുടെ പ്രസ്താവന ഉണ്ട്, ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വെള്ളപ്പൊക്കം വരുന്ന സ്ഥലങ്ങളിലൊക്കെ 2-3 സെന്റ് സ്ഥലങ്ങളിൽ ഒരു വീടുണ്ടാക്കി, അല്ലെങ്കിൽ ഗവൺമെന്റ് കുറച്ച് വീടാണെങ്കിൽ ചിലപ്പോൾ മുകളിൽ ഒരു റൂം ഉണ്ടാക്കും കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ. അപ്പൊ അവർ ദരിദ്രരേഖയ്ക്ക് മുകളിലാകുകയാണ്. അതിനൊരു മാനദണ്ഡം ഈ സ്ഥലത്തിന്റെ കാര്യത്തിലും വീടിന്റെ കാര്യത്തിലും, അതേമാതിരി ഇപ്പൊ കാറ് രോഗികളുള്ള അച്ഛന്മാരുടെ മക്കള് ചിലപ്പോൾ അൾട്ടോ കാറൊക്കെ വാങ്ങും, അത് ഒഴിവാക്കാതെ പറഞ്ഞിട്ടുണ്ട്. ടാക്സി ഓടിക്കുന്നവർ ഒഴിവാക്കണം. അങ്ങനെ ഇതൊരു മാനസിക പരിഗണന, ശരിക്കും പരിശോധിച്ചോട്ടെ, പരിശോധിച്ചിട്ട് ഒരു മാനസിക പരിഗണന കൊടുക്കാൻ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാണ് ഈ കാര്യത്തിൽ വേണ്ടത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വീടിന്റെ മുകളിൽ ഒരു റൂം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ കാര്യത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് അവരുടെ സൗകര്യത്തിന് വേണ്ടി 2-3 മക്കളുണ്ടെങ്കിൽ അവരുടെ കുടുംബ പ്രസാദനം മനസ്സിലാക്കി പരിഗണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അക്കാര്യത്തിൽ അത് നമ്മൾ ഗവൺമെന്റിലേക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി സ്ഥലം ആകെ 5-6 സെന്റ് സ്ഥലം ഉള്ള ഒരാളാണ്. 1-2 ഏക്കർ സ്ഥലം ഉള്ളവർ തന്നെ ശരിയായ വീടാണ് എന്നുണ്ടെങ്കിൽ അവനെ ചിലപ്പോൾ BPL ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. അത് ഒഴിവാക്കണം. വരുമാന പരിധി ഏകദേശം 10,000 താഴെയാണ് അവർ പറയുന്നത്. അതേമാതിരി ഇതിനെ ഒഴിവാക്കുന്നുണ്ട്. ഇപ്പൊ പല ഒഴിവായിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഓരോ സമയത്തും പക്കക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ വീട് വലുതായാലോ ഒക്കെ തന്നെ സ്വമേധയാ വന്ന് BPL APL ആക്കുന്നുണ്ട്. അവരെ പരിഗണിക്കണം. ഇപ്പൊ നീല കാർഡ് കൊടുക്കുന്നുണ്ട് കേരളത്തിന്. പക്ഷെ ആ നീല കാർഡിലേക്കെങ്കിലും അവർ ഉൾപ്പെടുത്തണം. അതായത് 4 ഉത്തേജം കൊടുക്കുന്ന അരിയിൽ അവരുടെ വരുമാനം അനുസരിച്ച് അവർ ഉൾപ്പെടുത്തും. അപ്പൊ ഉൾപ്പെടുത്തും നേരെ വെള്ളക്കാർഡാണ്. വെള്ളക്കാർഡിനായ 2 കിലോ അല്ലെങ്കിൽ 3 കിലോ അരി കിട്ടുക ഒരു കാർഡിന്. നീല കാർഡിനാണ് ഒരാൾക്ക് 2 കിലോ അരി കിട്ടും. അപ്പൊ ആ ഒരു പരിഗണന കൂടി നൽകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ സ്വമേധയ ഒഴിവാകുന്നവർക്ക് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് ചില ആൾക്കാർ വലിയ ഫൈൻ അർപ്പിക്കുന്നില്ല.

0: അഞ്ഞൂറത്തിനോട് അരിന്റെ പൈസ അടപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കി അവർക്കൊരു പരിഗണന കൊടുക്കുക പെട്ടെന്ന്. അപ്പൊ കുറെ ആൾക്കാർ വീണ്ടും ഒഴിവായി പോകും. അത് മിനിസ്റ്റർ അനുഭാവപൂർവ്വം പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ജനങ്ങളെ ബുദ്ധിമുട്ട് അറിയുന്ന ഒരു വിഭാഗമാണ് റേഷൻ വ്യാപാരികൾ. ഓരോ കുടുംബത്തെയും അവരുടെ പ്രശ്നങ്ങൾ അറിയുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ കത്ത് കൊടുക്കുന്നത്. വീട് ഒരു മാനദണ്ഡാക്കരുത്. മോള് ചിലപ്പോൾ റൂം ഉണ്ടാക്കിയിട്ടുണ്ടാവും വെള്ളപ്പാകം വരുന്ന സ്ഥലത്ത്. ഈ കാര്യങ്ങളിലൊക്കെ അവരുടെ കുടുംബ പശ്ചാത്തലം നോക്കി അവരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ കത്ത് കൊടുത്തത്. ബഹുമാനപ്പെട്ട മന്ത്രി അത് മനസ്സിലാക്കി വളരെ സ്വാഗതാർഹമായി പറയുന്നത്.
1: റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട നിലവിലെ മാനദണ്ഡങ്ങൾ കേരളത്തിലെ സാഹചര്യത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കുറഞ്ഞ ഭൂവിസ്തൃതി, വീടിന്റെ വിസ്തീർണം, വാഹന സൗകര്യം എന്നിവയൊക്കെ പരിഗണിക്കുമ്പോൾ പലരും അർഹമായ പരിഗണന കിട്ടാതെ പുറത്തു പോവാൻ സാധ്യതയുണ്ട്. പുതിയ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ അർഹരായ കൂടുതൽ പേർക്ക് മുൻഗണനാ ലിസ്റ്റിലേക്ക് കടന്നു വരാൻ കഴിയും. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ചുറ്റുവട്ടം.
1: പറയഞ്ചേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന മേഖലയിലെ പ്രവർത്തകരുടെ ഒത്തുചേരൽ രാവിലെ 10 മണിക്ക്. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഗോൾ, ഫുട്ബോളിൻ്റെ ശാസ്ത്രവും സംസ്കാരവും, എക്സിബിഷൻ രാവിലെ 10 മണിക്ക്. ബേപ്പൂർ ബി സി റോഡ് ആകാശമിഠായി ബഷീർ ഫെസ്റ്റ് ഉദ്ഘാടനം രാവിലെ 10 മണിക്ക്. കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ വായനാ പക്ഷാചരണം 2026. എനിക്കിഷ്ടപ്പെട്ട പുസ്തകം വായനക്കാരുടെ അവതരണം ഉച്ചതിരിഞ്ഞ് 2:30. ട്രെയിൻ സമയം. കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസം

0: ങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. പ്രധാനമന്ത്രിയുടെ 4ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. 2018 ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിനുശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം കൂടിയാണിത്. സന്ദർശനവേളയിൽ മോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ

0: പ്രബോവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം നാളെ മുതൽ ബുധനാഴ്ച വരെ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. പ്രധാനമന്ത്രിയുടെ നാലാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. 2018 ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിനുശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം കൂടിയാണിത്. സന്ദർശനവേളയിൽ മോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാൻഡിലും എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
1: ഗുജറാത്തിലെ സനന്തിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. 7,500 കോടിയിലധികം രൂപ ചെലവിൽ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത സൌകര്യം രാജ്യത്തിന്റെ സാങ്കേതിക ഉൽപ്പാദന മുന്നേറ്റത്തിലെ പ്രധാന നാഴികക്കല്ലാണ്. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായാൽ പദ്ധതിക്ക് 5 ബില്യൺ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വാർഷിക ഉൽപ്പാദന ശേഷിയുണ്ടാകും. മെമ്മറി, സ്റ്റോറേജ് എന്നിവയുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ആഗോള ആവശ്യം പരിഹരിക്കാൻ ഇത് സഹായകമാകും. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെ 250-ാം വാർഷികവേളയിൽ US പ്രസിഡന്റ് ട്രംപിനും അമേരിക്കൻ ജനതയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ജനാധിപത്യം, നിയമവാഴ്ച എന്നിവയിൽ തന്ത്രപരമായ പങ്കാളിത്തത്തിനപ്പുറം പരസ്പര വിശ്വാസത്തിലധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലെന്ന് മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം UN സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണവില ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ വിലയിൽ 13% വർധനയുണ്ടായി. പരിഷ്കരിച്ച സംഭരണവില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട വിപുലമായ പദ്ധതികളാണ് കർമ്മപരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ മാത്രം 396.15 കോടി രൂപയുടെ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ 35 കോടി രൂപയുടെയും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 37 കോടിയിലേറെ രൂപയുടെയും വിവിധ പദ്ധതികൾ കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാൻ മന്ത്രി വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി N ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി N ശംസുദ്ദീൻ പറഞ്ഞു. മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ മനസ്സിലാക്കാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയോജനക്ഷേമത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും

0: ഫലപ്രദമായും വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ എന്നിവയുടെ ഭാരവാഹികളും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, കില, സംസ്ഥാന വയോജന വകുപ്പ് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നാടിൻ്റെ തനത് സംസ്കാരത്തിൻ്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ വർഷത്തെ വള്ളംകളി വിജയകരമാക്കണമെന്നും കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ പരാഗ്വയെ പരാജയപ്പെടുത്തി മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
1: പരുക്കനടവുകളും കയ്യാങ്കളിയും എട്ട് മഞ്ഞക്കാടുകളും കണ്ട മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ കാനഡയെ തകർത്തത്. 50-82 മിനിറ്റുകളിൽ അസദിൻ ഔനാഹിയുടെ ഇരട്ട ഗോളുകളും നിശ്ചിത സമയത്തിന് ശേഷമുള്ള ഇഞ്ചുറി ടൈമിൽ സൂഫിയാൻ റഹീമിയുടെ ഗോളുമാണ് മൊറോക്കോയ്ക്ക് ഗംഭീര വിജയം സമ്മാനിച്ചത്. 1st പകുതിയിൽ കാനഡ മികച്ച ആക്രമണങ്ങൾ നടത്തി വെല്ലുവിളി സൃഷ്ടിച്ചെങ്കിലും 2nd പകുതിയിൽ മത്സരം അവരെ കൈവിടുകയായിരുന്നു. പരാഗ്വയ്ക്കെതിരെ ഫ്രാൻസിന്റെ ഗോൾ വർഷം പ്രതീക്ഷിച്ച മത്സരത്തിൽ എംബാപ്പെ നേടിയ ഒരൊറ്റ പെനാൾട്ടി ഗോളിനാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. കടുത്ത പ്രതിരോധമൊരുക്കി ഫ്രഞ്ച് പടയുടെ തുടർച്ചയായ മുന്നേറ്റങ്ങളെ ലാറ്റിൻ അമേരിക്കൻ ടീം സമർത്ഥമായി പ്രതിരോധിക്കുകയായിരുന്നു. 66th മിനിറ്റിൽ പന്തുമായി ബോക്സിലേക്ക് കയറിയ ഡെസിരെ ഡ്യുവോയെ പരാഗ്വേ താരം ഡിയാഗോ ഗോമസ് വീഴ്ത്തിയതിന് ഫ്രാൻസിന് അനുകൂലമായി പെനാൾട്ടി ലഭിച്ചു. വാർ പരിശോധനകൾക്ക് ശേഷമാണ് റഫറി തീരുമാനത്തിലെത്തിയത്. കിക്കെടുത്ത സൂപ്പർ താരം കിലിയൻ എംബാപ്പെ സമ്മർദ്ദങ്ങളില്ലാതെ പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് പന്തെത്തിച്ചു. ക്വാർട്ടറിൽ ഫ്രാൻസ് മൊറോക്കയെ നേരിടും.
0: ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാത്രി 8:00 മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിനിറങ്ങുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 wicketsനാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 191 runs വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 overs 6 wicket നഷ്ടത്തിൽ മറികടന്നു. 3rd മത്സരം മറ്റന്നാൾ നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജിൽ നടക്കും. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കുമെന്ന് ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൗൺസിൽ സ്വിമ്മിംഗ് പൂളിൽ നടക്കും. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും. പാലക്കാട്ടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനം വകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിന്റെ വില യഥാസമയം നൽകുന്നതിലുണ്ടായ വീഴ്ചയെ തുടർന്ന് ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ VA സതീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ SJയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. യാത്രകളിലെ പ്രകൃതി, യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്.
1: മറക്കാനാവാത്ത യാത്രാ അനുഭവം അല്ലെങ്കിൽ കാഴ്ച ഏതാണെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. 40 വർഷത്തിലധികമായി

പലതരം യാത്രകളിലൂടെ കടന്നുപോയ ഒരാളെന്ന നിലയ്ക്ക് ഇത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ കഴിഞ്ഞുപോയ നിരവധിയായ യാത്രകളെക്കുറിച്ച് ഓർക്കും. മറക്കാൻ കഴിയാത്ത അവിസ്മരണീയമായ നിരവധി ഓർമ്മകൾ എന്നിലേക്ക് തിക്കിത്തിരക്കി അത്തരം സന്ദർഭങ്ങളിൽ വരാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞുപോയ യാത്രകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലെ ഏറ്റവും അവിസ്മരണീയമായ അനുഭവങ്ങൾ തന്നത് ആരാണ്, എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ എന്നെപ്പോലെ ഒരു സഞ്ചാരിക്ക് നൽകാനുള്ള മറുപടി പ്രകൃതി എന്ന് തന്നെയാണ്. പ്രകൃതിയുടെ അത്ഭുതങ്ങൾ, പ്രകൃതി നൽകിയ ആനന്ദം, പ്രകൃതി നൽകിയ വിസ്മയങ്ങൾ, പ്രകൃതി നൽകിയ സൗന്ദര്യ അനുഭവങ്ങളാണ് ഒരിക്കലും മറക്കാൻ കഴിയാതെ ഈ ഓർമ്മകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുന്നിലേക്ക് വരുന്നത്. ഉദാഹരണത്തിന്, ലഡാക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഒരു ഇരട്ട മഴവില്ല് കാണുകയുണ്ടായി. അങ്ങനെ ഒരു കാഴ്ച ആ പ്രകൃതിയിലുണ്ട് എന്നറിഞ്ഞുകൊണ്ടല്ല അതിലൂടെ യാത്ര ചെയ്തത്. ഞങ്ങളുടെ സംഘം ഒരു ഗ്രാമത്തിൽ, വളരെ ഉൾനാട്ടിലെ ഒരു ഗ്രാമത്തിൽ, ചെറിയ ചെറിയ ബുദ്ധ വിഹാരങ്ങൾക്കിടയിലൂടെ, ബുദ്ധ സ്തൂപങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ആകാശത്ത് ഒരു ഇരട്ട മഴവില്ല് പ്രത്യക്ഷപ്പെട്ടത്. മഴവില്ല് സ്വാഭാവികമായും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു ഇരട്ട മഴവില്ല് കാണുക എന്നത് എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരുന്നു. പിന്നീട് ഒരിക്കലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുമില്ല. ആകാശത്ത് അത് കണ്ടു നിൽക്കുമ്പോഴുള്ള ആനന്ദം ഇന്നും മറ്റ് പല ഓർമ്മകളോ അനുഭവങ്ങളോ വന്ന് നിറയുമ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല. പ്രകൃതിയാണ് പലപ്പോഴും ഒരു സഞ്ചാരിയെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്, ഒരു കാന്തത്തിലേക്കെന്ന പോലെ വലിച്ചടുപ്പിക്കുന്നത്. പ്രകൃതി താരകളിലൂടെയുള്ള യാത്രയുടെ ഓർമ്മകളാണ് ഏറ്റവും വിലപിടിച്ചത് എന്ന് ഞാൻ കരുതുന്നു. ഹിമാലയൻ ചെരുവുകളിലൂടെയോ അല്ലെങ്കിൽ കടലിലൂടെയോ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായി വരുന്ന പ്രകാശരശ്മി കാണുന്നതിൻ്റെ കാഴ്ച, ആദ്യത്തെ സൂര്യകിരണം കടലിലെ വെള്ളത്തിലോ അല്ലെങ്കിൽ ഹിമപ്പരപ്പിലോ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു രത്നത്തിളക്കം, അതെന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മകളിൽ നിന്ന് വിട്ടുപോകാത്ത ഒന്നാണത്. ഇത്തരത്തിൽ പല അനുഭവങ്ങളും പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഉദാഹരണത്തിന്, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മരുഭൂമിയുടെ വലുപ്പം എന്നത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. കാരണം ഒരു വശത്തു നിന്ന് നാം മരുഭൂമിയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരറ്റം ചക്രവാളത്തിൽ ചെന്നാണ് ചെന്ന് മുട്ടുന്നത് എന്ന് നമുക്ക് തോന്നും. അത്രയും വിശാലമായ പ്രകൃതിയുടെ ഒരിടത്തിലൂടെയാണ് ആ യാത്രകളെല്ലാം. ഇത്തരം യാത്രകളിൽ രാത്രി സമയങ്ങളിൽ, പ്രത്യേകിച്ചും പൂർണ്ണചന്ദ്രനുള്ള രാത്രികളിൽ, മണൽ തിട്ടകളിൽ മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണുമ്പോൾ ഉള്ള അതിവിശാലമായ പ്രകൃതിയുടെ ഒരു കണ്ണാടി പോലെ എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അവിസ്മരണീയമായ യാത്രാനുഭവം തേടി നാം വളരെ അകലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനും എനിക്കൊരു അനുഭവത്തിലൂടെ മറുപടി പറയാനുണ്ട്. എൻ്റെ വീടിനടുത്ത് ഒരു ചെറിയ നീർച്ചാല് ചോലയുണ്ട്. അതിന് തൊട്ട് മുകളിലായി ഒരു കുന്നാണ്. ഒരിക്കൽ കൗമാരകാലത്ത് ഞാൻ അതിലൂടെ വെറുതെ സാധാരണ ഇടയ്ക്ക് പോകാറുള്ളത് പോലെ ഒരിക്കൽ എൻ്റെ ബന്ധുവീട് കാണാനും ഈ ചോലയ്ക്കരികിലൂടെ വെറുതെ നടക്കാനും വേണ്ടി പോവുകയുണ്ടായി. അന്നാണ് ഒരുപക്ഷെ അവിസ്മരണീയമായ പ്രകൃതി ദൃശ്യങ്ങളുടെ ആദ്യത്തെ തുറക്കൽ ഓർമ്മകളിലെ ശേഖരത്തിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്കുണ്ടായത് എന്നാണ് തോന്നുന്നത്. ഞാൻ ആ ചോലയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഇടി വെട്ടുന്നു. ഞാൻ നിന്ന സ്ഥലങ്ങളിലും തൊട്ട് മുകളിൽ കുന്നിലേക്കുള്ള നടപ്പാത പോലെയുള്ള വഴികളിലും പെട്ടെന്ന് കൂണുകൾ പൊട്ടി മുളയ്ക്കുന്നു. അവക്കിടയിലൂടെ ഒരുപറ്റം മയിലുകൾ ഇറങ്ങി വരുന്നു. കൂണുകളുടെ ഉദ്യാനത്തിന് നടുവിലൂടെ മയിലുകളുടെ ഒരു സവാരിയായിരുന്നു അത്. ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത ആ പ്രകൃതി അനുഭവം എനിക്ക് സൗജന്യമായി വെച്ച് നീട്ടുകയായിരുന്നു. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴെല്ലാം ഞാൻ പ്രകൃതി ദൃശ്യങ്ങളിലേക്കാണ് കൂടുതലായി കണ്ണ് പായിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും വലുത് എന്ന് സഞ്ചാരികൾ പറയുന്ന ഒരു വസ്തു കാണാൻ പോകുമ്പോൾ അതിനെ ഉല്ലംഘിക്കുന്ന ഒരു കാഴ്ച മിക്കവാറും പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. മഞ്ഞു വീണ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ അതിനുള്ളിൽ പെട്ടുപോയ ഒരു ചെറിയ കിളിയെ രക്ഷിക്കാൻ കഴിയുക എന്നത് ഒരുപക്ഷെ ഒരു

0: യാത്രയുടെ ഏറ്റവും വലിയ സാഫല്യമായിരിക്കും. അങ്ങനെ ഉത്തരാഖണ്ഡിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. മറ്റൊരിക്കൽ നമ്മുടെ ബേക്കൽ കടൽ തീരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ചിറകുകളൊടിഞ്ഞു പോയ ഒരു വലിയ പക്ഷിയെ കാണുകയുണ്ടായി. ആ പക്ഷിക്ക് പറന്നു പോകാൻ കഴിയുന്നില്ല. അത് കടൽ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഞാൻ അതിനെ എടുത്തു നോക്കിയെങ്കിലും അതിന് പറക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണമായും എനിക്ക് ബോധ്യമായിരുന്നു. അക്കാലത്ത് എനിക്ക് പരിചിതനായ ഒരു പക്ഷികളെ സംരക്ഷിക്കുന്നതിലും അത്തരം കാര്യങ്ങളിൽ വ്യാപൃതനായ ഒരാളെ ഇക്കാര്യം അറിയിക്കുകയും അദ്ദേഹം വന്ന് ഈ പക്ഷിയെ ചികിത്സിക്കാനായി കൊണ്ടുപോവുകയും ചെയ്ത ഒരു ഓർമ്മയുമുണ്ട്. ഇത്തരത്തിൽ പ്രകൃതി താരയിലൂടെ നടക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവങ്ങളും അനുഭൂതികളും വളരെ വളരെ വലുതാണ്. കാടുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടലിലൂടെയുള്ള യാത്രകളിൽ, മരുഭൂമിയിലൂടെയുള്ള യാത്രകളിൽ, മഞ്ഞു വീണ പ്രദേശങ്ങളിലൂടെയുള്ള യാത്രകളിൽ, ഇത്തരം യാത്രകളിലെല്ലാം പ്രകൃതിയാണ് ഏറ്റവും വലിയ കാഴ്ചകളെല്ലാം ഒരുക്കി തന്നിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയും. അതിനർത്ഥം അല്ലാതെ കണ്ടിട്ടുള്ള വലിയ വലിയ, നാം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മനുഷ്യൻ്റെ ഹിംസയുടെയും കരുണയുടെയും പ്രദർശന വസ്തുക്കളുള്ള സ്ഥലങ്ങൾ മുതൽ എത്രയോ വലിയ സ്ഥലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവയുടെയെല്ലാം കാഴ്ചയുടെ ഓർമ്മകൾ മനസ്സിലുണ്ട്. അവയെക്കുറിച്ച് പലതിനെക്കുറിച്ചും ഞാൻ വിശദമായി എഴുതിയിട്ടുണ്ട്. എൻ്റെ 20 പുസ്തകങ്ങളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും പ്രകൃതി തന്നിട്ടുള്ള കാഴ്ചകളാണ് ഏറ്റവും അവിസ്മരണീയമായത് എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. എവിടെ താമസിക്കുകയാണെങ്കിൽ അതൊരു യാത്രക്കിടയിൽ ഒരിടത്ത് കിടന്നുറങ്ങി പ്രഭാതം വരുന്ന സമയമാണെങ്കിലും, സ്വന്തം വീട്ടിൽ യാത്രകളൊന്നുമില്ലാതെ നിശ്ചലമായി ജീവിക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും, സൂര്യൻ്റെ ആദ്യ കിരണം പൊടിഞ്ഞു വീഴുന്നത്, പരക്കുന്നത് കാണാനാണ് ഇന്നും ഞാൻ ഏറ്റവും ഉത്സുകനായിരിക്കുന്നത്. കാരണം അതിൻ്റെ ആദ്യ കിരണം വന്ന്, അതിനടുത്ത കിരണം വന്ന് നാം ജീവിക്കുന്ന ഈ ഭൂമി പ്രകാശത്താൽ തിളങ്ങി നിൽക്കുന്ന ആ കാഴ്ചയാണ് ഏറ്റവും വില കൂടിയ കാഴ്ച എന്ന് കരുതുന്ന ഒരു സഞ്ചാരിയാണ് ഞാൻ. അതൊരു ദിവസം ഇല്ലാതെ പോയാൽ നമുക്ക് ആർക്കും തന്നെ ഇവിടെ അവശേഷിക്കാൻ കഴിയില്ല. പ്രകൃതിയെ പരമാവധി ദ്രോഹിക്കാതെ എങ്ങനെ ജീവിക്കാം എന്ന് കാണിച്ചിട്ടുള്ള പല സമൂഹങ്ങൾക്കിടയിലൂടെയും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നാഗകൾ അത്തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ്. അവരവരുടെ കാട് വെട്ടിത്തെളിയിക്കുന്നതിനനുസരിച്ച് അവർ തന്നെ വളരെ സ്വാഭാവികമായ വനങ്ങൾ സൃഷ്ടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിനാൽ ഇത്രയും കാലത്തെ യാത്രയിൽ നിന്ന് നിങ്ങളുടെ ഏറ്റവും അവിസ്മരണീയമായ കാഴ്ച എന്താണ്? നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് എന്താണ്? നിങ്ങൾ എന്നും ഓർക്കാനും എന്നും ആ അനുഭവത്തിൻ്റെ മധുരം പങ്കുവെക്കാനും നുകരാനും ശ്രമിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളായി പറഞ്ഞ പ്രകൃതി അനുഭവങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന നിരവധിയായ പ്രകൃതിയുടെ തന്നെ ഭാവദർശനമാണ്, അതിനെക്കുറിച്ചാണ് യാത്രകളുടെ ഓർമ്മകളുടെ തിരത്തള്ളലിൽ ഏറ്റവും മുന്നിൽ വന്ന് നിൽക്കുന്നത് ആ ഓർമ്മകളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല.
1: യാത്രകളിലെ പ്രകൃതി യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ.

0: ആരോഗ്യം അമൂല്യം.
1: എന്താണ് ഡെന്റൽ റീറ്റെയ്നർ? വിശദീകരിക്കുന്നു കോഴിക്കോട് സിൽക്ക് സ്ട്രീറ്റിലെ ക്രിയേറ്റീവ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ കെയർ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ദിവ്യശ്രീ കെ ടി.
2: ഓർത്തഡോണ്ടിക് അല്ലെങ്കിൽ പല്ല് കമ്പിയിടൽ ചികിത്സ പൂർത്തിയാക്കിയ ശേഷം പല്ലുകൾ പുതിയ സ്ഥാനത്ത് നില

0: നിലനിർത്താൻ സ്റ്റെബിലൈസർ എന്നും വിളിക്കപ്പെടുന്ന ഒരു റീട്ടെയ്നർ ധരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ബ്രേസുകൾ അല്ലെങ്കിൽ ക്ലിയർ അലൈനറുകൾ പോലുള്ള ഓർത്തഡോണ്ടിക് ചികിത്സകൾ പല്ലുകൾ നീക്കാൻ നിയന്ത്രിത മർദ്ദം ചെലുത്തുന്നതിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രക്രിയ ഒരു വശത്ത് അസ്ഥി വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും മറുവശത്ത് അസ്ഥി പുനരുജ്ജീവനം നടത്തുകയും പല്ലുകൾ മാറാൻ ഇടം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ബ്രേസുകൾ നീക്കം ചെയ്തതിനു ശേഷം പല്ലുകൾ അവയുടെ യഥാർത്ഥ സ്ഥാനങ്ങൾ ഓർമ്മിക്കാൻ പ്രവണത കാണിക്കുന്നു. ഡെന്റൽ റീട്ടെയ്നേഴ്സ് പുതിയ സ്ഥാനങ്ങളിൽ പല്ലുകളെ നിലനിർത്തുവാനും ഓർത്തോ ട്രീറ്റ്മെന്റിന്റെ യഥാർത്ഥ ഫലങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ അനാവശ്യ പല്ലുകളുടെ ചലനം തടയാൻ സഹായിക്കുന്നു. വ്യത്യസ്ത തരം റീട്ടെയ്നറുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹോളീസ് റീട്ടെയ്നർ. ദീർഘകാലം ഉപയോഗിക്കാവുന്ന റീറ്റെയ്നറാണ് ഹോളീസ് റീട്ടെയ്നർ. അണ്ണാക്കിനോടോ മോണിയോടോ ചേർന്നിരിക്കുന്ന അക്രിലിക് പ്ലേറ്റ് അഥവാ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റ് ഉള്ളതുകൊണ്ട് ഇത്തരം റീറ്റെയ്നറുകൾ അത്ര സുഖകരമല്ല ഉപയോഗിക്കുക. ഇത് പല്ലുകളെ ക്രമീകരിക്കാൻ ഏറെ സമയമെടുക്കും. രണ്ടാമതായി, ക്ലിയർ റീറ്റെയ്നർ അഥവാ എസിഡ്സ് റീറ്റെയ്നേഴ്സ്. ഇത്തരം അദൃശ്യമായ റീറ്റെയ്നേഴ്സ് സൗന്ദര്യാത്മകമാണ്, പക്ഷേ തേയ്മാനം സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതിനാൽ ഇത്തരം റീറ്റെയ്നറുകൾ ദീർഘകാലം ഉപയോഗിക്കാൻ യോജ്യമല്ല. മാത്രമല്ല, തേയ്മാനമുള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനും സാധ്യത ഏറെയാണ്. മൂന്നാമത്തേത്, ഫിക്സ്ഡ് റീറ്റെയ്നേഴ്സ്. പല്ലുകളുടെ പിൻഭാഗത്ത് കമ്പി ബന്ധിപ്പിക്കുന്നതിനെയാണ് ഫിക്സ്ഡ് റീറ്റെയ്നേഴ്സ് അഥവാ FLR ഫിക്സ്ഡ് ലിംഗ്വൽ റീറ്റെയ്നേഴ്സ് എന്നും പറയുന്നത്. ഇത് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. ദീർഘകാലം വേണമെങ്കിലും ഇത് നമുക്ക് വായിൽ ഉപയോഗിക്കാം. ധരിക്കാൻ മറക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും കൂടുതൽ അനുയോജ്യമാണ് ഓരോ വ്യക്തിക്കും ഉപയോഗിക്കുവാൻ. പക്ഷേ ഇത്തരം റീറ്റെയ്നറുകൾ വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, റീറ്റെയ്നേഴ്സ് അയഞ്ഞാൽ ഉടനടി ഡെന്റിസ്റ്റിനെ കണ്ട് ശരിയാക്കേണ്ടത് വളരെ അത്യാവശ്യവുമാണ്. ഓർത്തഡോണ്ടിക് ചികിത്സയ്ക്ക് ശേഷം കുറഞ്ഞത് 6 മാസം മുതൽ 1 വർഷം വരെ റീറ്റെയ്നർ ധരിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. പല്ലുകൾ അവയുടെ പുതിയ സ്ഥാനങ്ങളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നതിന് ദിവസവും 20 മുതൽ 22 മണിക്കൂർ റീറ്റെയ്നുകൾ ധരിക്കണം. ഇനി അടുത്തതായി റീറ്റെയ്നറുകൾ എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അക്രിലിക് പ്ലേറ്റോട് കൂടിയ പ്ലാസ്റ്റിക് റീറ്റെയ്നറുകൾ അഥവാ ഹോളീസ് റീറ്റെയ്നറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്തരം റീറ്റെയ്നറുകൾ ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചാണ് വൃത്തിയാക്കേണ്ടത്. ഇതിനായി പ്രത്യേക തരം ടൂത്ത് ബ്രഷ് തന്നെ ഉപയോഗിക്കണം. ഹോളീസ് റീറ്റെയ്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും തരത്തിൽ ആയാസവും അല്ലെങ്കിൽ അയവോ തോന്നിയാൽ ഉടനടി നിങ്ങൾ ഡെന്റിസ്റ്റിനെ കണ്ട് അത് ടൈറ്റ് ആക്കേണ്ടത് അത്യാവശ്യമാണ്. ആത്മവിശ്വാസമുള്ള ഒരു പുഞ്ചിരി ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.
1: ഡെന്റൽ റീറ്റെയ്നർ, ഇതേക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ദിവ്യശ്രീ KT.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: യേശുദാസ് പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം, എസ് എം വിജയന്റെ ഈരടികൾക്ക് എം എസ് ബാബുരാജിന്റെ ഈണം.

0: നിങ്ങൾ കേട്ടത് എസ് എം വിജയൻ എഴുതി, എം എസ് ബാബുരാജ് സംഗീതം പകർന്ന്, യേശുദാസ് പാടിയ ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കൃഷിദീപം.
1: റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കായി റബ്ബർ ബോർഡ് 2011-12 വർഷത്തിൽ ആരംഭിച്ച ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനിഫിറ്റ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർ ജൂലൈ മാസം 15-ാം തീയതിക്ക് മുമ്പായി അതത് പ്രദേശത്തെ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ ഈ വർഷത്തെ വിഹിതമടച്ച് പോളിസി പുതുക്കേണ്ടതാണ്. പദ്ധതി പ്രകാരം ഓരോ അംഗത്തിനും സ്വാഭാവിക മരണം സംഭവിച്ചാൽ 1,00,000 രൂപയുടെയും അപകട മരണം സംഭവിച്ചാൽ 5,00,000 രൂപ വരെയുമുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അപേക്ഷാ ഫോറം ലഭിക്കാത്തവർ അതത് റീജിയണൽ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാനുള്ള ഫോൺ നമ്പർ 0481-230-1231. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0481-230-1231. ഓണക്കാല ചെണ്ടുമല്ലി കൃഷിക്കായി അമ്പലവയൽ സെന്റർ ഓഫ് എക്സലൻസിൽ ഹൈബ്രിഡ് തൈകൾ, മഞ്ഞ, ഓറഞ്ച് എന്നീ നിറത്തിലുള്ള ചെണ്ടുമല്ലി തൈകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 100 എണ്ണത്തിന് മുകളിൽ ഹൈബ്രിഡ് തൈകൾ വാങ്ങുന്നവർക്ക് 4.50 രൂപയും 100-ൽ താഴെ തൈകൾ വാങ്ങുന്നവർക്ക് 5 രൂപയുമാണ് വില. തൈകൾ അമ്പലവയൽ ഫാമിലെ RAR സെയിൽസ് കൌണ്ടറിൽ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 9447-698643. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447-698643.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ

0: ും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: താനൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഇന്റഗ്രേറ്റഡ് MA മലയാളം 7ാം സെമസ്റ്ററിൽ ഓപ്പൺ 4, ETB 1, ST 1, OBX 1, OBH 1, ലക്ഷദ്വീപ് 1 എന്നിങ്ങനെ ഒഴിവുകളുണ്ട്. മലയാളം 2ാം ഭാഷയായി എടുത്ത ഏത് ബിരുദവും യോഗ്യതയായി പരിഗണിക്കും. താല്പര്യമുള്ളവർ നാളെ രാവിലെ 10 മണിക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ നേരിട്ട് ഹാജരാകണം. ഫോൺ 9188-90-002-00. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് മാനന്തവാടി താലൂക്ക് പരിധിയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 50,000 രൂപ മുതൽ 500,000 രൂപ വരെ ആണ് വായ്പ ലഭിക്കുന്നത്. കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 3,00,000 രൂപയിൽ താഴെയുള്ള 18 വയസ്സിനും 65 വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വായ്പ തുകയ്ക്ക് കോർപ്പറേഷൻ്റെ നിബന്ധനകൾക്കനുസരിച്ചുള്ള ജാമ്യം ഹാജരാക്കണം. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും കോർപ്പറേഷൻ്റെ മാനന്തവാടി ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ 04-9935 എന്ന കോഡിൽ 2965-12. ഒരു നമ്പർ കൂടിയുണ്ട്, 9188-93-4102. കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ MM ഗനി അവാർഡിൻ്റെ 2023-24, 2024-25 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരേക്ക് നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0494 എന്ന കോളിൽ 240-7154. സുൽത്താൻ ബത്തേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓടപ്പള്ളം ചേനാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ കായിക അധ്യാപകന നിയമനം നടത്തുന്നു. BPET അല്ലെങ്കിൽ MPET തത്തുല്യ യോഗ്യതയുള്ളവർക്കാണ് അവസരം. പ്രതിമാസ ഓണറേറിയം 15,000 രൂപ. താൽപ്പര്യമുള്ളവർ ജൂലൈ 10 രാവിലെ 9:30 സുൽത്താൻ ബത്തേരി നഗരസഭ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ 9444-788-7798.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. അറബ് രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച ഫ്രാൻസ്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്.

0: വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോയുടെ ക്ഷണപ്രകാരം ഈ മാസം 6 മുതൽ 8 വരെയാണ് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ശ്രീ മോദിയുടെ 4th ഇന്തോനേഷ്യൻ സന്ദർശനമാണ് ഇത്. പ്രസിഡന്റ് സുബിയാന്തോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി തന്ത്രപരമായ പങ്കാളിത്തത്തിന് കീഴിലുള്ള പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2nd പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വ്യോമയാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രാദേശിക വ്യോമ സർവീസ് പദ്ധതിയുടെ അടുത്തഘട്ടമായ വികസിത് ഉഡാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. വികസിത് ഉഡാൻ പദ്ധതിയുടെ തുടക്കം ഇന്ത്യയുടെ പ്രാദേശിക വ്യോമയാന മേഖലയിൽ പുതിയൊരു അധ്യായം കുറിക്കുമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായി 100-ലധികം പുതിയ വിമാനത്താവളങ്ങളും 200-ഓളം ഹെലിപാഡുകളും വികസിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3rd ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. സവാളയുടെ സംഭരണ വില 13% വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ സംഭരണ വില സവാള കൃഷി ചെയ്യുന്ന കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനൊപ്പം ബഫർ സംവരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും ഉപഭോക്താകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ. 2025 സെപ്റ്റംബർ 8 ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ കരാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെ യോഗം ഒരുമിച്ച് കൊണ്ടുവരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി കേരള പോലീസ്. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അപരിചിതമായ ലിങ്കുകളോ സാധാരണ രീതിക്ക് വിപരീതമായ എക്സ്റ്റൻഷനുകളോ ഉള്ള ഡോക്യുമെന്റുകൾ യാതൊരു കാരണവശാലും ഡൌൺലോഡ് ചെയ്യരുത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച സെൽഫ് എന്യൂമറേഷൻ ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം പൂർത്തീകരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ നടത്തുന്നത്. ഇന്ന് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ കൈരളിയോട് വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ താൻ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സൃഷ്ടിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച ബഷീർ അതോടെ മലയാള സാഹിത്യത്തിൽ അവർക്കും തങ്ങളുടേതായ ഇരിപ്പിടം നൽകി. കേരളത്തിൽ വരും ദിവസങ്ങളിലും

0: ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഒരു നൂറ്റാണ്ടിലേറെയായി രാജ്യത്ത് എഥനോൾ ഉപയോഗത്തിലുണ്ടെന്നും അതൊരു പുതിയ ആശയമല്ലെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. സർക്കാരിന്റെ ജൈവ ഇന്ധന മിശ്രിത പരിപാടിയെക്കുറിച്ചുള്ള ക്രിയാത്മക വിമർശനങ്ങളെ സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: एथेनॉल का काम ना हमने इन्वेंट किया, 100 साल से इस पे काम हो रहा है. जो एक हेनरी फोर्ड, उसने उस समय गाड़ी चलाई है बायोफ्यूल से, केरोसिन से, फॉसिल फ्यूल से. मैं बात कर रहा हूँ 2006 से लेकर 2008, उस समय हमारा एक टारगेट था कि 5% हमें बायोफ्यूल ब्लेंडिंग करनी है 10 स्टेट्स और यूनियन टेरिटरी में, कर नहीं पाए. वो दूसरी बात है, 1.4% पे हमारी गाड़ी रुक गई.
0: അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂചിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് US നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഉയർന്ന താപനില വൈദ്യുതി വിതരണ ശൃംഖലകളിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇത് ഫിഫ ലോകകപ്പ് മത്സരങ്ങളെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ കടുത്ത ചൂടിനെ നേരിടാൻ ന്യൂയോർക്ക് നഗരാധികൃതർ നടപടികൾ സ്വീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച് ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന കളിയിൽ പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഫ്രഞ്ച് വട തോൽപ്പിച്ചത്. 70-ാം മിനിറ്റിൽ എംബാപ്പെയാണ് പെനാൽറ്റിയിലൂടെ ഫ്രാൻസിന് വിജയ ഗോൾ നേടിയത്. ക്വാർട്ടറിൽ മൊറോക്കയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമിഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ ഫൈനലിൽ ഇടം പിടിച്ചത്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ മറികടന്നു. 5-മത്സര പരമ്പരയിലെ 3-ാം മത്സരം ചൊവ്വാഴ്ച നോട്ടിംഗ്ഹാമിൽ നടക്കും. ഡൽഹിയിൽ വോട്ടർപട്ടിക പുതുക്കുന്നതിനുള്ള പ്രത്യേക തീവ്രയജ്ഞത്തിന്റെ ആദ്യ 5 ദിവസങ്ങളിൽ ആകെ വോട്ടർമാരുടെ 32% പേർക്ക് ഫോമുകൾ വിതരണം ചെയ്തു. ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കാര്യാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ശനിയാഴ്ച വരെ തലസ്ഥാനത്തുടനീളം 46,54,989 ഫോമുകൾ വിതരണം ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനിൽ നിന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറും ബൂത്ത് ലെവൽ ഓഫീസറും ഉൾപ്പെടെയുള്ള സംഘം നേരിട്ടെത്തി പൂരിപ്പിച്ച ഫോം സ്വീകരിച്ചു. 1 മാസം നീണ്ടുനിൽക്കുന്ന ഭവന സന്ദർശന സർവേ ജൂലൈ 29 വരെ തുടരും. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം എന്നിവർ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ ഡൽഹി കോടതി തള്ളി. കർഗർ ദുമ കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബാജ്പേയാണ് ഇരുപ്രതികളും നൽകിയ ജാമ്യാപേക്ഷകൾ തള്ളിയത്. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. ഭീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. 7 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 6 രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച് ഫ്രാൻസ്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കോഴിക്കോട്.
3: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
4: വീണ്ടും ചില അടുക്കള കാര്യങ്ങൾ. വെൽക്കം ടു മൈ കിച്ചൺ ടോക്ക്. തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുക എന്നത് മുൻപ് മിക്ക വീടുകളിലെയും ദിനചര്യയായിരുന്നു. കടയുക, ചേൺ, CHURN, ചേൺ, കടയുക. തൈര് കടയുന്ന പാത്രത്തിന് എന്താ പറയുക? ചേണിംഗ് പോട്ട്, CHURNING, ചേണിംഗ് POT, പോട്ട്.

0: കലം കുടം, ചേണിംഗ് പോട്ട്. കടകോൽ അഥവാ മന്ത്, വിസ്ക്, WHISK, വിസ്ക്. ചേണിംഗ് സ്റ്റിക്ക് എന്നും പറയാം. കടകോൽ, ചേണിംഗ് സ്റ്റിക്ക്, വിസ്ക്. തൈര്, CURD, കർഡ്. തൈര് കർഡ് ആണെങ്കിൽ യോഗർട്ട് എന്താണെന്നറിയാമോ? യോഗർട്ട്, YOGHURT, യോഗർട്ട്. യോഗർട്ടിനും നമ്മൾ തൈര്, കട്ടിത്തൈര് എന്നൊക്കെയാണ് പറയാറ്. കർഡ്, യോഗർട്ട് രണ്ടിനും തൈര് എന്നാണ് പറയുന്നതെങ്കിലും ഇവ രണ്ടും തയ്യാറാക്കുന്ന രീതി വ്യത്യസ്തങ്ങളാണ്. അതിനാൽ പാകത്തിലും രുചിയിലും വ്യത്യാസമുണ്ട്. സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര് കർഡ് ആണ്. ദോ കർഡ് ആൻഡ് യോഗർട്ട് ആർ മിൽക്ക് പ്രൊഡക്ട്സ്, ദി ഡിഫർ ഇൻ പ്രിപ്പറേഷൻ, ടേസ്റ്റ് ആൻഡ് ടെക്സ്ചർ. തൈര് കടഞ്ഞ് വെണ്ണയെടുക്കുന്നു. വി ചേൺ കർഡ് ടു എക്സ്ട്രാക്ട് ബട്ടർ. ബട്ടർ, BUTTER, ബട്ടർ, വെണ്ണ. വെണ്ണ ഉരുക്കി നെയ്യും വീടുകളിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു. നെയ്യ്, ക്ലാരിഫൈഡ് ബട്ടർ, ഘീ. ക്ലാരിഫൈഡ്, CLARIFIED, ക്ലാരിഫൈഡ്, തെളിമ ഉള്ളതാക്കിയ, ക്ലാരിഫൈഡ് ബട്ടർ. ഘീ, GHEE, ഘീ, ഇസ് എ ടൈപ്പ് ഓഫ് ക്ലാരിഫൈഡ് ബട്ടർ. The word ghee comes from the Sanskrit word ghrita, which means clarified butter. Ghee എന്ന പദം ഘൃത എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. വെണ്ണ കടഞ്ഞു മാറ്റിയപ്പോ തൈര് എന്തായി? നല്ല ശുദ്ധമായ മോര്. മോര്, ബട്ടർ മിൽക്ക്, BUTTER, MILK, ബട്ടർ മിൽക്ക് അഥവാ മോര്. വളരെയധികം പോപ്പുലറായ മറ്റൊരു പാൽ ഉൽപ്പന്നമാണ് ചീസ് അഥവാ പാൽ കട്ടി. അനാദർ വെരി പോപ്പുലർ മിൽക്ക് പ്രോഡക്റ്റ് ഇസ് ചീസ്. ചീസ്, CHEESE, ചീസ്, പാൽക്കട്ടി. വിവിധ തരത്തിലുള്ള ചീസ് മാർക്കറ്റിൽ ലഭ്യമാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ചീസ് ആണ് കോട്ടേജ് ചീസ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചീസ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. കോട്ടേജ് ചീസ് ഇസ് എ പർട്ടിക്കുലർ വെറൈറ്റി ഓഫ് ചീസ് വി ആർ ഓൾ ഫെമിലിയർ വിത്ത്. COTTAGE, കോട്ടേജ്, CHEESE, ചീസ്, കോട്ടേജ് ചീസ്. കോട്ടേജ് ചീസ് എന്നാൽ പനീർ.
1: English Matters, presented by Smita Manikoth.
2: ആകാശവാണി കോഴിക്കോട്.
3: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്.
4: മലയാള ഭാഷയിലെ ഒരു പ്രയോജനവുമില്ലാത്ത അക്ഷരമാണ് റ് കഴിഞ്ഞാലുള്ള ഇലു. ഈ ഇലുവിനെ കൊണ്ടും ഒരു പ്രയോജനവുമില്ല. ആരെയും കണ്ടാൽ കുരക്കില്ല, കടിക്കില്ല, എല്ലാവരോടും വാലാട്ടും. അവനെ കെട്ടഴിച്ചു വിടാറേയില്ല. വിട്ടാൽ ഭ്രാന്തായ പോലെ പറമ്പ് മുഴുവൻ കുറേ നേരം ആർക്കും പിടികൊടുക്കാതെ ഓടി നടന്ന് അവസാനം അണച്ചു വന്ന് ഇവിടെ തന്നെ കിടക്കും. ചിലപ്പോൾ അവനൊരു കാര്യവുമില്ലാതെ ഉച്ചത്തിൽ കുരയ്ക്കുന്നത് കേൾക്കാം. എന്നാൽ ഒരു കാര്യവും ഇല്ലാതില്ല. അടുത്തു ചെന്ന് നോക്കിയാൽ ഒരു ഉറുമ്പോ തവളയോ അവൻ്റെ അടുത്തുകൂടി പോയതാണ്. ആ നിരുപദ്രവ ജീവികളെ നോക്കി ഇലു കോപത്തോടെ കുരയ്ക്കുന്നു. ഇവന് ഇലു എന്ന് പേരിട്ടത് ഞാനാണ്. അവനെ കാണുമ്പോഴൊക്കെ സാംസ അഭിമാനത്തോടെ ചിന്തിച്ചു, ഒരാൾ ജീവിതകാലം മുഴുവൻ പേറുന്ന പേരിടുന്നത് വേറൊരാളാണ്. പേരിട്ടയാളെ ഒരാളും മറക്കില്ല. എൻ്റെ പേരിട്ടയാളെ ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്.

0: അയാളെ കാണുമ്പോഴൊക്കെ എനിക്ക് നന്ദിയും ലജ്ജയും തോന്നുന്നുണ്ട്. ഇലുവും സാംസയെ അങ്ങനെയൊക്കെ തന്നെ നോക്കി. ഒപ്പം വേറൊരാളെയും അവൻ നോക്കുന്നുണ്ട്. രണ്ടുപേരെ കണ്ട് അവൻ വാലാട്ടി. അവൻ തൻ്റെ നിറം തിരിച്ചറിയാൻ പറ്റാത്ത കണ്ണിൽ കൂടി രണ്ടുപേരെ കണ്ടു. സാംസ തിരികെ നടന്ന് തിണ്ണയിൽ കയറി. പിന്നെയും നടന്ന് അടുക്കളപ്പടിയിലിരുന്നു. അത് സാമാന്യത്തിലും വലിയ തടി കൊണ്ടുണ്ടാക്കിയതാണ്. ഈ വീടുണ്ടാക്കുന്നതിന് മുൻപ് അത് വേറൊരു വീടിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ടാണ് സ്ഥാപിച്ചിരിക്കുന്ന ഭിത്തിയുമായി അത് കാഴ്ചയിൽ ചേരാതെ നിൽക്കുന്നത്. എന്നാൽ നല്ല പൊക്കമുള്ളതുകൊണ്ട് ഒരു കസേരയിലിരിക്കുന്നത് പോലെ കാൽ താഴ്ത്തിയിട്ട് അതിലിരിക്കാം. സാംസ അതിന്മേലിരുന്ന് അമ്മയെ നോക്കി. അമ്മ രാവിലത്തേക്ക് തയ്യാറാക്കുന്ന ഭക്ഷണം തടിത്തവി കൊണ്ട് ഇളക്കാൻ നോക്കുകയാണ്. പാത്രം ചെറുതായതോ കപ്പയുടെ അളവ് കൂടിയതോ തവിക്ക് ബലം കുറഞ്ഞതോ അത് നന്നായി ഇളകുന്നില്ല. ആവി പൊന്തി കൈ ചൂടാകുന്നതുകൊണ്ട് അമ്മ ഇടയ്ക്കിടെ കൈ കുടയുന്നുണ്ട്. പരണത്ത് അടുപ്പിനു മുകളിൽ ഉണക്കാൻ വേണ്ടി മാലയായി കോർത്തിട്ട കുടമ്പുളികൾ കറുത്തുവരുന്നുണ്ട്. പാത്രത്തിലെ ആവിയടിക്കുമ്പോൾ അതിനൊക്കെ ചെറുതായി നനഞ്ഞ നിറം. ഒത്തിരി കാലമായി അവിടെയൊക്കെ കനത്തിൽ നിൽക്കുന്ന ചുക്കിലി വലകൾ അങ്ങനെ തന്നെയുണ്ട്. അടുപ്പിനു മുകളിലെ വലകൾക്ക് വേറൊരു കനമാണ്. അടുക്കളപ്പടിമേലിരുന്ന് സാംസ കട്ടൻകാപ്പി കുടിച്ചു. പല്ലു തേക്കുന്നതിന് മുൻപ് കുടിക്കുന്നതാണ് കട്ടൻകാപ്പി. പല്ലു തേച്ചു കഴിഞ്ഞുള്ളത് സാധാരണ കാപ്പി. അവനത് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ വേറൊരു ഗ്ലാസ് പാലൊഴിച്ച കാപ്പിയെടുത്ത് നീട്ടി. അത് സാംസയ്ക്കുള്ളതല്ല, പറമ്പിൽ ഒരു പണിക്കാരനുണ്ട്. സാംസ അത് അയാൾക്ക് കൊണ്ടു കൊടുക്കണം. സാംസ അതുമായി പതിയെ പതിയെ നടന്നു. ഗ്ലാസിൻ്റെ തുമ്പ് വരെ ചൂട് കാപ്പിയുണ്ട്. കാലെവിടെയെങ്കിലും തട്ടിയാൽ കൈ പൊള്ളും, അല്ലെങ്കിൽ കാപ്പി തുളുമ്പും. കാല് തട്ടാതെയും കൈ പൊള്ളാതെയും തുളുമ്പാതെയും സാംസ നടന്നു. പോകും വഴി ഇലുവിനെ ഒന്നുകൂടി നോക്കി. ഇലു ഇപ്പോഴും രണ്ടുപേരെ കാണുന്നുണ്ട്. അവൻ രണ്ടുപേരെ കണ്ട പോലെ വാലാട്ടി. പൊരുന്ന കോഴി ഒന്നിലധികം ആളുകളുടെ സാമീപ്യം മനസ്സിലാക്കിയതുപോലെ കൊക്കി. സൂക്ഷിച്ച് സൂക്ഷിച്ച് നടന്ന് ഇടയ്ക്ക് വറ്റിക്കിടക്കുന്ന ഒരു തോടും ഇറങ്ങിക്കയറി സാംസ പണിക്കാരൻ്റെ അടുത്തെത്തി. പണിക്കാരൻ്റെ പേര് ദാമു. അയാളൊരു ചാലിൽ ഇറങ്ങി നിന്നുള്ള ജോലിയിലാണ്. കാപ്പി ചേട്ടാ, കാപ്പി, അവൻ പറഞ്ഞു. ദാമു തലപൊക്കി നോക്കിയില്ല. അയാൾ അങ്ങനെയാണ്, കുട്ടികളെയൊന്നും ശ്രദ്ധിക്കാറില്ല.
1: നോവൽ ടൈം, പട്ടുനൂൽ പുഴു, രചന എസ് ഹരീഷ്, അവതരണം ബോബി സി മാത്യു.
2: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
3: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
2: വാട്സ്ആപ്പ് നമ്പർ 9400224440.
3: 9400224440.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
4: മുബാറക് ജ്വല്ലറി, ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
6: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
7: ആകാശവാണി കോഴിക്കോട്.
3: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.
3: പ്രിയപ്പെട്ടവരയച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിപാടിയുടെ വിലയിരുത്തലുകളുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. PV കുഞ്ഞിപ്പോക്കർ, തേഞ്ഞിപ്പലം. ഓപ്പൺ ഫോറത്തിൽ ഫോട്ടോഗ്രാഫർ P. മുസ്തഫയുടെ കരിയർ അദ്ദേഹം 24-ാം തീയതി കേൾപ്പിച്ചത് എല്ലാം കൊണ്ടും ഒരു നവ്യ അനുഭവമായി തോന്നി. പ്രധാനമന്ത്രി വാജ്പേയിയുടെ കൂടെ നടത്തിയ യാത്രകളും പിന്നീടൊരിക്കൽ തൻ്റെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം മുസ്തഫയ്ക്ക് ചായ ഇട്ട് കൊടുത്തതും ഒരു നിപുണനായ കുശിനിക്കാരനായി മാറിയ അനുഭവങ്ങളുമെല്ലാം വിവരിച്ചു കേട്ടപ്പോൾ വാജ്പേയിയുടെ ഔന്നത്യം

0: ഉയരത്തിലാണ് എന്ന് ബോധ്യമായി. വിഭാഗീയ മുദ്രാവാക്യം വിളിച്ചവരെ ഇന്ത്യയുടെ വൈവിധ്യം പറഞ്ഞ് തടഞ്ഞതുമെല്ലാം മുസ്തഫയുടെ നേർസാക്ഷ്യത്തിലൂടെ കേൾക്കാൻ കഴിഞ്ഞത് മനസ്സിൽ തങ്ങി നിൽക്കുന്നു.
1: 26-ാം തീയതി രാവിലെ പ്രക്ഷേപണം ചെയ്ത ശ്രദ്ധ ഏറെ ജനോപകാരപ്രദമായിരുന്നു. വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന മാരകമായ വിപത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന ഒന്നായിരുന്നു ആ ശ്രദ്ധ എന്ന പരിപാടി. തുടർന്ന് ആരോഗ്യമൂല്യം എന്ന പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത ലഹരിയുടെ ഉപയോഗവും അതിന്റെ മാരകമായ വിപണനത്തെക്കുറിച്ചുള്ള ഉള്ളടക്കത്തോടെ അവതരിപ്പിച്ച പരിപാടിയും നന്നായിരുന്നു. പ്രസ്തുത ദിനം ആർട്ട് കഫേ എന്ന പരിപാടിയിൽ 2010 കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അടൂർ പങ്കജത്തെക്കുറിച്ചുള്ള പരിപാടി ശ്രവ്യമനോഹരവും അതിലുപരി വേദനാജനകവുമായിരുന്നു. മിനി VS വാളവയിലാണ് കഥയച്ചിരിക്കുന്നത്.
0: ഒരു വിഖ്യാത കലാകാരന്റെ ആദ്യകാല സർഗ സഞ്ചാര പഥങ്ങളിൽ വന്നുപെടുന്ന വൈതരണികൾ എന്തെല്ലാമാണ് എന്ന് അനുവാചകർ എല്ലാവരും അറിയണമെന്നില്ല. സാഹിത്യകാരന്റെ അനുഭവം തന്നെ എടുക്കാം. ആ എഴുത്തുകാരൻ ഇന്നത്തെ നിലയിൽ എത്തുന്നതിന് മുൻപ് സർഗ വ്യാപാരങ്ങളിൽ അതീവ ശ്രദ്ധയും പ്രതിബദ്ധതയും വെച്ചു പുലർത്തി.

0: ഒരു വിഖ്യാത കലാകാരന്റെ ആദ്യകാല സർഗസഞ്ചാരപഥങ്ങളിൽ വന്നുപെടുന്ന വൈതരണികൾ എന്തെല്ലാമാണ് എന്ന് അനുവാചകർ എല്ലാവരും അറിയണമെന്നില്ല. സാഹിത്യകാരന്റെ അനുഭവം തന്നെ എടുക്കാം. ആ എഴുത്തുകാരൻ ഇന്നത്തെ നിലയിൽ എത്തുന്നതിന് മുൻപ് സർഗവ്യാപാരങ്ങളിൽ അതീവ ശ്രദ്ധയും പ്രതിബദ്ധതയും വെച്ച് പുലർത്തിയിട്ടും അതത് മേഖലകളിലുള്ള മേലാളന്മാരുടെ അവഗണനയും പരിഹാസവും സഹിച്ച് വെച്ച കാലുകൾ പുറകോട്ടു പോകാതെ ക്ഷമ, സഹനം, കാത്തിരിപ്പ് ഇത്യാദി മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് തന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. നമ്മുടെ പ്രശസ്തരും പ്രഗത്ഭരുമായ കലാസാഹിത്യകാരന്മാരുടെ ഗതകാല അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ. ഒരു സുപ്രഭാതത്തിൽ ആരും പ്രശസ്ത മാനവനാകുന്നില്ല. കാലാന്തരെ അനുഭവങ്ങളുടെ മൂശയിൽപ്പെട്ട് പിന്നീട് നിറവും ഭംഗിയും സുഗന്ധവുമുള്ള പരുവത്തിലെത്തുന്നു. ഇത്രയും വസ്തുതകൾ എഴുതുവാൻ കാരണം 27-ാം തീയതി ഓപ്പൺ ഫോറത്തിൽ ആദ്യമായി എന്ന ശീർഷകത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രന്റെ വാക്കുകൾ കേട്ടപ്പോഴാണ്. മുത്താകുന്നതിന് മുൻപ് ചിപ്പിയിലേക്ക് മഴത്തുള്ളി പതിക്കുന്നതിന് മുമ്പത്തെ അവസ്ഥ പോലെ, പിന്നീട് ആ മഴത്തുള്ളി പരിണാമത്തിന് വിധേയമായി വിലമതിക്കാനാവാത്ത മുത്തായി മാറുന്നു. മഴത്തുള്ളിയാണ് സഹൃദയൻ, ചിപ്പിയാണ് സമൂഹം, മുത്തായി മാറുന്നു സഹൃദയ കലാകാരൻ.
1: എം കെ രാധാകൃഷ്ണൻ കാക്കൂരിന്റെ മറ്റൊരു കത്ത്. June 22-23 ആർട്ട് കഫേയിൽ കൂടി കോഴിക്കോട് ആകാശവാണിയിലെ പ്രശസ്ത ഗിറ്റാറിസ്റ്റായിരുന്ന ആർച്ചി ഹട്ടന്റെ മകൻ സലീൽ ഹട്ടൻ തന്റെ സംഗീതമണ്ഡലത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് കേട്ടു. സംഗീതരംഗത്തെ അധികായകരായ കെ രാഘവൻ മാസ്റ്റർ, ബാബുരാജ് എന്നിവരുമായി ആർച്ചി ഹട്ടൻ സൌഹൃദത്തിലായിരുന്നു എന്നറിഞ്ഞു. ആ പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു. മറ്റൊരു പരിപാടിയെക്കുറിച്ചുകൂടെ പറയുന്നു. കാൽപന്തോളം പരിപാടി ദിനേനയുള്ള മത്സരത്തിന്റെ വാങ്മയ ചിത്രം കായികപ്രേമികളുടെ മനസ്സുകളിൽ തെളിയുന്നു. ടെലിവിഷനിൽ കളി കണ്ടവർക്ക് ആകാശവാണി വഴിയുള്ള ആ പംക്തി കേൾക്കുമ്പോൾ ഒരു വ്യത്യസ്ത അനുഭവം സംജാതമാകും.
0: വിവിധ കലാസാഹിത്യ മേഖലാ നഭസ്സുകളിലെ തിളങ്ങും താരങ്ങളായി ഇന്നറിയപ്പെടുന്ന പലരും ജീവിതത്തിലെ തികച്ചും പരിക്ഷീണങ്ങളായ ഒട്ടേറെ നാരകീയ സ്വർഗീയ അനുഭവ യാനങ്ങളിലൂടെ വന്നവരാണെന്ന യാഥാർത്ഥ്യം പൊതുസമൂഹം അറിയേണ്ടത് അനിവാര്യം തന്നെ. ആ ധർമ്മം കൃത്യമായി നിർവഹിക്കുന്ന ആകാശവാണി കോഴിക്കോട് നിലയവും പിന്നണി പ്രവർത്തകരും അനുഭവങ്ങൾ കൈമാറുന്ന കലാസാഹിത്യ പ്രവർത്തകരും തികച്ചും അഭിനന്ദനാർഹർ തന്നെ. ആ ദൗത്യം ഞങ്ങൾ ശ്രോതാക്കൾ കത്തുകളിലൂടെ നിർവഹിക്കട്ടെ. 24-ാം തീയതി ആർട്ട് കഫേയിലൂടെ നാടക സംഗീത കലാകാരനായ പാപ്പുകുട്ടി ഭാഗവതർ കൈമാറിയ അനുഭവങ്ങൾ ശ്രവിച്ചപ്പോൾ ഈ ശ്രോതാവിന് ഇങ്ങനെയൊരു ചിന്ത ജനിച്ചു. ഏവർക്കും അഭിനന്ദനങ്ങൾ. ആർ.കെ. ഇരവിലാണ് കത്തയച്ചിരിക്കുന്നത്.
1: ആർ.കെ. ഇരവിലിന്റെ മറ്റൊരു കത്തുകൂടെ. 29-ാം തീയതി രാവിലെ ആകാശവാണി കോഴിക്കോട് നിലയം പ്രക്ഷേപണം ചെയ്ത ശ്രീമതി M.D. രാധിക പങ്കുവച്ച ഞാൻ എന്റെ വായനയിൽ പറഞ്ഞല്ലോ, പുസ്തകങ്ങൾ ലോകത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന്. അത് പ്രത്യക്ഷരം ശരിയാണ്. അതുതന്നെയായിരുന്നല്ലോ റൂസോ, വോൾട്ടേർ എന്നിവരുടെ കൃതികളിലെ പ്രചോദനത്താൽ ഉണ്ടായ ഫ്രഞ്ച് വിപ്ലവ ഹേതുവു.
0: ബൈജു നടാൽ വേവ്സ് ആപ്പിനെ കുറിച്ച് ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. അക്കാര്യം ബന്ധപ്പെട്ടവരോട് തിരക്കിയ ശേഷം മറുപടി നൽകാം. രഞ്ജിത ആകാശവാണി കോഴിക്കോട് നിലയം ഫോണിൽ ലഭിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ന്യൂസ് ഓൺ എയർ എന്ന ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ലൈവ് റേഡിയോ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ റേഡിയോ നിലയങ്ങളും സംസ്ഥാന അടിസ്ഥാനത്തിൽ അതിൽ കാണും. കേരളത്തിൽ നിന്ന് നിങ്ങൾക്കിഷ്ടമുള്ള റേഡിയോ നിലയം തിരഞ്ഞെടുക്കാം. ഫേവററ്റ് ബട്ടൺ ഞെക്കുകയാണെങ്കിൽ അടുത്ത തവണ ആപ്പ് തുറന്ന് ലൈവ് റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായി ഫേവററ്റ് നിലയം പ്രത്യക്ഷപ്പെടും.
1: CKR വർമ്മ കൂടെ പ്രക്ഷേപണത്തിന്റെ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു. പ്രക്ഷേപണത്തിൽ ചിലപ്പോൾ തടസ്സം നേരിടുന്നതായി അനുഭവപ്പെടുന്നു. എന്നാൽ ആ സമയം ന്യൂസ് ഓൺ എയർ ആപ്പിൽ പരിപാടി കേൾക്കാനും സാധിക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: പ്രസരണിയിൽ വൈദ്യുതി നിലയ്ക്കുമ്പോഴാണ് ഇത്തരത്തിൽ തടസ്സം അനുഭവപ്പെടാറ്. അപ്പോഴും ന്യൂസ് ഓൺ എയർ ആപ്പിൽ പരിപാടി കിട്ടുന്നത് സ്റ്റുഡിയോയിൽ നിന്നാണ് ന്യൂസ് ഓൺ എയർ ആപ്പിലേക്ക് ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് തടസ്സമില്ലാതെ കേൾക്കാൻ കഴിയുന്നത്.
1: പ്രിയപ്പെട്ട ആകാശവാണിക്ക് പ്രഭാത പ്രക്ഷേപണത്തിലെ ആദ്യമായി എന്ന പ്രോഗ്രാം അത്രമേൽ ഇഷ്ടപ്പെടുന്നു. കാരണം കലാസാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രശസ്തരുടെ ആദ്യാനുഭവങ്ങൾ, തുറന്നു പറച്ചിലുകൾ ഏറെ രസകരമാണ്. സുഭാഷ് ചന്ദ്രൻ പങ്കുവച്ച രചനാപരമായ അനുഭവങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ആദ്യകാലത്ത് എഴുതിയയച്ച കഥകൾ അച്ചടി മഷി പുരളാതെ ശരവേഗത്തിൽ തിരിച്ചുവന്ന നൊമ്പരങ്ങൾ വാക്കുകളിൽ കേൾക്കാം. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ആദ്യം തിരസ്കരിച്ച ആഴ്ചപ്പതിപ്പ് പിന്നീടത് വിഷുപ്പതിപ്പിൽ മികച്ച രചനയായി സ്വീകാര്യമായി. അതേ പത്രത്തിന്റെയും ആഴ്ചപ്പതിപ്പിന്റെയും എഡിറ്റോറിയൽ ബോർഡിലും സുഭാഷ് ചന്ദ്രൻ എത്തിപ്പെട്ടു. നമ്മളൊക്കെ ആകാശവാണിയിലും സകല പത്രമാസികകളിലും കത്തുകൾ അയച്ച് കാണാനും കേൾക്കാനുമായി കാത്തിരുന്നിട്ടുണ്ട്. പലതും വായിക്കാതെയും അച്ചടി മഷി പുരളാതെയും പോകുമ്പോൾ വിഷമം തോന്നാറുമുണ്ട്. പിന്നീടാണ് അറിഞ്ഞത്, എഴുത്തിലും അഭിനയത്തിലുമൊക്കെ പ്രശസ്തരായവർ ഒരുപാട് കനലുകളെ ചവിട്ടിത്തന്നെയാണ് തിളങ്ങി നിന്നത് എന്ന്. യു ബാലഗോപാലൻ പേരാമ്പ്രയാണ് ഈ കത്തയച്ചിരിക്കുന്നത്.
0: എന്തായാലും വളരെ വിശദമായി ഒരു പരിപാടിയെ വിലയിരുത്തിക്കൊണ്ട് പ്രിയ ശ്രോതാവ് അയച്ചു തന്ന ഈ കുറിപ്പ്

0: നന്ദി. 26-ാം തീയതി ഗാന്ധിമാർഗത്തിൽ പറഞ്ഞ ഓരോ വാക്കിലും ഗാന്ധി എന്ന മഹാന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്നു രാജൻ എസ് കെ തുവക്കോട്. ഓരോ നിമിഷവും ഇനിയും എങ്ങനെ മെച്ചപ്പെട്ടതാക്കാമെന്ന് ജീവിച്ചു കാണിച്ച കർമ്മയോഗിയല്ലേ. ഭക്ഷണശീലത്തിൽ അദ്ദേഹം വരുത്തിയിരുന്ന മാറ്റങ്ങൾ, വ്രതങ്ങൾ എല്ലാം ശ്രദ്ധേയമായി തോന്നി. അത് നമ്മെപ്പോലുള്ള മുതിർന്നവരുടെ ആരോഗ്യത്തിനും പ്രവർത്തനത്തിനും സഹായകമാണ്. ഭക്ഷണം കഴിക്കുന്നതിനു മുൻപ് ഈശ്വര പ്രാർത്ഥന ചെയ്യുന്ന നമ്മുടെ ശീലം നാം മറന്നുപോയോ? വീടുകളിൽ മുതിർന്നവർ ചെയ്യുന്നത് കണ്ട് കുട്ടികൾ പഠിക്കുമല്ലോ എന്നാണ് രാജൻ എഴുതുന്നത്. ഗാനോത്സവത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പറയുന്നു. എല്ലാ ഗാനങ്ങളും വ്യത്യസ്തവും ഇഷ്ടപ്പെട്ടതുമായി തോന്നി. പുതിയ സിനിമാ ഗാനങ്ങൾ ഉൾപ്പെടുത്തുന്നതിനാൽ എല്ലാ പ്രേക്ഷകർക്കും ആകാശവാണി പ്രിയങ്കരിയാകുന്നു. ഫോണിൻ പരിപാടിയിലെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. അതിൽ പലരുടെയും സന്തോഷവും ആശ്വാസവുമെല്ലാം അതിലൂടെ മനസ്സിലാകുന്നു. നന്ദി.
1: ഒ എൻ വി കുറുപ്പ് രചിച്ച് ജി ദേവരാജൻ സംഗീതം നൽകി. കടൽപ്പാലം എന്ന നാടകത്തിൽ സി ഒ ആൻഡോ പാടിയ കണ്ണില്ലാത്തൊരു ലോകത്തിൽ എന്തിനീ വിണ്ണിൽ വെളിച്ചമേ നീ വന്നു, എന്റെ കണ്ണീരൊപ്പുവാൻ നീ വന്നു എന്ന ഹൃദയഹാരിയായ ഗാനം 2-ാം തീയതി പാട്ടുപെട്ടിക്കാലത്തിൽ കേൾപ്പിച്ചത് വളരെ ഇഷ്ടപ്പെട്ടു. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര. 30-ാം തീയതിയിലെ കയ്യൊപ്പ് പരിപാടിയിൽ പരിസ്ഥിതി പ്രവർത്തക, സാമൂഹിക പ്രവർത്തക എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ ലില്ലി പ്രഭാകരൻ എന്ന ത്രേസ്യമ്മ ജോർജ് തന്റെ ത്യാഗപൂർണവും രസകരവുമായ ജീവിതാനുഭവങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ അഭിമുഖത്തിലൂടെ പങ്കുവച്ചതിന്റെ ആദ്യഭാഗം വളരെ ഇഷ്ടപ്പെട്ടു. തുടർഭാഗത്തിനായി കാത്തിരിക്കുന്നു. മൊയ്തീൻ കുഞ്ഞ് തന്നെയാണ് ഈ സന്ദേശവും അയച്ചിരിക്കുന്നത്.
0: ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച കാലത്ത് കയ്യൊപ്പുന്ന പരിപാടിയിൽ ലില്ലി പ്രഭാകരൻ പങ്കെടുത്തത് തുടക്കം മുതൽ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കേട്ട ഭാഗങ്ങൾ ഹൃദയസ്പർശിയായി. ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണെങ്കിലും അവരുടെ ആത്മധൈര്യത്തെ ബഹുമാനിക്കുന്നു. ബാക്കി കൂടി കേൾക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു. അവർക്കും ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് സൗമിനി പറമ്പിൽ പീടിക. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കേൾപ്പിച്ച വയലും വീടും പരിപാടിയിൽ ഡോക്ടർ അനൂപ് പങ്കെടുത്ത് സംസാരിച്ചത് കേട്ടു. അരുമ മൃഗങ്ങൾക്ക് വേണ്ടിവരുന്ന സർജറിയെക്കുറിച്ച് അദ്ദേഹം നൽകിയ വിവരങ്ങളും അവയെ പരിപാലിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമെല്ലാം ഏറെ താല്പര്യത്തോടെയാണ് കേട്ടിരുന്നത്. ഇത്തരം പരിപാടികൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ കാലത്ത് പലരും ഇത്തരം വളർത്തുമൃഗങ്ങൾ ഉള്ളവരായതുകൊണ്ട് ഏറെ ഉപകാരപ്രദമായി തോന്നി. ജയ വേണു, കക്കോടിമുക്ക്.
1: ഇന്നത്തെ മെയിൽ ബോക്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
0: തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കണം. കത്തുകൾ എഴുതുമല്ലോ. വിലാസം മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട്. പിൻകോഡ് 673-03-2.
1: വാട്സ്ആപ്പ് നമ്പർ 9400-22-4440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
2: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.

1985 റിലീസ് ചെയ്ത വിജയകാന്ത് ചിത്രം നാനേ രാജ നാനേ മന്ദിരി എന്ന സിനിമയ്ക്ക് വേണ്ടി മലയാളികളുടെ പ്രിയ ഗായകരായ പി ജയചന്ദ്രനും പി സുശീലയും ചേർന്ന് പാടിയ ഒരു അപൂർവ യുഗ്മഗാനം. ഇളയരാജയുടെ കരിയറിന്റെ ആദ്യഘട്ടങ്ങളിൽ ഉടനീളം ഗാനസാഹിത്യമൊരുക്കി പിന്തുണയേകിയ വാലിയാണ് ഗാനരചയിതാവ്. ചാരുകേശി രാഗസ്പർശമുള്ള ഈ ഗാനത്തിന്റെ പശ്ചാത്തല സംഗീതം ലളിതസുന്ദരമായ ഒന്നാണ്. ഗാനസന്ദർഭത്തിൽ വെള്ളിത്തിരയിൽ വിജയകാന്തിനൊപ്പം നായികയായ രാധിക.

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: ആകാശവാണി കോഴിക്കോട്. ഇനി 8 മണിക്ക് സമാചാര പ്രഭാതം, തുടർന്ന് മോർണിംഗ് ന്യൂസ്.

0: കഥാനേരത്തിൽ ഇന്ന് മാധവിക്കുട്ടിയുടെ കഥ മലഞ്ചെരുവുകളിൽ, അവതരണം വി കെ വിനോദ്.
1: അവൾ പെട്ടിയിൽ സാമാനങ്ങൾ അടുക്കി വെക്കുമ്പോഴാണ് അയാൾ വന്നത്. ഇലക്ട്രിക് വെളിച്ചം നിറഞ്ഞ ആ മുറിയിൽ ഈ സമയത്ത് അയാൾ വരുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും ശബ്ദമുണ്ടാക്കാതെ പെട്ടെന്ന് അയാൾ വരിക തന്നെ ചെയ്തു.
2: എന്താണ് പെട്ടി ഒരുക്കുന്നത്?
1: അവൾ ഭയത്തോടെ തല ഉയർത്തി നോക്കി. വിളർത്ത ആ മുഖത്തിൽ കണ്ണുകൾ ജ്വലിക്കുകയാണ്. ചുല്ലുപോലെയുള്ള ആ ദേഹവും എപ്പോഴും വിയർപ്പ് പൊടിയുന്ന ആ നെറ്റിത്തടവും കനമുള്ള തുണി കൊണ്ട് അരയിൽ കെട്ടിയ ആ കെട്ടും ഒന്നും തന്നെ കാണാതിരിക്കാൻ അവൾ മുഖം തിരിച്ചു. ക്ലോറോഫോമിൻ്റെ തണുത്ത ഗന്ധം ആ മുറിയിൽ പരന്നു.
2: എന്നെ വിട്ടുപോവുകയാണോ?
1: അപ്പോഴും അവൾ ഒന്നും പറഞ്ഞില്ല. ഭയം അവളുടെ നെഞ്ചിൽ ഒരു പക്ഷിയെപ്പോലെ ചിറകിട്ടടിച്ചു. 8 രാത്രികളോളം തീരെ ഉറക്കവും വിശ്രമവും കിട്ടാതെ അവളുടെ കണ്ണുകൾ വേദനിച്ച് മരവിച്ച് തീരെ നിർജീവമായി കഴിഞ്ഞിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് കണ്ണുകൾ അടയ്ക്കാൻ സാധിച്ചില്ല.
2: പറയൂ, എന്നെ വിട്ടുപോവുകയാണോ?
1: അവൾ പെട്ടിയടച്ച് അതിന്മേൽ തലചായ്ച്ച് കരഞ്ഞു. കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണില്ല. ശബ്ദമുണ്ടായില്ല. ക്ഷീണം അവളുടെ മേൽ കനമുള്ള ഒരു പുതപ്പെന്ന പോലെ

വീണുകിടന്നു. ക്ലോറോഫോമിൻ്റെ ഗന്ധം അവൾക്ക് വീണ്ടും അനുഭവപ്പെട്ടു. നീ പോയാൽ ഞാൻ എന്തു ചെയ്യും? അവൾ തല ഉയർത്തി. അയാളുടെ വിളർത്ത നെറ്റിമേൽ വെള്ളത്തുള്ളികൾ പൊടിഞ്ഞു നിന്നിരുന്നു. ദയയുടെ ഒരല അവളുടെ ഉള്ളിൽ ഉയർന്നു. എന്നിട്ടും അവൾ ഒന്നും പറഞ്ഞില്ല. ചുമരിന്മേൽ തൂങ്ങിയിരുന്ന നാഴികമണിയുടെ പെൻഡുലം ആടുന്നില്ല. അതും മരിച്ചുവോ? അവൾ ആലോചിച്ചു. ഇതെല്ലാം തന്നെ അയാളെപ്പോലെ മരിച്ചിരിക്കുന്നുവോ? വെള്ളച്ചുമരുകളുള്ള ഈ ആസ്പത്രി, ഇടയ്ക്കിടയ്ക്ക് ഈ മുറിയിലേക്ക് ഓടിവരുന്ന നേഴ്സുമാർ, ഈ കൂറ്റൻ നാഴികമണി, എല്ലാം തന്നെ മരിച്ചുവോ? എന്താണുണ്ടായത്? വാതിൽ ആരോ തള്ളിത്തുറന്നു. പുറപ്പെട്ടുവോ? അവളുടെ ഭർത്താവ് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. അയാളുടെ കനത്ത കൈ അവളുടെ ചുമലുകളിൽ വന്നു വീണു. അവൾ മുറിയുടെ മൂലയിലേക്ക് നോക്കി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആശ്വാസത്തോടെ അവൾ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചു. എന്തിനാണ് കരയുന്നത്? ഇവിടെ നിന്ന് പോയാൽ എല്ലാം സുഖമാവും. ഇത്ര ദിവസം നിന്നെ ഇവിടെ നിർത്തേണ്ടിയിരുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേന്നാളോ മറ്റോ കൊണ്ടുപോവാമായിരുന്നു. ഭർത്താവ് അവളെ സമാധാനിപ്പിക്കുമ്പോൾ അവലംബിക്കാറുള്ള മൃദുസ്വരത്തിൽ പറഞ്ഞുപോയി. അവൾ പിറുപിറുത്തു. എനിക്ക് പേടിയാകുന്നു. എന്താണ് പേടിക്കാനുള്ളത്? നീ വെറുതെ ഓരോന്ന് സങ്കൽപ്പിച്ച് ഭയപ്പെടുകയാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. അങ്ങനെ ഒരാളില്ല ഇവിടെ. പ്രേതങ്ങളിൽ കുട്ടികൾ മാത്രമേ വിശ്വസിക്കൂ. ക്ഷീണം കൊണ്ട് നിനക്ക് ഓരോന്ന് തോന്നുകയാണ്. പക്ഷേ. എന്ത് പക്ഷേ? ഇതൊക്കെ വീട്ടിലെത്തിയാൽ മാറും. വീണ്ടും നീ ആ പഴയ ആളാകും. നിന്നെ കാണുമ്പോൾ ബേബിക്കുണ്ടാകുന്ന സന്തോഷം ആലോചിച്ചു നോക്കൂ. എപ്പോഴും ചിരിക്കുന്ന ബേബി, പച്ച ജനൽ തിരശീലകളുള്ള കിടപ്പുമുറി, കാശിത്തുമ്പ ചെടികൾ വരിവരിയായി വളരുന്ന തോട്ടം, ഭർത്താവും താനും ഒന്നിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോൾ വാലാട്ടിക്കൊണ്ടുവരുന്ന നായിക്കുട്ടി, ഇതെല്ലാം അവൾ വീണ്ടും കാണാൻ പോവുകയാണ്. വീണ്ടും അവൾ സന്തോഷിക്കാൻ പോവുകയാണ്. തണുത്തുമരവിച്ച മലഞ്ചെരുവുകളിൽ അലഞ്ഞു നടക്കുന്ന പ്രേതങ്ങളെയും കലർപ്പില്ലാത്ത ദുഃഖത്തെയും എല്ലാം വിട്ട് അവൾ വീണ്ടും പഴയ മട്ടിലാവാൻ പോവുകയാണ്. അവൾ മെല്ലെ ചിരിച്ചു. ധൈര്യമായി ഇരിക്കൂ. 2 മണിക്കൂറിനകത്ത് നമുക്ക് വീട്ടിലെത്താം. ഞാനിപ്പോൾ തന്നെ. അയാളുടെ സംസാരം നേർത്ത് നേർത്ത് ഇല്ലാതായി. കാരണം അവളുടെ കാതിൽ വന്നടിക്കുന്നത് വേറൊരു ശബ്ദമാണ്. കൂടിക്കൂടി വരുന്ന ഒരിരമ്പൽ. ഒരു യന്ത്രത്തിൻ്റേതാവാം, അല്ലെങ്കിൽ കടലിൻ്റെയാവണം. അത് കൂടിക്കൂടി വന്ന് അവളുടെ ചെവികൾ തകർത്ത് വീണ്ടും ഉയരുകയാണ്. അയ്യോ! ശബ്ദം നിലച്ചു. അവൾ തണുത്ത പൂഴിയുള്ള കടൽവക്കത്ത് മലർന്നു കിടക്കുകയാണ്. വല്ലാത്ത ക്ഷീണം. എല്ലുകളൊക്കെ ചതഞ്ഞ് തകർന്ന പോലെ. കടലിൻ്റെ വെള്ളം മേൽപോട്ട് പതുക്കെ കയറി തുടങ്ങിയിരിക്കുന്നു. അവളുടെ തലമുടിയൊക്കെ നനയുന്നുണ്ടായിരുന്നു. എന്നാലും ആകെ കൂടി ഒരു സുഖം. ആകാശം എത്രയോ ദൂരെ. ലോകം മുഴുവൻ അവളുടേത്. ഇതാണ് വിശ്രമം. നീലമലകളുടെ ചെരിവുകളിലൂടെ വിളർത്ത ഒരു രൂപം നടന്നു വരുന്നു. തണുത്ത വിരലുകളുടെ സ്പർശനമേറ്റപ്പോൾ അവൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അവരുടെ ചുറ്റും നിറങ്ങൾ മാറിക്കൊണ്ടിരുന്നു. അടുത്തു നിൽക്കുന്ന മലമുടികളുടെ ഇടയിൽ കുടുങ്ങിയ മേഘങ്ങൾ പൊന്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. വെള്ളച്ചാട്ടങ്ങൾ മൂടൽമഞ്ഞ് നിറഞ്ഞ ചെരുവുകളിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു. നിനക്ക് എന്തു വിട്ടുപോരാനാണ് ഇത്ര മടി? അർത്ഥമില്ലാത്ത നേരം പോക്കുകൾ പറഞ്ഞ് ചിരിക്കാറുള്ള ചില വൈകുന്നേരങ്ങളിൽ കിടന്ന് കാലുകളിട്ടടിക്കുന്ന ഒരു ചെറിയ കുട്ടി, രാത്രികളിൽ തൻ്റെ മേൽ വിശ്രമിക്കുന്ന ഒരു കനത്ത കൈ, സന്തോഷം. എന്താണ് പറയേണ്ടതെന്ന് അവൾക്കറിഞ്ഞുകൂടാ. ഇവിടെ എല്ലാം തണുത്തിരിക്കുന്നു. എല്ലാം. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ വീണ്ടും പറഞ്ഞു, എനിക്ക് ദുഃഖത്തിന് പേടിയാണ്. ദുഃഖം മാത്രം തരാനേ എനിക്ക് കഴിവുള്ളൂ. മരിച്ച ഒരു വികാരമാണ് ദുഃഖം. സന്തോഷം മരിക്കുമ്പോഴല്ലേ ദുഃഖം വരുന്നത്. ഞാൻ നിനക്ക്. നിർത്തു. അവൾ കണ്ണുകളടയ്ക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം സ്വപ്നമാണെങ്കിലോ? താൻ അമ്മയുടെ അടുത്ത കട്ടിലിന്മേൽ തലയിണ കെട്ടിപ്പിടിച്ച് കിടക്കുകയാവണം. ഉണരുമ്പോൾ കുത്താൻ വരുന്ന കാട്ടുപോത്തുകളില്ല. കാലിനടിയിലേക്ക് ഇഴയുന്ന പാമ്പുകളുമില്ല. പൊട്ടിച്ചിരിക്കുന്ന ഭ്രാന്തനുമില്ല. ഒന്നുമില്ല. ഇതൊരു സ്വപ്നമായിരിക്കും.

ഇരിക്കണം. സ്വപ്നങ്ങളാണ് എന്നും നിലനിൽക്കുന്നത്. മറ്റെല്ലാം നശിച്ചു പോകുമ്പോഴും സ്വപ്നങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നു. നീ കുട്ടിക്കാലം മുതൽക്കേ കണ്ട സ്വപ്നങ്ങൾ മരണത്തിൻ്റെ ഓരോ കഷണങ്ങളായിരുന്നു. നിർത്തു. വെള്ളനിറത്തിലുള്ള മേഘങ്ങൾ പഞ്ഞിക്കഷണങ്ങൾ പോലെ പൊങ്ങിപ്പറന്നുകൊണ്ടിരുന്നു. അവയുടെ വെളിച്ചത്തിൽ അയാളുടെ മുഖം കൂടുതൽ വിളർത്തു. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. കണ്ണടച്ചാൽ വെളിച്ചം മുഴുവൻ പുറത്താണല്ലോ. കണ്ണിൻ്റെ ഉള്ളിൽ കറുത്ത ആകാശമാണ്. വെള്ളിച്ചിറകുകളുള്ള പക്ഷികൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം ആകാശത്തിൽ കൂടി വേഗത്തിൽ പറന്നു പോകും. ഒരുപക്ഷേ അത് ആകാശമാവില്ല, കടലാവാം. എങ്കിൽ വേഗത്തിൽ പറക്കുന്ന ആ വെള്ളിക്കഷ്ണങ്ങൾ തോണികളാവണം. ദയവ് ചെയ്ത് ഇതൊന്ന് കുടിക്കൂ, ദയവ് ചെയ്ത്. കണ്ണുകൾ മിഴിച്ചപ്പോൾ ഒരു കൈയിൽ പൊടിയും മറ്റേ കൈയിൽ വെള്ളവുമായി നിൽക്കുന്ന നേഴ്സിനെയാണ് അവൾ കണ്ടത്. തലക്കിൽ ഇരുന്നിരുന്ന ഭർത്താവ് പറഞ്ഞു, നിനക്ക് തലതിരിഞ്ഞു, സാരമില്ല. അവൾ മെല്ലെ നെറ്റിത്തടം തൊട്ടുനോക്കി. വേദന, വേദന. സാരമില്ല, നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം. ഞാൻ, അവൾ നന്ദിയോടെ അയാളുടെ കൈവിരലുകൾ തൊട്ടു. ഞാനിനി ഈ ഗുളിക കഴിക്കുന്നില്ല. വെറുതെ ഉറങ്ങിയിട്ട് എന്താണ് ഫലം? പക്ഷേ എനിക്ക് ഭ്രാന്തൊന്നുമല്ല ഡോക്ടർ. ആര് പറഞ്ഞു ഭ്രാന്താണെന്ന്? ക്ഷീണം കൊണ്ടാണ്. ഇതൊക്കെ വീട്ടിലെത്തിയാൽ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അഭിപ്രായത്തിൽ എന്തോ കണ്ട് പേടിച്ചതാണ് ഇവിടെ. വിഡ്ഢിത്തം പറയാതിരിക്കൂ നേഴ്സ്. സംസാരങ്ങൾ നേർത്ത് നേർത്ത് ഇല്ലാതായി. ഉറക്കം കഴിഞ്ഞ് ഉണർന്നപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ സ്വപ്നം കണ്ടില്ല. ഭർത്താവ് ചിരിച്ചു. വരൂ, നമുക്ക് പോവാം. കോണിപ്പടി ഇറങ്ങുമ്പോൾ നേഴ്സ് അവളുടെ ചെവിയിൽ പറഞ്ഞു, ഒരു തകിടെഴുതി കെട്ടാൻ മറക്കരുത്. നിങ്ങളുടെ നാട്ടുകാർ നല്ല മന്ത്രവാദികളല്ലേ. കാറിൽ കയറി ചാരിക്കിടന്നുകൊണ്ട് അവൾ പറഞ്ഞു, എനിക്ക് സ്വപ്നങ്ങൾ ഇഷ്ടമല്ല. അയാൾ ഒന്നും പറഞ്ഞില്ല. കാറോടിക്കുമ്പോൾ അധികം സംസാരിക്കുക അയാളുടെ പതിവല്ലായിരുന്നു. അതുകൊണ്ട് അവൾ വീണ്ടും പറഞ്ഞു, ബേബി ഉറക്കത്തിൽ എന്തിനാണ് ചിരിക്കാറുള്ളത്? അവൾ ചിരിച്ചു. വരി തെറ്റാത്ത ആ വലിയ പല്ലുകൾ മുൻപിലുണ്ടായിരുന്ന ചെറിയ കണ്ണാടിയിൽ പ്രതിഫലിച്ചു. നമുക്ക് ഇനിയും കുട്ടികൾ വേണം. നാലാൺകുട്ടികളും ഒരു പെൺകുട്ടിയും. കുട്ടികൾ നിറഞ്ഞ ഒരു വീട്ടിൽ നിന്ന്, ഇത്രയധികം സ്നേഹത്തിൽ നിന്ന്, ചിരികളും ഇക്കിളിപ്പെടുത്തുന്ന ചുംബനങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് തന്നെ ആർക്കാണ് എടുത്തുകൊണ്ടുപോവാൻ സാധിക്കുക? അവൾ സന്തോഷത്തോടെ ചിരിച്ചു. പ്രേതങ്ങളെ ഉപദ്രവിക്കാൻ നമുക്ക് സാധിക്കുമോ? അവരെ അടിച്ചോടിക്കുവാൻ സാധിക്കുമോ? ഛേ, ഞാൻ പറഞ്ഞില്ല അതൊന്നും ഇല്ല എന്ന്. ഞാൻ വെറുതെ ചോദിച്ചതാണ്. എനിക്കും അറിയാം ഇല്ലെന്ന്. ക്ഷീണമുണ്ടെങ്കിൽ നീ കണ്ണടച്ച് ഉറങ്ങിക്കോളൂ, വീടെത്തിയാൽ ഞാൻ ഉണർത്താം. അവൾ കണ്ണടച്ചു. പുറത്തെ തെരുവുകളിലെ വെളിച്ചങ്ങൾ അവളുടെ കണ്ണുകളിലേക്ക് എന്നിട്ടും കടന്നുകൊണ്ടിരുന്നു. ഉറക്കം ഒരു മൂടൽ പോലെ ഇടയ്ക്കിടയ്ക്ക് വന്നു പരന്നു. കുറേ കൊല്ലങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ദിവസം അപ്പോൾ അവൾക്ക് ഓർമ്മ വന്നു. യാതൊരുവിധ സൗന്ദര്യമോ പ്രത്യേകതയോ ഇല്ലാതെ ഒരു സാധാരണ ദിവസം. പക്ഷേ അതിൻ്റെ ഓർമ്മകളെ അവൾ ഒരു പൂവിനെ എന്ന പോലെ മണത്തു നോക്കി സന്തോഷിച്ചു. വെയിൽ പരന്ന ഒരു മധ്യാഹ്നം ബുദ്ധമതക്കാരുടെ ഒരു ക്ഷേത്രത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ മുമ്പിലത്തെ സീറ്റിൽ ഡ്രൈവറുടെ ഇടത് ഭാഗത്ത് അവൾ ഇരിക്കുകയാണ്. പിന്നിലെ സീറ്റിൽ അമ്മയും അച്ഛനും. ചൂടുകൊണ്ട് പനി പിടിച്ച തെരുവുകൾ, കാറിൻ്റെ ചില്ലുകളിൽ വെള്ളിരേഖകൾ വരയ്ക്കുന്ന വെയിൽ, കണ്ണുകളിൽ കനത്തോടെ വന്നു വീഴുന്ന ഉറക്കം, ഓടിക്കൊണ്ടിരിക്കുന്ന കാറ്, സന്തോഷം. അങ്ങനെയാണോ? പേരില്ലാതെ, ഒരറിയിപ്പും തരാതെ, യാതൊരു ഘോഷവും കൂടാതെ വന്നെത്തുന്ന ഒരതിഥി. പെട്ടികളും സാമാനങ്ങളുമായി പടിവാതിൽ കടന്ന് തെരുവിലൂടെ മടങ്ങുന്ന രൂപം നോക്കി അയാൾ പറയുന്നു, അതായിരുന്നു സന്തോഷം. നീ എന്താണ് പറഞ്ഞത്? ഞാൻ കേട്ടില്ല, ഭർത്താവ് ചോദിച്ചു. ഞാൻ ഓരോന്നാലോചിക്കുകയായിരുന്നു. എന്തിനെപ്പറ്റി? ഞാൻ പണ്ട് കണ്ട ഒരമ്പലത്തിനെപ്പറ്റി. അയാൾ ചിരിച്ചു. അവിടേക്ക് നീ ഉടുത്തുപോയ സാരിയെപ്പറ്റി അല്ലേ? അവളുടെ വിചാരങ്ങൾ കൂടി വളരെ എളുപ്പത്തിൽ തനിക്ക് മനസ്സിലാവുമെന്ന് അയാൾ പറയാറുള്ളത് അവൾക്ക് ഓർമ്മ വന്നു.
കണ്ണാടിയിൽ കാണുന്ന ചിരി നോക്കി

0: അവൾ പറഞ്ഞു. അതെ, നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി? അയാൾ ചിരിച്ചു. കാറ് ഒരു വളവ് തിരിഞ്ഞ് വലിയ തെരുവിലേക്കെത്തി. തൻ്റെ വിചാരങ്ങൾ പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാകുമോ? അവൾ ആലോചിച്ചു. ഇല്ലെങ്കിൽ പെട്ടിയുടെ അടിയിൽ കിടക്കുന്ന ഒരു ചന്ദനമുരുളയെപ്പോലെ തൻ്റെ ഓർമ്മകളെ അയാൾക്കെടുത്ത് കാണിച്ചിട്ട് എന്ത് ഫലം? ഇളം ചുവപ്പ് നിറത്തിലുള്ള ഒരു അമ്പലം, ചുറ്റുമുള്ള ചവിട്ടുപടികളിന്മേൽ ചിതറിക്കിടക്കുന്ന പല വലിപ്പത്തിലുള്ള ചെരിപ്പുകൾ, നദിയുടെ വക്കത്തുകൂടി ചെരിപ്പുകളിടാത്ത കാലടികളോടെ സാവധാനത്തിൽ നടക്കുന്ന സന്യാസികൾ, പുൽത്തകിടിയിൽ ഇരുന്ന് വർത്തമാനം പറയുന്ന അമ്മ, ചിരിക്കുന്ന അച്ഛൻ, ഇവയെല്ലാം കൂട്ടിയാലും അയാളുടെ കണ്ണിൻ്റെ മുൻപിൽ ആ ദിവസത്തെ കാഴ്ചവെക്കുവാൻ തനിക്ക് കഴിയില്ല. കാരണം അയാൾ സ്വാഭാവികമായ അക്ഷമയോടെ ചോദിച്ചു, എന്നിട്ടെന്തുണ്ടായി? എന്നിട്ടെന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ചിത്രങ്ങൾ കൂടിക്കൂടി വന്നു. മരിച്ച ദിവസങ്ങൾ ഓരോന്നും ഓർമ്മകളായി അവശേഷിച്ചു. നിറങ്ങൾ, സ്വരങ്ങൾ, ഗന്ധങ്ങൾ എല്ലാം തന്നെ മറഞ്ഞുപോയി. എന്നിട്ടും താൻ ഇടയ്ക്കിടയ്ക്ക് അവയെ ഓർമ്മിക്കുന്നു. അപ്പോൾ മരണം ഒരവസാനിക്കലല്ല. മരണം ഒരു തുടക്കവുമല്ല, ഒരവസാനവുമല്ല. ജീവിതത്തിൻ്റെ മുന്നിലേക്കും പിന്നിലേക്കും അത് പരന്നു കിടക്കുന്നു. വിളർത്ത മുഖമുള്ള ഒരാൾ തന്നോട് പറയുകയാണ്, അന്ന് ജനലിലൂടെ കടന്ന നിലാവെളിച്ചം തൻ്റെ കിടക്കമേൽ വീണുകിടന്നു. പുറത്ത് വരാന്തയിൽ നഴ്സുമാരുടെ സംസാരം നിലച്ചു കഴിഞ്ഞിരുന്നു. ഭയം കൊണ്ട് താൻ തലയിണയിൽ മുഖമമർത്തി. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഓർമ്മകൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൾ ഭർത്താവിൻ്റെ നേർക്ക് തിരിഞ്ഞു. വീട്ടിലെത്തുവാൻ എനിക്ക് ധൃതിയായി. അയാൾ ചിരിച്ചു. നിങ്ങളുടെ ഈ ചിരി എനിക്ക് വളരെ ഇഷ്ടമാണ്. ശബ്ദമുണ്ടാക്കാതെ സാവധാനത്തിൽ മുഖത്ത് പരന്ന് വേഗത്തിൽ മറയുന്ന ഈ ചിരി. അത്ര പറഞ്ഞ് അവൾ നിർത്തി. പക്ഷേ പറയാൻ വളരെയധികം ഉണ്ടായിരുന്നു. പണ്ട് മധുവിധ കാലത്ത് കടൽക്കരയിൽ അടിച്ചലറുന്ന തിരമാലയുടെ മുൻപിൽ നിന്നുകൊണ്ട് തല പിന്നോക്കമെറിഞ്ഞ് അയാൾ പൊട്ടിച്ചിരിച്ചത്. ഒരൊഴിവു ദിവസം മൈതാനത്തിൽ പോയി കുട്ടികളെപ്പോലെ അവർ രണ്ടാളും പട്ടം പറപ്പിച്ച് കളിച്ചത്, കാറ്റിൽ അയാളുടെ തലമുടി പറന്ന് കണ്ണുകളിൽ വീണത്, എന്തെല്ലാം പറയാനുണ്ടായിരുന്നു. പക്ഷേ അവൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ വളരെ സ്നേഹിച്ചിട്ടുണ്ട്. ഇപ്പോഴോ? ഇപ്പോഴും. അത് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദം ഇടറി. തലേനാൾ ഇതാ വീടെത്താറായി. വീടിൻ്റെ മുൻപിലുള്ള ചെറിയ തെരുവിലേക്ക് അവർ കടന്നു. വലിയ വിളക്കുകളുള്ള ഒരു ലോറി എതിരെ കുതിച്ചു വരുന്നത് കണ്ട് അവൾ പറഞ്ഞു, സൂക്ഷിച്ചോളൂ, ഭ്രാന്തന്മാരാണ് ഈ ലോറി ഓടിക്കുന്നവർ. വെളിച്ചവും ശബ്ദവും അടുത്തടുത്ത് വന്നു. കാറ് ഒരു ഭാഗത്തേക്ക് ചരിക്കുന്ന ഭർത്താവിനോട് അവൾ വീണ്ടും പറഞ്ഞു, സൂക്ഷിക്കണേ. അപ്പോഴാണ് ആ ലോറി ഓടിക്കുന്ന ആളുടെ മുഖം അവൾ കണ്ടത്. വിളർത്ത മുഖത്തിൽ ജ്വലിക്കുന്ന കണ്ണുകൾ, വിയർപ്പ് പൊടിയുന്ന നെറ്റിത്തടം. അയ്യോ! തീജ്വാലകൾ കെട്ടു. ദേഹം കരിയിപ്പിക്കുന്ന ചൂടു നിലച്ചു. അവൾ കണ്ണു തുറന്നു. ക്ലോറോഫോമിൻ്റെ തണുത്ത മധുരമായ മണം പരക്കുകയാണ്. ഞാൻ ആസ്പത്രിയിലാണോ? അടുത്തിരുന്ന ആൾ ചിരിച്ചു. അയാളുടെ കൈപിടിച്ച് എഴുന്നേറ്റ് നിന്നപ്പോൾ അവളും ചിരിച്ചു. കാരണം ആകാശത്തിൽ വെള്ളിമേഘങ്ങൾ പറക്കുന്നുണ്ട്. വെള്ളച്ചാട്ടങ്ങൾ മൂടൽമഞ്ഞ് തങ്ങി നിൽക്കുന്ന ചെരുവുകളിലേക്ക് കുതിച്ചു ചാടുകയാണ്. മരണം പോലെ അവസാനമില്ലാത്ത ഒരു നീലനദി എങ്ങോട്ടോ ഒഴുകിക്കൊണ്ടിരുന്നു. സന്തോഷം ഒരർത്ഥമില്ലാത്ത വാക്കാണത്.
1: മാധവിക്കുട്ടിയുടെ മലഞ്ചെരുവുകളിൽ എന്ന കഥയാണ് കഥാനേരത്തിൽ ഇതുവരെ കേട്ടത്. അവതരണം വി കെ വിനോദ്.
2: കഥാനേരം.

പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ സുവർണ മലരികളിൽ ആദ്യം യേശുദാസും ലതികയും നയിക്കുന്ന സംഘഗാനം, ചിത്രം ഇതാ ഇന്ന് മുതൽ. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: വർക്ക് ഫ്രം ഹോം ഹൈ സാലറി വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി. അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ചിത്രം ആരാന്റെ മുല്ല കൊച്ചുമുല്ല. യേശുദാസ് പടിഗാനം. രചന മധു ആലപ്പുഴ. സംഗീതം ആലപ്പിരിങ്കനാഥ്.

ചിത്രം കളിയിൽ അല്പം കാര്യം. സത്യനദികാടും രവീന്ദ്രനും ചേർന്നൊരുക്കിയ ഈ ഗാനം പാടിയത് യേശുദാസ്, ചിത്ര.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്.
0: റിയൽ എഫ്എം പോഡ്കാസ്റ്റ്.
2: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
3: ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ പി വി രാജഗോപാലുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
4: നമ്മുടെ ഇപ്പോൾ കേരളീയ സമൂഹത്തിന് തന്നെ സമാധാനകാംക്ഷികളായ മനുഷ്യര്, മനുഷ്യ സ്നേഹത്തെ ഉദ്ഘോഷിക്കുന്ന മനുഷ്യര്, അവരൊത്തുചേർന്നിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാം. അത്തരം മനുഷ്യരുടെ ഇടപെടലാണ് അവസാനം ഒരു ഫലമായി മാറിയിട്ടുള്ളത്. അത്തരം പ്രവർത്തനത്തിൽ തന്നെയാണ് അങ്ങ് ഇപ്പോഴും ആജീവനാന്തം മുഴുകിയിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം, അങ്ങയുടെ വിനോബാഭാവയോടൊപ്പം ജീവിച്ച അനുഭവത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഇന്ത്യ മുഴുക്കെയുള്ള ഭൂദാന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളൊക്കെ തൊട്ട് അനുഭവിച്ച മനുഷ്യൻ എന്ന നിലയിൽ, അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഭൂമിയില്ലാത്ത കർഷകർ, ആദിവാസികൾ, ഗ്രാമീണർ, ഈ ദരിദ്രരായ മനുഷ്യർ, ഇവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളെ അങ്ങ് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങയുടെ ജീവിതത്തിലൂടെ അത് തൊട്ടറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ അങ്ങ് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ്?
5: മഹാത്മാഗാന്ധിയിൽ നമ്മളൊക്കെ എന്താ പഠിച്ചത്? മഹാത്മാഗാന്ധിയുടെ ടെലിസ്മാൻ എന്ന് പറയും. മഹാത്മാഗാന്ധി ഒരു മന്ത്രേ തന്നിട്ടുള്ളൂ നമുക്കൊക്കെ. എന്ത് ചെയ്യുമ്പോഴും സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ ചിന്തിക്കുക. അപ്പോൾ ആ ടെലിസ്മാൻ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിരിക്കണം. അത് ഗവൺമെൻറ് ഓഫീസിലിരിക്കുന്നവർക്കും മനസ്സിലായിരിക്കണം, പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ളവർക്കും മനസ്സിലായിരിക്കണം. ഇന്നത്തെ എല്ലാ വിഷമങ്ങൾക്കും കാരണം നമ്മൾക്കത് മനസ്സിലായില്ല എന്നാണ്. മഹാത്മാഗാന്ധി തന്ന മന്ത്രം നമ്മൾ മറന്നിരിക്കുന്നു. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് അഹിംസ ഒരു വഴിയാണ്, പക്ഷേ ചെയ്യേണ്ടത് എന്താണ്? അഹിംസ അഹിംസ എന്ന് പറഞ്ഞ് നടക്കുകയല്ല. അഹിംസയിൽ കൂടെ ഈ അവസാന തട്ടിൽ കിടക്കുന്ന മനുഷ്യന് നീതി നേടിക്കൊടുക്കാൻ കഴിയുമെന്ന് ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിലെ നാല് ഭാഗങ്ങളിലും സഞ്ചരിച്ച് യുവാക്കളെ ട്രെയിൻ ചെയ്ത് പാവപ്പെട്ട സമൂഹങ്ങളെ സംഘടിപ്പിച്ച് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഒരു ഭാഗമാണ് ഭൂമി. കാരണം കേരളത്തിൽ നോക്കൂ, ഇവിടെ മുത്തങ്ങ സമരം നടന്നു, ചേങ്കര സമരം നടന്നു, അരിപ്പ സമരം നടന്നു, ആർലസ് സമരം നടന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? മണ്ണിന് വേണ്ടിയാണ്. അവർക്ക് വേണ്ടത് ജീവിക്കാൻ ഭൂമിയും വെള്ളവും കാടുമാണ്. അപ്പോൾ 75 വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം അത്രയും സാധാരണ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടെയോ നമ്മുടെ വികസനത്തിൽ അപാകതയുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ അപാകത മാറ്റലായിരുന്നു എൻ്റെ ജോലി. ആ പ്രയത്നത്തിൽ അഹിംസയാണ് നല്ല വഴി എന്ന് കണ്ടുകൊണ്ട് ഇതിനെ കൊണ്ട് യോജിപ്പിച്ചു. സാധാരണക്കാരന് വേണ്ടി പോരാട്ടം, അഹിംസയിൽ കൂടിയുള്ള പോരാട്ടം. അതിൽ നിന്ന് ഒരു വലിയൊരു കാര്യമല്ലെങ്കിലും വലിയൊരു ഫിലോസഫി പോലാണ് ഇപ്പോൾ ലോകം അതിനെ കാണുന്നത്. ലോകത്തെല്ലാവരും അതിനെക്കുറിച്ച് എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ഇതിനെ ഉദാഹരണമായി എടുക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ഇത് വലിയൊരു കോമ്പിനേഷനാണല്ലോ, ഇതെങ്ങനെ കണ്ടുപിടിച്ചു? അത് വലിയൊരു കാര്യമായിട്ട് ആളുകൾ കരുതുന്നു. അതിനെ സ്കെയിൽ അപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം 100 പേരെ കൊണ്ട് നടക്കുന്നു, പിന്നെ 500 പേരെ കൊണ്ട് നടക്കുന്നു, പിന്നെ 1000 പേരെ കൊണ്ട് നടക്കുന്നു, പിന്നെ അത് 100,000 വരെ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്കെയിൽ അപ്പ് ചെയ്യലാണ്. അപ്പോൾ സാധാരണക്കാരന് വേണ്ടി നീതി, അഹിംസ വഴി, ഈ രണ്ട് കാര്യം നമ്മളുടെ യുവാക്കൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ കോൺഫ്രണ്ടേഷൻ ഇല്ലാതെ, കൊലലും കൊലയും ഇല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടൊരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും, നാടിനെ നിർമ്മിക്കാൻ കഴിയും. അതിലേക്കാണ് ഞാൻ ആളുകളെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. യുവാക്കൾ ട്രെയിനിങ് ചെയ്യുന്നു, അതിനുവേണ്ടി തന്നെ മിനിസ്റ്റേഴ്സുമായിട്ടും പൊളിറ്റീഷ്യനുമായിട്ടും സംസാരിക്കുന്നതിന് തന്നെ, ഗവൺമെൻറ് ഓഫീഷ്യൽസുമായി സംസാരിക്കുന്നത് തന്നെ, ഒരു പുതിയ പൊളിറ്റിക്സ് എന്തുകൊണ്ടുണ്ടാക്കിക്കൂടാ? അപ്പോൾ ഒരു ന്യൂ പൊളിറ്റിക്സ് ആണ് ഗാന്ധിയുടെ പൊളിറ്റിക്സ്, ജനങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ദ പീപ്പിൾസ് പൊളിറ്റിക്സ്. അതിനാണ് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്.
4: ഈ ഏകതാ പരിഷത്തിന്റെ ഒരു സ്ഥാപനത്തിലേക്ക് നയിക്കുന്നതും അങ്ങയുടെ ഈ ഒരു ദർശനങ്ങളും ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപനം ഒക്കെയാണല്ലോ.
5: അതെ.
4: അതിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു?
5: ഏകതാ പരിഷത്ത് എന്ന പേര് ഏക്ത, എല്ലാവരെയും കൂട്ടിച്ചേർക്കലാണല്ലോ പരിപാടി, അപ്പോൾ അത് ഏകത ആവട്ടെ. അപ്പോൾ ഏക്ത എന്താ ആഗ്രഹിക്കുന്നത്? ഒന്ന്, സമൂഹത്തിൽ ഏക്ത ഉണ്ടാവണം. എന്നുവെച്ചാൽ ഉള്ളവനും ഇല്ലാത്തവനും എന്ന ഈ ദൂരം മാറണം. അതുപോലെ ഞാൻ നീ എന്ന ഈ ഭാവം ഉണ്ടല്ലോ, ഞാൻ വിശ്വസിക്കുന്നത് പോലെയല്ല നീ വിശ്വസിക്കുന്നത്, നിന്റെ വിശ്വാസം എന്നിൽ നിന്ന് ഭിന്നമായതുകൊണ്ട് നീ എൻ്റെ ശത്രുവാണ് എന്നൊക്കെ വിശ്വസിക്കുന്നത് പകരം ഏക്ത എന്ന് പറഞ്ഞാൽ ഈ ഭിന്നതകളെ മറന്ന്, ഈ ഭാഷയുടെയും വേഷത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ ഭിന്നതകൾ മറന്ന് ഒരു സമൂഹമാവാൻ കഴിയണം. എന്നിട്ട് പാവപ്പെട്ടവന് വേണ്ടി ഫോക്കസ് ചെയ്യുക, അഹിംസ വഴിയിൽ കൂടെ നേടിക്കൊടുക്കുക. അതിലാണ് ഏകതാ പരിഷത്ത് ഇതുവരെ ജയിച്ചത്. ഒരുപടി യുവാക്കൾ അതിൽ ട്രെയിൻഡായ ആശയം മനസ്സിലാക്കിയവർക്ക്, കാരണം ഞങ്ങൾ ട്രെയിനിങ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പം ഗാന്ധി ചെയ്തതുപോലെ സർവധർമ്മ പ്രാർത്ഥന ഉണ്ടായിരിക്കണം,

0: ശ്രമദാനം ഉണ്ടായിരിക്കണം, അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ എല്ലാം അന്ന് ഗാന്ധി ചെയ്ത കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ കഴിയുന്നു എന്നാണ് എൻ്റെ നേട്ടം. അതിൽ നിന്ന് ഇന്നും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് കാണുമ്പോൾ ഗാന്ധി റിലവൻ്റ് ആണെന്ന് മനസ്സിലാവും. പലരും പറയുന്നില്ലേ ഗാന്ധി റിലവൻ്റ് അല്ല, അതൊക്കെ ആ കാലത്ത് ചെയ്തു പോയി, ഇനിയിപ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഈ ലോകത്തൊന്നും പറയുന്നില്ലേ. ഞാൻ സ്ഥാപിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ചെയ്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഗാന്ധി സ്റ്റിൽ റിലവൻ്റ് ആൻഡ് ഗാന്ധിയുടെ വഴിയിൽ കൂടി ചെയ്യുകയാണെങ്കിൽ സ്നേഹവും സമാധാനമുള്ള ലോകം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ പ്രശ്നം പരിഹരിക്കൽ മാത്രമാവരുത്, പ്രശ്നം പരിഹരിച്ചാലും പിന്നെ ലോകം ഉണ്ടാവണ്ടേ, ജീവിക്കണ്ടേ. അപ്പോൾ പ്രശ്നപരിഹാരത്തിൻ്റെ സമയത്തും ഒരു ഭാവി ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സംഘടനയായിരിക്കണം. അങ്ങനെയാണ് ഏകതാ പരിഷത്തിൻ്റെ ക്രിയേഷൻ ഉണ്ടായത്.
1: ഇപ്പോൾ നമ്മുടെ ഒരു പങ്ക് പറയുന്ന ഈ ഗാന്ധിയൻ ജീവിതത്തെ ദർശനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോ കാലത്തും ഒരു വലിയ രീതിയിൽ ഒരു സ്വാധീനമായി പലപ്പോഴും മാറിയിട്ടുള്ളത് ഗാന്ധിയൻ ജീവിതത്തെ അവലംബിച്ച് നിർമ്മിച്ചിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും പുറത്തുനിന്നുള്ളവർ വന്നിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ മഹാത്മാഗാന്ധിയെ പോർട്രേ ചെയ്ത ഒരു വിധം ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസ് എഴുതിയ പുസ്തകം, അതിലൂടെ കിട്ടുന്ന ഗാന്ധി എന്ന് പറയുന്ന ഒരു ഇൻസൈറ്റ് ഭയങ്കര ഇലക്ട്രിഫൈയിങ് ആയിട്ട് ഗാന്ധിയെ പ്രസന്റ് ചെയ്യാൻ അവർക്ക് ആ പുസ്തകത്തിലൂടെ കഴിഞ്ഞു. അത് വലിയൊരു പുതിയ കാലത്തെ ഇൻസ്പിറേഷൻ ആയി. അറ്റൻബറോ കൊണ്ടുവന്ന ഗാന്ധി എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചർ പോലെ ഈ ഭൂഖണ്ഡത്തെ സ്വാധീനിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്ന കലാരൂപത്തിലും മറ്റൊക്കെ ഉള്ള പ്രയത്നങ്ങൾ പലപ്പോഴും പുറത്തുനിന്നുള്ള മനുഷ്യര് ചെയ്തിട്ടാണല്ലോ അത്. ആ രീതിയിലേക്ക് എന്റെ ഒരു പരിമിതി നമ്മുടെ മുന്നിൽ വരുന്നുണ്ടോ, അല്ലെ നമ്മൾ അത്രയും ആഴത്തിൽ അത് മനസ്സിലാക്കാഞ്ഞിട്ടാണോ?
0: ഞാൻ ലോകത്ത് പല രാജ്യത്തും പോകുമ്പോൾ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഇന്നത്തെ ആവശ്യം ഗാന്ധിയാണ്, കാരണം യുദ്ധവും പൊളിറ്റിക്സും ഒന്നും കൊണ്ട് കാര്യങ്ങൾ നേടാൻ പോകുന്നില്ല, നേടണമെങ്കിൽ ഗാന്ധിയുടെ വഴിയിൽ കൂടി വേണം. അപ്പോൾ എനിക്കൊന്ന് റിലവൻ്റ് ആണ്. കാരണം ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഗാന്ധി മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കമൻ്റ് എന്തായിരുന്നു, വരുന്ന തലമുറകൾക്ക് ഇത് വിശ്വസിക്കാൻ വിഷമമുണ്ടാവും ഇങ്ങനെയൊരാൾ ഭൂമിയിൽ ജീവിച്ചു എന്ന്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനൊരാൾ ഭൂമിയിൽ ജീവിച്ചു ഇന്ന് തലമുറയ്ക്ക് മനസ്സിലാകാൻ വിഷമിക്കുന്നു. അദ്ദേഹത്തെ വീണ്ടും വീണ്ടും യുവാക്കളിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമാണ്. കാരണം വാർ ഇൻഡസ്ട്രിക്ക് ഇന്നും ഏറ്റവും അധികം ഭയം ഗാന്ധിയാണ്. അവരാഗ്രഹിക്കുന്നത് ഈ ഗാന്ധി എന്ന ഈ മനുഷ്യനൊന്ന് മാറിക്കിട്ടിയാൽ ഞങ്ങൾക്ക് വേണ്ട പോലെ വാഴാം ഈ ലോകത്തിൽ. അല്ലേ, ഈ ഗാന്ധിയാണ് ഇന്നും എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്, മരിച്ച ഗാന്ധി ഇതാ സമാധാനത്തിൽ കൂടിയും അഹിംസയിൽ കൂടിയും നല്ലൊരു ലോകം ഉണ്ടാക്കാൻ കഴിയുന്നു. വേണ്ടാത്ത കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഗാന്ധിയാണ്. അപ്പോൾ ഗാന്ധിയെ മാറ്റണം. ഞാനെപ്പോഴും ഉദാഹരണം പറയും, ഒരു വയസ്സായ ഒരു അച്ഛനിരിക്കുന്നു വീട്ടിൻ്റെ മുൻപിൽ, ദിവസവും പറയുന്നു മക്കളെ കള്ളു കുടിക്കരുത്, മക്കളെ ബീഡി വലിക്കരുത്, മക്കളെ കട്ട് തിന്നരുത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ ആഗ്രഹിക്കുക? ഈ മുത്തച്ഛനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി, എന്നാൽ നമുക്കൊന്ന് സുഖമായിട്ടൊന്ന് ജീവിക്കാമല്ലോ. അതുപോലെ ഇന്ന് ഈ കളവ് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന സമൂഹം, തട്ടിപ്പറിക്കുന്ന സമൂഹം, ആവശ്യത്തിലധികം ആഡംബരങ്ങൾ കാണിക്കുന്ന സമൂഹം, വാല്യൂസിനെ പറ്റി ഒട്ടും ചിന്തയില്ലാത്ത സമൂഹം, അങ്ങനെ കളവിലും ഇമ്മോറാലിറ്റിയിലും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ഏറ്റവും അധികം ഭയം ഗാന്ധിയായിരിക്കും. ആ ഗാന്ധിയെ നശിപ്പിക്കൽ എല്ലാവരുടെയും ആവശ്യമായി മാറിയിരിക്കുന്നു ഇന്ന്. അതുകൊണ്ടാണ് ഈ രണ്ട് വഴികൾ, ഗാന്ധിയെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ധൂർത്താടാം, മലയും കാടും എല്ലാം നശിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും കഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ലോകം ഉണ്ടാക്കാം. ഗാന്ധിയെപ്പോലുള്ളവർ, മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ളവർ, നെൽസൺ മണ്ടേലയെ പോലുള്ളവർ മുന്നിൽ വെച്ചുകൊണ്ട്, ദലായി ലാമയെ പോലുള്ളവർ മുന്നിൽ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു നല്ല ലോകത്തെയും സൃഷ്ടിക്കാൻ കഴിയും. ഈ യുദ്ധവും യഥൂർത്തുമുള്ള ഒരു ലോകത്തിലേക്ക് പോകണോ, അല്ല ശാന്തിയും സമാധാനമുള്ള ലോകത്തിലേക്ക് പോകണോ? അതുകൊണ്ടാണ് ഇപ്പോൾ ഭൂട്ടാനിൽ നോക്കൂ, അവർ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാക്കിയ ശേഷം കേരള മിനിസ്ട്രി ഉണ്ടാക്കിയെന്ന് കേട്ടു. പക്ഷേ അവരുണ്ടാക്കിയ സമയത്ത് അവർ 19 പാരഡൈം വെച്ചു, 19 ക്രൈറ്റീരിയ വെച്ചു ഹാപ്പിനെസ് എങ്ങനെ ഉണ്ടാവും. നല്ല ഹെൽത്ത് വേണം, നല്ല എഡ്യൂക്കേഷൻ വേണം, നല്ല എൻവയറമെൻറ്റ് വേണമെന്നൊക്കെ. എത്ര ആളുകളാണ് അവിടെ പോകുന്നത്? ലോകം മുഴുവൻ GDP നടക്കുമ്പോൾ ഒരു രാജ്യം മാത്രം, ചെറിയൊരു കുട്ടി രാജ്യം മാത്രം ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എല്ലാവരും അത് സ്വീകരിക്കാൻ പോകുന്നു. അവർക്കൊക്കെ തോന്നുന്നു ഇത് വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ മാറ്റങ്ങൾ പുതുമ ചെറുതാവാം, ഒരു ഭൂട്ടാനാവാം, പതുക്കെ പതുക്കെ ആളുകളെ അത് ആകർഷിക്കും. ഇന്നും എനിക്ക് തോന്നുന്നു അഹിംസ ഇന്ന് ചെറുതാവാം, ഗാന്ധി മാത്രമാവാം, വിനോബ മാത്രമാവാം, മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല ആവാം. പക്ഷെ നോക്കൂ, ഏത് രാജ്യത്ത് പോയാലും നന്മ ചെയ്യുന്നവരുടെ പേരെന്താ? ഗാന്ധി എന്നാണ്. കനേഡിയൻ ഗാന്ധി, ആസ്ട്രേലിയൻ ഗാന്ധി, ഫ്രഞ്ച് ഗാന്ധി, ആഫ്രിക്കൻ ഗാന്ധി, ഈ ഗാന്ധി എന്താ? നന്മ ചെയ്യുന്നതിൻ്റെ പര്യായമായിട്ട് ഗാന്ധി മാറിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഗാന്ധിയെ നമുക്ക് വഴിയിൽ നിന്ന് പറഞ്ഞുവിടാൻ കഴിയുമെന്ന്. അദ്ദേഹം വളരെ ശക്തിയായി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ വഴിയിൽ പോകാൻ വേണ്ടി നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പ്രേരിതരാകും. കാരണം ഇതൊന്നും ശാശ്വതമല്ല. നമ്മൾ ചെയ്യുന്ന ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഈ ലോകത്ത് ഒരു താപമാനം കുറച്ചുകൂടി വർദ്ധിച്ചാൽ സമുദ്രം മേലോട്ട് വരും, ലോകം മുഴുവൻ അതിൻ്റെ ഉള്ളിൽ പോകുമെന്ന് പറയുമ്പോൾ ഈ ഡെവലപ്മെൻറ്റ് മോഡലും ഈ

0: കൊള്ളയടിക്കലും ഇതൊന്നും ശാശ്വതമല്ല എന്ന് നമുക്ക് മനസ്സിലാവണം. വാർ കാരണം ലോകത്തിൻ്റെ താപമാനം വർദ്ധിക്കുകയാണ് അല്ലേ? അപ്പോൾ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടായാൽ മതി ലോകം മുഴുവൻ നശിപ്പിക്കാൻ. ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടുന്നു, അതുകൊണ്ട് ന്യൂക്ലിയർ വിൻ്റർ ഉണ്ടാവുന്നു, ന്യൂക്ലിയർ വിൻ്റർ ഉണ്ടായാൽ ലോകം മുഴുവൻ നശിക്കും. അപ്പോൾ ഇത്രമാത്രം ആപത്തിൻ്റെ വഴിയിൽ ലോകത്തെ കൊണ്ടുപോകുമ്പോൾ ഒരു നല്ല വഴി കാണിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ വൈകുന്നു എന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ലിമിറ്റേഷനാണ്. നമ്മുടെ ആൻസ്റ്റൺ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ നശിപ്പിക്കാൻ എല്ലാ സയൻറ്റിസ്റ്റുകളും കൂടെ ഒരു ബോംബുണ്ടാക്കി ലോകത്തെ രക്ഷിക്കാനായിട്ട് മഹാത്മാഗാന്ധി മാത്രം ഒരു അഹിംസയുടെ വഴി ഉണ്ടാക്കി എന്ന് പറയുന്ന പോലെ ആ വഴി മനസ്സിലാക്കേണ്ട സമയമാണിത്. അത് മനസ്സിലാക്കാൻ വൈകുന്നതാണ് നമ്മൾ ചെയ്യുന്ന ദ്രോഹം. ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, 80,000 കുട്ടികൾ പലസ്റ്റീനിൽ മരിച്ചപ്പോൾ ഫ്ലോട്ടില്ല പോയത് അറിഞ്ഞു? ഫ്ലോട്ടിലയിൽ 500 യുവാക്കൾ, ആദ്യം അവർ ഇറ്റലിയിൽ നിന്ന് പോയി, രണ്ടാമത് അവർ സ്പെയിനിൽ നിന്ന് പോയി. എത്ര റിസ്ക് എടുത്തിട്ടാണ് പോയത്? ഇസ്രായേൽക്കാർ വെടിവെക്കുമെന്നറിയാം, പിടിച്ച് ജയിലിലാക്കുമെന്നറിയാം, എന്നിട്ടും ഈ കുട്ടികൾ ഭക്ഷണവും വസ്ത്രവുമായിട്ട് പലസ്റ്റീനിലേക്ക് പോകുന്നു. അഹിംസയുടെ ശക്തി ആലോചിച്ച് നോക്കൂ. ഞാൻ കനഡയിലും അമേരിക്കയിലും കണ്ടു, ആയിരക്കണക്കിന് യുവാക്കളാണ് ക്ലാസ് റൂം വിട്ട് പുറത്തിറങ്ങിയത് പലസ്റ്റീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അവർക്കൊക്കെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ്സായി, കുറേ പ്രൊഫസർമാർക്ക് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ വയലൻസിൻ്റെ ശക്തി കാണുന്നു, അത് പേപ്പറിൽ അച്ചടിച്ചിറക്കുന്നു. വേറൊരു ഭാഗത്ത് നോൺ വയലൻസിൻ്റെ ശക്തിയും അത്ര തന്നെ വളരുന്നു, അത് അച്ചടിച്ചിറക്കുന്നില്ല എന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗാന്ധി ഈസ് സ്റ്റിൽ അലൈവ്. അദ്ദേഹം ഇപ്പോഴും ഒരുപടി ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നു. ഈ 500 കുട്ടികൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി 2,500 അപ്ലിക്കേഷൻസാണ് വന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര പേരാണ് സ്വന്തം ജീവിതം കഷ്ടത്തിലിട്ടിട്ടും ഇത്രയും ആളുകളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇന്നും ഹൃദയം മരിച്ചിട്ടില്ല, ഹൃദയത്തിൽ ഇന്നും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരുപടി ആളുകൾ ഈ ലോകത്തുണ്ട്. അവരെ വളർത്തിയെടുക്കലായിരിക്കും പുതിയ ലോകത്തിന് സൃഷ്ടിക്കാനുള്ള നല്ലൊരു വഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: തീർച്ചയായും അതൊരു പ്രചോദനാത്മകമായ ദർശനം തന്നെയാണ്. എനിക്കൊരു മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം അങ്ങ് ഏകതാ പരിഷത്ത് ഉണ്ടാക്കുകയും അതിനുശേഷം അങ്ങ് നടത്തിയ 1-2 യാത്രകളെ കുറിച്ച് അങ്ങ് തുടക്കത്തിൽ പറയുകയുണ്ടായി. ഇപ്പം ജൻദേശ് എന്ന് പറഞ്ഞ് 2007 നടന്ന യാത്ര, ജൻ സത്യാഗ്രഹ എന്ന് പറഞ്ഞിട്ട് 2012 നടന്ന യാത്ര, ഈ അനേകായിരം മനുഷ്യരെ ഒരുമിപ്പിക്കാനും ഒരു ഉദ്ദേശത്തിന് വേണ്ടി അവരെ കൊണ്ടു നടക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു അനുഭവം ഒന്നും കൂടെ ആ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങ് പറഞ്ഞല്ലോ, സംഘടിതമായ ഒരു കർമ്മശേഷിയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന സദ്ഫലത്തെക്കുറിച്ച്, അതുണ്ടാക്കുന്ന ഒരു പരിവർത്തനം, അത് ഭരണാധികാരികളിലും കടന്നു പോകുന്ന വഴികളിലും ഒക്കെ ഉണ്ടാക്കി, അതിൻ്റെ ആ അനുഭവത്തിലേക്ക് ഒന്ന് അങ്ങ് വരണമെന്ന് എനിക്ക് തോന്നുന്നു.
0: അതെ, ഇതിപ്പോൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? യുവാക്കളെ ട്രെയിൻ ചെയ്യുന്നു, സാധാരണ യുവാക്കൾ, സ്കൂളിൽ ഒരിക്കലും പോയിട്ടില്ലാത്ത യുവാക്കൾ, എഴുതാനറിയാതെ യുവാക്കൾ, അങ്ങനെയവരെല്ലാം ഞാൻ തുടങ്ങുന്നത്. അവരുടെ ക്യാമ്പസ് നടത്തുന്നു, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരിൽ കോൺഫിഡൻസ് വളർത്തുന്നു. എനിക്ക് വായിക്കാനും എഴുതാനും അറിയില്ല, പക്ഷേ എനിക്ക് കൃഷി ചെയ്യാനറിയാം, എനിക്ക് നീന്താനറിയാം, എനിക്ക് മരത്തിൽ കയറാനറിയാം, എനിക്ക് പശുവിനെ കറക്കാനറിയാം, ഇതൊക്കെ അറിവല്ലേ. അപ്പോൾ ഈ അറിവിനെക്കുറിച്ച് സംസാരിക്കുക, എനിക്ക് എന്താ അറിയാത്തത്, അതിൽ നമ്മൾ പറയുന്നത്. നമ്മൾ ഒരു ഓഫീസിൽ പോയാൽ, ഓ നിനക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, മിണ്ടാതിരിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എഴുതലും വായിക്കലും മാത്രമാണ് ലോകത്തിൽ നേടാനുള്ളതെന്ന് കരുതുന്നത് കൊണ്ടാണ്. കൃഷി ചെയ്യുന്നതും നീന്തുന്നതും മരത്തിൽ കയറുന്നതും ഒക്കെ നേട്ടമാണെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് സാധാരണക്കാരുള്ളിൽ കോൺഫിഡൻസ് വളർത്തണമെങ്കിൽ അവർക്ക് എന്തറിയാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതാണ് ഞാൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ ചെയ്യുന്നത്. ഞങ്ങൾക്കും കുറേ അറിയാം എന്ന ഭാവത്തിലാണ് തിരിച്ചയക്കേണ്ടത്. അതുകൂടാതെ അവരെ ഈ കർമ്മ തിയറി ഉണ്ടല്ലോ, നമ്മളെല്ലാം ദരിദ്രരായി ജനിച്ചതാണ്, ഈശ്വരൻ നമ്മളെ ദരിദ്രരാക്കി, ഇനി ഈ ജീവിതത്തിൽ രക്ഷയില്ല, ഈ കർമ്മ തിയറി നമ്മൾ അതിലാണ് നമ്മൾ കുടുക്കിയത് കുട്ടികളെ. അപ്പോൾ അങ്ങനെ ഒരു കർമ്മമൊന്നുമില്ല, ഇതൊക്കെ കളിയാണ്, ആർക്കാണ് ശക്തി അവർ മറ്റവരെ കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് ചേർന്ന് പോരാടുകയാണെങ്കിൽ കുടുക്കിൽ നിന്ന് പുറത്തു വരാം. അതാണ് രണ്ടാമത് ഭാഗം. മൂന്നാമത് ഭാഗം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിചയപ്പെടുത്തുക. കാരണം ഈ സാധാരണക്കാരനെ സേവിക്കാൻ വേണ്ടി ഒരു 36 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് പഞ്ചായത്തായാലും തഹസീലായാലും കലക്ടറേറ്റ് ആയാലും പോലീസ് സ്റ്റേഷൻ ആയാലും എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഇതെല്ലാം കൂടി 36 ഡിപ്പാർട്ട്മെൻറ്റ് സഹായിക്കാനുണ്ട്. ഇത്രയൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിട്ടും നമ്മൾ ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്നു. പക്ഷേ നമ്മൾ ദരിദ്രരാകുന്നത് ഈശ്വരൻ കാരണമല്ല, നമ്മളുടെ ഒത്തൊരുമയില്ലാത്തത് കൊണ്ടാണ്. അത് നമ്മൾക്ക് മാറ്റാൻ കഴിയും, കാരണം നമ്മളും കുറേ കഴിവുള്ളവരാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ ഈ ഉത്സാഹം അഹിംസ വഴിയിൽ കൂടിയേ ഉപയോഗിക്കാവൂ എന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അയക്കുക. ഒരിക്കലും ഒരാളെങ്കിൽ അടിക്കരുത്, പുതിയ നോളേജ് കിട്ടിയാതാ വിഷമം. പുതിയ നോളേജ് ഉപയോഗിക്കുന്നത് നമ്മളെപ്പോഴും ശക്തി കാണിക്കാനായിരിക്കും, പുതിയ നോളേജാണ്, പക്ഷേ ഉപയോഗിക്കുന്നത് അഹിംസയിൽ കൂടി ആയിരിക്കണം. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഓരോ കമ്മ്യൂണിറ്റിയിലും ആളുകളെ തയ്യാറാക്കുന്നു. ചെറിയ ഗ്രാമങ്ങളിൽ ഈ ട്രെയിനിങ് ചെയ്തു പോയവൻ അവിടെ ഓർഗനൈസ് ചെയ്യുന്നു, ചെറിയ ചെറിയ കാര്യങ്ങൾ കലക്ടറേറ്റിൽ പോയി ബ്ലോക്കിൽ പോയി നേടിയെടുക്കുന്നു. അവർക്ക് ആ മെത്തേഡിൽ വിശ്വാസം വരുന്നു. അങ്ങനെ വിശ്വാസം വരുന്ന ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ തയ്യാറാക്കുകയാണ് ആദ്യത്തെ വഴി. ഈ ഗ്രൗണ്ട്

0: വർക്ക് ചെയ്യാതെ ഒരിക്കലും സമരം ചെയ്യാൻ പോകരുത്. കാരണം അതിൽ കഷ്ടങ്ങളുണ്ടാവും, കാരണം അതിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒരേപോലെ ട്രെയിനിങ് ചെയ്ത ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ, അപ്പോഴാണ് ഈ ഗ്രാമങ്ങളെ കൂട്ടിയിണക്കാൻ വേണ്ടി ആദ്യം 3500 കിലോമീറ്റർ ഞാൻ സ്വയം പദയാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും പരിചയമില്ലാതെ പല ഗ്രാമങ്ങളും ഒരുമിച്ച് വരുന്നു. ഇത് സംഘടന വളർത്തുന്നതിൻ്റെ ഒരു ശൈലിയാണ്. ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്, പാവപ്പെട്ടവർ കൂടെ നിന്നുകൊണ്ട് സംഘടന വളർത്തുക. ഈ സംഘടന വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ആക്ഷനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയും. അപ്പോൾ ചെറിയ ചെറിയ പദയാത്രകൾ തുടങ്ങുന്നു. ഒരു മാസം ബീഹാറിൽ നടന്നു, ഒരു മാസം ഒറീസയിൽ നടന്നു, ഒരു മാസം ഛത്തീസ്ഗഡിൽ നടന്നു, ഒരു മാസം മധ്യപ്രദേശിൽ നടന്നു. ഇങ്ങനെ ചെറിയ ചെറിയ പദയാത്ര കൂടി ഇവരെ പദയാത്രയുടെ സിസ്റ്റം പഠിപ്പിക്കുന്നു, ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നു. അതിനുശേഷം എന്ത് വേണം? ഈ വലിയ യാത്രക്കുള്ള തയ്യാറെടുപ്പ് എന്താണ്? ഓരോരാളും ഓരോ ദിവസവും ഒരു പാത്രത്തിൽ 1 റുപ്യ നിക്ഷേപിക്കണം. അപ്പോൾ 2 ലക്ഷം ആളുകൾ ദിവസവും 1 റുപ്യ ഇട്ട എത്രയായി? 2 ലക്ഷം റുപ്യയാണ് ദിവസവും വരുമാനം ഒരു സംഘടനയുടെ. അങ്ങനെ 5 വർഷം ഇവർ പണമിടുന്നു, 5 വർഷം ഇവരെ ഒരു പിടി അരിയിടുന്നു. ഈ അരി ഈ പണവും മതി വലിയൊരു സമരം ചെയ്യാൻ. അതും ഉപയോഗിച്ചുകൊണ്ടാണ് 2 ഒക്ടോബർ 2007 ഗ്വാളിയറിൽ ആർക്കും വിശ്വസിക്കാൻ കഴിയും 25,000 പേർ ഒത്തുകൂടുന്നു, എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് നടത്തം തുടങ്ങുന്നു ഡൽഹിയിലേക്ക്. അപ്പോൾ അതിൻ്റെ ഡിസിപ്ലിനാണ് ആൾ ആകർഷിച്ചത്. ഈ ഡിസിപ്ലിൻഡ് വേ ഓഫ് വാക്കിംഗ് ഉണ്ടല്ലോ, 3 വഴിയിൽ മാത്രം നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വൃത്തികേടകളാക്കില്ല, എവിടെയെങ്കിലും രാത്രി കിടക്കുകയാണെങ്കിലും കാലത്തൊക്കെ വൃത്തിയായിട്ട് എഴുന്നേറ്റ്. ഒരു മാസം മുഴുവൻ നാഷണൽ ഹൈവേ ഞങ്ങൾ കയ്യിലെടുത്തു. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി, 3 പേര് മരണപ്പെട്ടു. ആ സമയത്ത് വേണമെങ്കിൽ പറയാം ഇനി യാത്ര നടത്താൻ പറ്റില്ല, പക്ഷേ ഗവൺമെൻറ്റിനെ അപരാധബോധം തോന്നി, ഇത്രയും പാവപ്പെട്ടവർ നടക്കുന്നു എന്നിട്ട് അവർക്ക് ഭൂമിക്ക് വേണ്ടി. അപ്പോഴാണ് മിഡിൽ ക്ലാസ് കൂടെ വരാൻ തുടങ്ങിയത്. ഈ പാവപ്പെട്ടവരുടെ സമരം ജയിക്കണമെങ്കിൽ മിഡിൽ ക്ലാസ് കൂടെ വരണം. അപ്പോൾ കുറേ പേര് ചെരിപ്പുമായിട്ട് വരുന്നു, കുറേ പേര് വസ്ത്രമായിട്ട് വരുന്നു, കുറേ പേര് ഭക്ഷണമായിട്ട് വരുന്നു. അങ്ങനെ ഡൽഹിയിൽ എത്തുമ്പോഴത്തേക്ക് മീഡിയ, മിഡിൽ ക്ലാസ് ആൻഡ് പാവപ്പെട്ടവർ വലിയൊരു സ്റ്റോറിയായി മാറിയത്. BBC വരെ അത് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഗവൺമെൻറ് തോന്നി ഇവരുടെ കാര്യങ്ങൾ ഏൽക്കണം. അങ്ങനെയാണ് വനാവകാശ നിയമം ഉണ്ടായത്. 35 ലക്ഷം പേർക്ക് വനാവകാശ നിയമപ്രകാരം ഇന്ന് ഭൂമി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട്. അത് വലിയ നേട്ടമാണ്, അഹിംസയുടെ നേട്ടമാണെന്ന് പറയാം. പക്ഷേ അതിൽ നിന്നാണ് മനസ്സിലായത് 25,000 പേർക്ക് നടക്കാമെങ്കിൽ 1 ലക്ഷം പേർക്ക് നടന്നുകൂടെ. 1 ലക്ഷം പേര് നടന്നപ്പോഴാണ് ആഗ്രയിൽ വെച്ച് 10 അഗ്രിമെൻ്റ് ഉണ്ടായത്, 10-point agreement ഉണ്ടായത്. അതുകൂടാതെ ലാർ എന്ന നിയമം വന്നില്ലേ, ലാൻഡ് എക്യൂസിഷൻ റീഹാബിലിറ്റേഷൻ റിസെറ്റിൽമെൻ്റ്. ആദ്യമൊക്കെ ലാൻഡ് എക്യൂസിഷൻ മാത്രമായിരുന്നു, റീഹാബിലിറ്റേഷൻ റിസെറ്റിൽമെൻ്റ് വന്നത് 2012 മാർച്ചിന് ശേഷമാണ്. അങ്ങനെ പല യാത്രകളും വലിയ യാത്രകൾ നടത്താൻ കഴിഞ്ഞു. ഈ ഗ്രൗണ്ട് ശരിയാണെങ്കിൽ പിന്നെ എത്ര വേണമെങ്കിലും ബിൽഡപ്പ് ചെയ്യാൻ കഴിയും. ആ ശക്തി വെച്ചുകൊണ്ടാണ് പിന്നെ ഡൽഹിയിൽ നിന്ന് ജനീവയിലേക്ക് നടക്കാൻ പോയത്. കാരണം SDG എന്ന് പറഞ്ഞാൽ പോരല്ലോ, പോവർട്ടി 2030 കൊണ്ട് അവസാനിക്കണം, വയലൻസ് 2030 കൊണ്ട് അവസാനിക്കണം, ഡിസ്ക്രിമിനേഷൻ 2030 കൊണ്ട് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ലിസ്റ്റ് ഉണ്ടാക്കിയാൽ പോരല്ലോ, അത് നടത്തണ്ടേ? അത് നടത്താൻ വേണ്ടി യുണൈറ്റഡ് നേഷൻ്റെ മേലെ പ്രഷർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഡൽഹിയിൽ നിന്ന് ജനീവയിലേക്ക് നടക്കാൻ പുറപ്പെട്ടത്. അപ്പോൾ നടത്തം എന്ന സാധാരണക്കാരൻ്റെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയൂ എന്ന എക്സ്പെരിമെൻറ്റേഷനാണത്. അതിലാണ് അഹിംസയുടെ വഴി ഉപയോഗിച്ചത്. എനിക്ക് തോന്നുന്നു അതിന്നും സാധ്യമാണ്. മാറ്റങ്ങൾ അഹിംസയിൽ കൂടെ വേണം, മാറ്റങ്ങൾ സാധാരണക്കാരന് വേണ്ടി വേണം എന്നങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ മാറ്റങ്ങൾക്ക് വേണ്ടി നടക്കുന്ന കുറേ യുവാക്കൾ തയ്യാറായിരിക്കും. അതാണ് മെയിൻ ലെസൺ, അതാണ് ഏക്താ പരിഷത്ത് ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് പലരും ഉപയോഗിക്കുന്നു. ആഫ്രിക്കക്കാരും ഞങ്ങൾ കണ്ടത് ചെയ്യുന്നു, ലാറ്റിൻ അമേരിക്കൻകാരും ഞങ്ങൾ കണ്ടത് ചെയ്യുന്നു, ഒരുപടി ആളുകൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു പോയി, പല രാജ്യങ്ങളും അത് ചെയ്യുന്നു.
1: അപ്പോൾ ഈ ഇത്തരം യുവാക്കളുടെ ഒരു കൺഫ്ലുവൻസ് ഒരു സംഘത്തെ ഒത്തുചേർക്കുകയും അവരുടെ ഉത്സാഹം കെടാതെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളുടെ പല കലാരൂപങ്ങളും ഒക്കെ അതിലേക്ക്
0: മ്യൂസിക്കാണ്. കാരണം ഒരു മാസം നടക്കുമ്പോൾ ഏകദേശം ഒരു കൾച്ചറൽ പ്രോഗ്രാം പോലെയാണത്. കുറെ ആൾ ശ്ലോകൻ ഷൗട്ട് ചെയ്യുന്നു, കുറെ ആൾ പാട്ട് പാടുന്നു, കുറെ ആളുകൾ ഡാൻസ് ചെയ്യുന്നു, കുറെ ആളുകൾ ഡ്രാമ ചെയ്യുന്നു. ഇറ്റ്സ് എന്റർടൈൻമെന്റ്. അതുകൊണ്ടാണ് ആളുകൾക്കും സന്തോഷം വരുന്നത്, കാണുന്നവർക്കും, ഓൺ ലുക്കേഴ്സ് സഹായിക്കുന്നത്. നമ്മുടെ ആഗ്രയിൽ ഒരു കനയ്യ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബേക്കറിയിലെ ഉണ്ടാവുന്ന എല്ലാം ഒരു കാലത്ത് വലിയൊരു ട്രക്കിൽ നിറച്ച് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരും. എന്നിട്ട് പറഞ്ഞു, സാർ ജീവിതം മുഴുവൻ എനിക്ക് ഭക്ഷണം ഈശ്വരൻ തന്നു, ഇപ്പോഴാണ് ഇവരെ സഹായിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപടി ആളുകൾ ഹൃദയം തുറന്ന് സഹായിക്കും. ആ കൾച്ചറൽ പ്രോസസ്സ് വളരെ ആവശ്യമാണ്. ഇത്തരം സമരങ്ങൾ ജയിക്കണമെങ്കിൽ വെറും ഡ്രൈ വാക്ക് പോരാ, കൾച്ചറൽ ആസ്പെക്ട് വളരെ ശക്തിയായിട്ട് ഉപയോഗിക്കേണ്ടി വരും.
1: സ്വാഭാവികമായിട്ട് അങ്ങേക്ക് ആ കാലത്തുണ്ടായിരുന്ന അവരെ മോട്ടിവേറ്റ് ചെയ്യും, അവരോടൊപ്പം പാടുകയൊക്കെ ചെയ്ത ചില ഭജനകളൊക്കെ സ്വാഭാവികമായിട്ട് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് പങ്കുവെച്ചാൽ നമുക്ക് ആ ഒരു അനുഭവത്തെ നമ്മുടെ ശ്രോതാക്കൾക്ക് കൂടി ഒരു ചെറിയൊരു സ്ലൈസ് ഓഫ് ദാറ്റ്.
0: അതെ, സിഗ്നേച്ചർ സോങ് പറയും, ഈ ഓർഗനൈസേഷൻ്റെ ഒരു സിഗ്നേച്ചർ സോങ് ഉണ്ട്, അതാണ് ജയ് ജഗത്.

0: ജഗത്ത് നമ്മുടെ വിനോബാജി തന്ന ഒരു ഐഡിയ ആണ്. ഞാൻ ഈ രാജ്യത്താണെന്ന് വിശ്വസിച്ചുള്ളൂ, പക്ഷേ ഞാൻ ഈ ലോകത്തിലാണ്. അതിലാണ് ജയജഗത്ത് എന്ന ശബ്ദം അദ്ദേഹം തന്നത്. വസുദൈവ കുടുംബകം എന്ന് പണ്ട് പറഞ്ഞത് അദ്ദേഹം ജയജഗത്താക്കി മാറ്റി. അപ്പം ഞങ്ങളുടെ സിഗ്നേച്ചർ സോങ് തന്നെ ജയജഗത്താണ്. അതൊരു ഗ്രൂപ്പ് സോങ് ആണ്, എല്ലാവരും ചേർന്ന് പാടുന്നു. അതിങ്ങനെയാണ്, ആദ്യത്തെ നാല് വരികൾ ജയജഗത് ജയജഗത് ജയജഗത് പുകാർജ, ജയജഗത് പുകാർജ സർ അമൻ പെവാർജ, സബ്കെ ഹിത്ക്കെ വാസത്തെ അപ്പന സുഖബിസാർജ, എല്ലാവരുടെയും സുഖത്തിന് വേണ്ടി നിന്റെ സുഖം ത്യജിക്കൂ എന്ന് പറയുന്ന ഒരു നാല് ലൈനാണത്. പിന്നെ മുന്നോട്ട് പോകുന്നു, ജാതി വേണ്ട, മതം വേണ്ട, നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന് വിശ്വസിക്കണം. എന്നിട്ട് അവസാനം ശാന്തിക്ക് വേണ്ടി എല്ലാം നമ്മളെല്ലാവരും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ലോകം ശാന്തമാകുമെന്ന് പറയുന്നൊരു ഒരു അഞ്ചെട്ട് സ്റ്റാൻസ് ഉള്ളൊരു സോങ്ങാണത്. അതിൻ്റെ ഒരു നാല് വരി വേണമെങ്കിൽ പറഞ്ഞു തരാം. ജയ് ജഗത് ജയ് ജഗത് ജയ് ജഗത് പുകാര് ജാ, ജയ് ജഗത് ജയ് ജഗത് ജയ് ജഗത് പുകാര് ജാ, ജയ് ജഗത് പുകാര് ജാ സർ അമൻ പെവാര് ജാ, സബ്കെ ഹിത്കെ വാസ്തെ അപ്ന സുഖ ബിസാര് ജാ, ജയ് ജഗത് ജയ് ജഗത് ജയ് ജഗത് പുകാര് ജാ, ജയ് ജഗത് ജയ് ജഗത് ജയ് ജഗത് പുകാര് ജാ.
1: തീർച്ചയായും അതിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ആത്മാവിനെ തൊടുന്ന വളരെ നൈസർഗികമായ ചില തലങ്ങൾ അതിലുണ്ട് അല്ലേ.
0: ഈ സോങ് ഇപ്പോൾ ഈ സ്പാനിഷ് ഭാഷയിൽ വന്നു, ഇംഗ്ലീഷിൽ വന്നു, ഹിന്ദിയിൽ തന്നെ പല ട്യൂണിങ് വന്നു, ജർമ്മൻ ഭാഷയിൽ വന്നു, ഒരുപടി ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം അതിന് അർത്ഥം ആളുകൾ ഇഷ്ടമായി.
1: ഇപ്പോൾ നമ്മളെ ഒരു പുതിയ കാലത്തിൽ ഗാന്ധിയൻ ദർശനങ്ങളെ നമ്മൾ റീവിസിറ്റ് ചെയ്യുന്ന ലോകത്ത് ഇതുപോലെ വലിയ പ്രചോദനാത്മകമായ ആദർശങ്ങളെ സമീപിക്കുന്നത് പോലെ തന്നെ വിമർശനാത്മകമായി ഒരു ഗാന്ധി ക്രിട്ടിക് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു റീ റീഡിങ്ങുകൾ
0: നടക്കുന്നുണ്ട്.
1: അപ്പോൾ അതേക്കുറിച്ച് തീർച്ചയായും പല സംവാദങ്ങളിലും പുതുതലമുറ അങ്ങയോട് ഇത്തരം ക്രിട്ടിക്കുകൾ റൈസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. കൂടുതൽ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലാണോ അതോ പുറത്തുനിന്നാണോ എവിടുന്നാണ് അങ്ങേക്ക് അത്തരം സംവാദങ്ങൾ കൂടുതൽ ഇടപെടേണ്ടി വരുന്നത്?
0: പുറത്ത് കുറവാണ്. കാരണം നമ്മുടെ ഗുഹായുടെ പുസ്തകം വന്നില്ലേ, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ഇന്ത്യ ബിഫോർ ഗാന്ധി എന്നൊക്കെ പുസ്തകം വന്നില്ലേ, അവർ വളരെ ശക്തിയുള്ള ഇൻ്റലക്ച്വൽ പുസ്തകമായിരുന്നു. അത് വന്ന ശേഷം പല ഇൻ്റലക്ച്വൽസിനും തോന്നി ഇനിയിപ്പോൾ ഗാന്ധിയെക്കുറിച്ച് പുകഴ്ത്തി എഴുതാൻ വളരെ കുറവേ ഉള്ളൂ, വല്ല എഴുതണം, അറ്റൻഷൻ നേടണമെങ്കിൽ വല്ലതും തിരിച്ചു എഴുതണമെന്ന്. അങ്ങനെ പലരും ശ്രമിച്ചുവെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിൽ അതുണ്ടായില്ല. കാരണം സിസ്റ്റമാറ്റിക്കലി എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഫെമിനിൻ മൂവ്മെൻറ്റ് ഗാന്ധിയെ താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, ദളിത് മൂവ്മെൻറ്റ് ഒരു സമയത്ത് ഗാന്ധിയെ താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഒരു സമയത്ത് ഗാന്ധിയെ താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, ഇന്നത്തെ ക്യാപിറ്റലിസം ഗാന്ധിയെ കംപ്ലീറ്റ്ലി തള്ളി പറയാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും ആവശ്യം ഒരു ഫ്രീഡം ഫ്രം ഗാന്ധിയാണ് ഇപ്പോഴും. അപ്പോൾ അതിനുവേണ്ടി ഒരാളും ഓരോ വിധം അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം മലയാളത്തിലൊരു നല്ലൊരു പുസ്തകം വന്നിരിക്കുന്നു, അരുന്ധതി റോയിയുടെ ക്രിട്ടിക്കിനെതിരായിട്ട്. അരുന്ധതി റോയ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ല എന്നുള്ള വിധത്തിൽ ഒരു പുസ്തകം വന്നിരിക്കുന്നു. നമ്മുടെ രാജ്മോഹൻ ഗാന്ധി ഇതിനൊരു പുസ്തകം എഴുതിയുണ്ടായ, അവർ ചലഞ്ച് ചെയ്യല്ല, പക്ഷേ അരുന്ധതി റോയിയെ കറക്റ്റ് ചെയ്തു, ഈ ക്രിറ്റിസിസം ഒന്നും ബേസ്ഡ് അല്ല, ഒരു ട്രൂത്തിൽ ബേസ്ഡ് അല്ല എന്ന് പറയാം. ഓരോ ഹാഫ് ട്രൂത്ത് കൊണ്ട് പലതും എഴുതാൻ കഴിയും. ഇപ്പം ഒന്ന് പറഞ്ഞു നോക്കൂ, ഗാന്ധിജി ബ്ലാക്കിന് വേണ്ടി ഒന്നും ചെയ്തില്ല സൗത്ത് ആഫ്രിക്കയിൽ. നെൽസൺ മണ്ടേലയുടെ ആത്മകഥ ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ. നെൽസൺ മണ്ടേലയുടെ ഇപ്പോൾ പുസ്തകം വന്നുവല്ലോ, ലോങ് വാക്ക് ടു ഫ്രീഡം. അത് വായിക്കുകയാണെങ്കിൽ ഗാന്ധിയുടെയും ഗാന്ധിയൻ വർക്കേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ എത്രമാത്രം സഹായിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. പലപ്പോഴും നമ്മൾ ഒരു ഭാഗം മാത്രം പറയും, ഓ ഗാന്ധിജി ബ്ലാക്കിന് വേണ്ടി ഒന്നും ചെയ്തില്ല, പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ട്രൂ. പിന്നീടുണ്ടായ ബ്ലാക്കിൻ്റെ മൂവ്മെൻറ്റിന് മുഴുവൻ ഈ ഇന്ത്യൻ മൂവ്മെൻറ്റാണ് ഇൻസ്പിറേഷനായത്. അത് ഗാന്ധി അവിടെ സൗത്ത് ആഫ്രിക്കയിൽ തുടങ്ങിയ മൂവ്മെൻറ്റാണ് ഇൻസ്പിറേഷനായത്. അതിനെ അവർ പിന്നെ ഗാന്ധിജി കൂടെ പ്രവർത്തിച്ച പലരും സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ നെൽസൺ മണ്ടേലയെ ധാരാളം സഹായിച്ചു അദ്ദേഹത്തിന് മൂവ്മെൻറ്റ് ശക്തിപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ പലപ്പോഴും ഒരു കാര്യം പറയും, മറ്റ് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അങ്ങനെ വളരെ ടിപ്പ് മാത്രം ടച്ച് ചെയ്തുകൊണ്ടുള്ള ക്രിറ്റിസിസമാണ് അധികവും നടക്കുന്നത്. ക്രിറ്റിസിസം ചെയ്യുന്നത് നല്ലതാണ്, ആരെയും ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല, നമ്മൾ ആരും പറയാൻ പാടില്ല. ഒരു ക്രിറ്റിക്കിൽ കൂടെ നോക്കുന്ന ഒരു മൈൻഡാണ് ആവശ്യം. അപ്പോൾ പീപ്പിൾ ക്യാൻ ദർ ഫ്രീ ടു ക്രിറ്റിസൈസ് ഗാന്ധി, പക്ഷേ ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ട്രൂത്ത്.
1: നമ്മൾ ഈ ഒരു സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ്, യുവാക്കളാണ് എന്നും അങ്ങയുടെ പ്രചോദനം, അവരിലുണ്ടാക്കുന്ന പരിവർത്തനമാണ് അങ്ങയുടെ ജീവിത ലക്ഷ്യം, അതിനുവേണ്ടിയിട്ടുള്ള വളരെ ഏകാഗ്രതയോടും ദീർഘവീക്ഷണത്തോടുമുള്ള ഇടപെടലുകളാണ് അജീവനാന്ത അങ്ങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ തലമുറയോട് കൂടി ഇപ്പോൾ അങ്ങേക്ക് ചിലത് പറയാനുണ്ടെന്ന് അറിയാതെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം.
0: ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ബിറ്റ്വീൻ സൈലൻസ് ആൻഡ് വയലൻസ് ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ നോൺ വയലൻസ്. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കുറേ പേർ സൈലൻ്റ് ആണ് ലോകത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച്, കുറേ ആളുകൾ റിയാക്ട് ചെയ്യുന്നത് വയലൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസാണ്, കുറേ പേർ സൈലൻ്റാണ്, കുറേ പേർ വയലൻ്റാണ്. നടുവിലൊരു വഴിയുണ്ടെന്ന് കണ്ടുപിടിക്കണം, അതാണ് നോൺ വയലൻ്റ് ആക്ഷൻ ഫോർ ചേഞ്ച്. അതാണ് യുവാക്കൾ

0: ചെയ്യേണ്ടത്. ഈ വയലൻ്റ് ആവാനും പാടില്ല, സൈലൻ്റ് ആവാനും പാടില്ല. ഇത് മാറ്റങ്ങൾ വേണം, പക്ഷേ മാറ്റങ്ങൾ കറപ്ഷൻ ഇല്ലാതൊരു ലോകം വേണം, ദാരിദ്ര്യമില്ലാതൊരു ലോകം വേണം എന്ന് പറയുന്നതൊക്കെ ശരിയാണെങ്കിലും അത് നേടിയെടുക്കാനൊരു മിഡിൽ വഴിയുണ്ടെന്ന് മനസ്സിലാക്കലാണ് ആവശ്യം. രണ്ടാമതൊന്ന് നമ്മളെല്ലാം ചിന്തിക്കേണ്ടത്, എവറിത്തിങ് എക്കണോമിക്കലി കറക്റ്റ് ഈസ് നോട്ട് എത്തിക്കലി കറക്റ്റ്. കുറേ പണം നേടുക എന്നത് മാത്രമാവരുത്, എത്തിക്സ് കൂടി ഉണ്ടായിരിക്കണ്ടേ. എക്കണോമിക്കലി കറക്റ്റ് ആയതുകൊണ്ട് എത്തിക്കലി കറക്റ്റ് ആയിക്കൊണ്ടെന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഈ പണത്തിനുള്ള ഓട്ടത്തിൽ എന്തും ചെയ്യാം എന്ന ഭാവം, എന്തും തട്ടിയെടുക്കാം, എന്തും പറയാം, ആരെയും തോൽപ്പിക്കാം, ആ ഒരു ഭാവമുണ്ടല്ലോ, അതൊരു ഒരു നല്ല ലോകത്തെയല്ല സൃഷ്ടിക്കുന്നത്. അപ്പോൾ എത്തിക്കലി കറക്റ്റ് ആണോ എന്ന് ചിന്തിക്കാൻ കഴിയണം. അപ്പോൾ യുവാക്കൾ സൈലൻസും വയലൻസും ഒന്നും പുറത്തു വരിക, എന്നിട്ട് നോൺ വയലൻ്റ് വഴി കൂടെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുക. സ്വന്തം ജീവിതം മാത്രമല്ല ലോകത്തിൻ്റെ, അതിൽ എപ്പോഴും എത്തിക്സിനെ കുറിച്ചൊരു ഒരു ഒരു ബോധം ഉണ്ടാവുക, അത് എക്കണോമിക്കൽ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു പുതിയ തലമുറ വാർത്തെടുക്കാൻ കഴിയും, ആ തലമുറയ്ക്ക് ഒരു പുതിയ ലോകം വാർത്തെടുക്കാൻ കഴിയും. നമ്മളൊക്കെ പോയേക്കും, പക്ഷേ പുതിയ തലമുറയ്ക്ക് പുതിയ ലോകം വേണ്ടേ? നമ്മുടെ വേൾഡ് സോഷ്യൽ ഫോറം എന്നൊരു ഫോറം ഉണ്ട് ലോകത്ത്, അവരുടെ ശ്ലോകൻ എന്താണ്? അനദർ വേൾഡ് ഈസ് പോസിബിൾ. അനദർ വേൾഡ് ഈസ് പോസിബിൾ വെച്ചാൽ വേറൊരു ലോകം സാധ്യമാണ്. ഇന്നുള്ള ഈ ലോകം ദാരിദ്ര്യവും ദുഃഖവും കറപ്ഷനും വാറും, ഈ ലോകത്തിൽ നിന്ന് ഒരു വേറെ ലോകം സൃഷ്ടിക്കണ്ടേ? അങ്ങനെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ യുവാക്കൾ തയ്യാറാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: അങ്ങുമായുള്ള ഈ ഒരു ദീർഘ സംഭാഷണത്തിൽ നിന്ന് കേൾക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പ്രത്യാശ സാധ്യമാണ് എന്നുള്ളതാണ്, അവസാനിക്കുകയാണ് എന്നുള്ളതല്ല. ആ ഒരു സാധ്യതയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പിത ജീവിതമായിരുന്നു രാജഗോപാൽജിയുടേത്. അതിൽ നിന്നുള്ള നേർസാക്ഷ്യങ്ങളാണ് ഈ ഒരു സമയം ഞങ്ങളുമായി അങ്ങ് പങ്കുവച്ചത്. അത് തീർച്ചയായും മനുഷ്യനെ പ്രചോദിപ്പിക്കും. ആശയറ്റു പോകുന്ന ലോകത്ത് ഒരു പ്രകാശമായി നമ്മുടെ പൈതൃകമായിട്ടുള്ള ഗാന്ധി, നമ്മുടെ നിത്യപ്രചോദനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തി എന്ന നിലയിലുള്ള ഒരു അസാമാന്യമായ സവിശേഷതകളെയൊക്കെ തലമുറകൾക്ക് നോക്കിക്കാണാനുള്ള പ്രചോദനമായി വർത്തിക്കാൻ ഈ സംഭാഷണം ഇടയാക്കുന്നതാണ് ഞങ്ങളുടെ പ്രത്യാശ. താങ്ക് യു സർ.
0: നമസ്കാരം.
2: ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ പി ബി രാജഗോപാലുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്.
3: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
4: Real voices, real stories.
5: ആകാശവാണി കോഴിക്കോട്.
6: ഓർമ്മകളുടെ സംഗീതം. ഓർമ്മയായി തീർന്ന രണ്ട് സംഗീത സംവിധായകർ തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു സംഗീത കോളേജിലെ സതീർത്ഥ്യരായിരുന്നു, രവീന്ദ്രനും എം ജി രാധാകൃഷ്ണനും. വർഷങ്ങൾക്ക് മുൻപ് അപ്രതീക്ഷിതമായൊരു സമാഗമത്തിൽ ആകാശവാണിക്ക് വേണ്ടി അവർ മനസ്സ് തുറന്നു. ഓർമ്മകളുടെ സംഗീതത്തിൽ ഇന്ന് രവീന്ദ്രനും എം ജി രാധാകൃഷ്ണനും പങ്കെടുത്ത സൗഹൃദ സംഭാഷണം

0: ഞങ്ങളൊക്കെ ഒരുമിച്ച് 1958 മുതലൊക്കെ അക്കാഡമിയിൽ പഠിച്ചുവരാം. ഞാൻ ടി വിയൊക്കെ
1: പഴയ ആൾക്കാർ ഫിലിം ഇൻട്രസ്റ്റിൽ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു. രാധാകൃഷ്ണന്, ഞാന്, ദാസേട്ടൻ, പിന്നെ വേറെ ഫിലിം ഇൻഡസ്ട്രിയില് വാസുദേവൻ ഇടയ്ക്ക് പാടാറുണ്ടല്ലോ.
0: ക്ലാസിക്കൽ ഒരു പാട്ട് ഒന്ന് പാടുന്നുള്ളതല്ലാതെ ഒരു ഫിലിമുമായിട്ട് കൂടുതൽ ബന്ധം വാസുദേവൻ ഇല്ലല്ലോ.
1: ലൈറ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള ഇപ്പൊ എനിക്ക് മഴയിലും പാടി മഴയിൽ
2: പാടിയിട്ടുണ്ടായിരുന്നു.
0: അല്ല, അന്നത്തെ ഇവരെയൊക്കെ ഒന്ന് ഓർക്കാനൊരു സന്ദർഭം. വാസുദേവൻ, പിന്നെ കുമാരകേരളവർമ്മ,
1: എത്രയോ പറഞ്ഞാ തീരാത്ത
0: പ്രിൻസിപ്പൽ ആയിട്ടിരിക്കുന്നു.
1: പ്രിൻസിപ്പൾ ഇരിക്കുമ്പോ അദ്ദേഹം തന്നെ പ്രിൻസിപ്പൾ ഇടയ്ക്ക്

0: അന്ന് മ്യൂസിക് അക്കാഡമി ആയിരുന്നു. പക്ഷെ അത് ഇത്രയും പ്രഗത്ഭരായ ആളുകൾ വന്ന് ചേരാനും ഞങ്ങൾക്ക് ആ സമയത്ത് പഠിക്കാനും പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യമായത്.
1: ഒരു ഒരു ദൈവീകമായ ഒരു അന്തരീക്ഷം ആയിരുന്നു നമ്മളൊക്കെ പഠിക്കുമ്പോൾ. ഭയം മാത്രമല്ല, അവർ അതിനകത്ത് കയറി കഴിഞ്ഞാലേ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അക്കാഡമിയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഡാൻസിൻ്റെ ചിലങ്ക് കേൾക്കാം, ഒരിടത്ത് വയലിൻ പഠിപ്പിക്കുന്നത് കേൾക്കാം, വേറൊരിടത്ത് വായ്പാട്ട്, ഇങ്ങനെയൊക്കെ കേൾക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം എൻ്റെ മുറ്റത്തൊരു മുല്ല ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടോ? വലിയൊരു മുല്ല. ആ മുല്ലപ്പൂവിൻ്റെ മണവും ആ കോളേജിലെ സംഗീത സംബന്ധമായിട്ടുള്ള ആ ശബ്ദവും കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു.
0: അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആരൊക്കെയാണ്? പിന്നെ കെ എസ് ആൻഡർസൺ സാർ, വീണ, സേതുരാമേരി സാറ്, പിന്നെ കല്ലടക്കുറിച്ചി അരിയുടെ ഭാഗം
1: വരെ കൃഷ്ണ പ്രഭാകർ വർമ്മ സാറ്,
0: അവരൊക്കെ വളരെ പിന്നെ എന്താ പറയണ്ടെ, ഇവരുടെ സീനിയോറിറ്റിയും താഴെ വന്നവരാണ്. പ്രഭാകർ വർമ്മ സാർ വരെ ഉള്ളവര്,
1: ശങ്കരൻകുട്ടി സാറിന് ഓർമ്മയുണ്ടോ ഡാൻസ്?
0: പിന്നെ
1: പിന്നെ ചാലക്കുട്ടി നാരായണസ്വാമി. നമ്മളെ സംസ്കൃതം പഠിപ്പിച്ച ഒരു മാഷ് ഉണ്ടായിരുന്നു, എന്താണ് ഓർമ്മയുണ്ടോ പേര്? ആ പ്രായം ചെന്നു
0: കൃഷ്ണമാചാരി,
1: കൃഷ്ണമാചാരി സാർ, ഇവരൊക്കെ നല്ല. കൃഷ്ണൻ സാറ് അല്ല, നമ്മുടെ കുമാരവർമ്മ, പിന്നെ ഇദ്ദേഹം ചെമ്മോളി സാറുടെ പ്രഥമ ശിഷ്യൻ കേദാർ സാർ. കേദാർ സാർ ഒരു ദിവസം ഒരു കാര്യം ചെറിയോ, എൻ്റെ രാഗം പാടാൻ പറഞ്ഞു. അപ്പോൾ ടോട്ടലി വന്നിട്ട് അന്ന് നമ്മുടെ ശാസ്ത്രീയ സംഗീതം പാടുന്ന ഒരു പണ്ട് മുതലുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ വിട്ടിട്ടാണ് ബാലമുരളീകൃഷ്ണ അദ്ദേഹം തുടങ്ങിയത്. അപ്പോൾ വാസ്തു ഞങ്ങളപ്പോൾ അന്ന് ചെറുപ്പക്കാരായ ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി, ഇത് ബാലമുരളിയുടെ ആ ആലാപന ശൈലിയും മറ്റുമൊക്കെ ഒരു പ്രത്യേക രീതിയായതുകൊണ്ട് ഞങ്ങൾ വളരെ കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ എൻ്റെ രാഗം പാടാൻ പറഞ്ഞു ആര്? നമ്മുടെ പിന്നെ കേദർ സാർ. ഞാൻ കല്യാണി പാടി. കല്യാണി പാടിയപ്പോൾ എൻ്റെ സാറ് ചോദിച്ചത്, എന്നടാ യവനോ ഒരുത്തൻ ചേല കെട്ടിയിട്ട് നടക്കരേന്ന് ചൊല്ലിട്ട് നീയും ചേല കെട്ടലാമോ അത് ചോദിച്ചു. വെറുതല്ല, എന്തറിയോ നമ്മുടെ ആ സമ്പ്രദായങ്ങൾ വിട്ട് പാടിയുണ്ടാ. എന്നിട്ട് സാറ് എൻ്റെ ബുക്കൊക്കെ എടുത്ത് വെളിയിലറിഞ്ഞു. കേദർ സാറ്, അതെ ആ ദേഷ്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട്
0: എനിക്കൊരു വലിയ അനുഭവമുണ്ട് കേട്ടോ. പിന്നെ അതായത് ഫോർത്ത് ഇയറിലാണ് ഗാനഭൂഷണത്തിന് വിളിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ കല്ലറക്കുറിച്ച് ചെറിയൊരു ഭാഗം സാറ് ക്ലാസ്സിൽ വരും. അപ്പം അദ്ദേഹം ഈ പിന്നെ ഒരു പൊടിയെടുപ്പി വെച്ചിട്ടുണ്ട്, പിന്നെ കന്നുകൊമ്പിലും കണ്ടുള്ളത്. അപ്പം ഈ പൊടി അതിനകത്ത് അടിച്ച് നിറച്ച് വെച്ചിരിക്കുക, ഒരു ആനക്കൊമ്പിൻ്റെ ഒരു ചെറിയൊരു സൂചി പോലെ സാധനമുണ്ട്, അത് വെച്ച് ഞാൻ കുത്തുക അതിൽ. അപ്പോൾ ഒരു പ്രാവശ്യം ഇദ്ദേഹം കുത്തിയപ്പോൾ ഞാൻ അവിടുന്ന് പി പി എന്ന് പറഞ്ഞു, ജീവള്ളി ലാസത്തിൻ്റെ ജീവള്ളി, എന്നെ ഒരു 3 മാസം ക്ലാസ്സിന് വെളി നിർത്തി. ക്ലാസ്സിന് വെളി നിർത്തുമ്പോൾ വീട്ടിൽ പോരാൻ നോക്കില്ല, ഈ സ്വരം പാടി വരുമ്പോൾ ഞാൻ വെളിയിൽ നിന്ന് പാടണം. അപ്പോൾ ഒരു 10-75 പെൺകുട്ടികളുള്ള ക്ലാസ്സാണ് ഗാനഭൂഷണത്തിൽ, ഞങ്ങൾ 8 പേരോ 9 പേരോ വെച്ചേ ഉള്ളൂ. അപ്പോൾ ഇതുങ്ങളൊക്കെ വന്ന് നോക്കുമ്പോൾ ഞാൻ വെളിയിൽ നിന്ന് സ്വരം പാടുക, ബാക്കിയുള്ളവരൊക്കെ അകത്ത്.
1: രാധാകൃഷ്ണൻ, ഞാൻ ഹനുമാൻ വേഷം കിട്ടുന്ന ഓർമ്മയുണ്ടോ? ഇവനെന്ന് ഹനുമാൻ ദേവി എന്ന് വിളിക്കുക. കാരണം എന്താ പറയുക, ഞാൻ ഈ മുഖം ഇങ്ങനെ ഹനുമാനെ പോലെ ആക്കും, അകിടി തമ്പുരു തമ്പുരു എടുത്തിട്ട് ഇങ്ങനെ നേരെ തിരിച്ച് വെച്ച് ഗദ പോലെ ആക്കും. ഇത് സ്വാമി അറിഞ്ഞു, ചെമ്മാമുടി സ്വാമി, ഇടേ നീ വന്ന് ഹനുമാനുടെ വേഷം കിട്ടു ചൊല്ലിടാ, എപ്പിടിടാ അത്? ഞാൻ തമ്പുരു എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എം എൽ എ സാടാ സ്വാമി കേട്ടോ. അയ്യോ എന്താണ് അന്നത്തേക്ക് ഒരു അല്ലേ, ഇപ്പോൾ ഇതൊക്കെ നമുക്ക് ഓർക്കാനേ സാധിക്കും. ഇനിയിപ്പോൾ നമുക്കൊക്കെ അങ്ങനെ ഒരു കാലം ഇനിയിപ്പോൾ എപ്പോഴാണ് രാധ?
0: യേശുദാസ്, രവി, ഞാൻ, നീയരങ്കര വാസുദേവൻ, കുമാരകല്ലോർമ്മ, പറയാണ്ട് ഒരുപാട് പേരുണ്ട്. ജനാർദ്ദനൻ, ജനാർദ്ദനൻ ഇവിടുത്തെ തൃപ്പൂണിത്തുറ അക്കാഡമിയുടെ പിന്നെ ലെക്ചറായിട്ടും പ്രൊഫസറായിട്ടും ഒക്കെ ഇരുന്നു.
1: രാധാകൃഷ്ണൻ, കോട്ടയം സുഖന ഓർമ്മയുണ്ടോ? അയാൾ പിന്നെ കോട്ടയം സുഖം ഇവിടെ പിന്നെ നമ്മുടെ പിന്നെ അക്കാഡമിയിൽ പ്രൊഫസറായിട്ടൊക്കെ ഇരുന്ന സുഖു. പിന്നെ അതുപോലെ നമ്മുടെ ആര്യനാട് സദാശിവൻ,
0: ആര്യനാട്
1: സദാശിവൻ,
0: സദാശിവൻ്റെ
1: അതെ അതെ,
0: ആര്യനാട് സദാശിവൻ ഇവിടുത്തെ മ്യൂസിക് അക്കാഡമിയിലെ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തല്ലോ.
1: ആയി പഴയ കാല സുഹൃത്തുക്കളെ കുറിച്ചുള്ള ഒരു ഓർമ്മയാണ്.

0: ശിവാനത്ത് ഞങ്ങളൊക്കെ പഠിക്കാൻ പോ. രാധാകൃഷ്ണയും കുടുംബത്തെയും എപ്പോഴും അവിടെ പഠിച്ചിരുന്ന സർവ്വ ആൾക്കാരും ദാസടക്കൻ ദാസടക്കം കേട്ടോ ഓർക്കും. കാരണം എന്തറിയോ, ഈ അക്കാഡമി നമ്മുടെ വേട്ടക്കടയ്ക്ക് പോകുമ്പോൾ ഇവരുടെ വീട് രാധാകൃഷ്ണൻ്റെ വീട് ഒരു താഴെ ഒരു നാലഞ്ചര പടി ഇറങ്ങിയിട്ടാണ് താഴേക്ക്. അവിടെ അവിടുന്ന് ഈ മാങ്ങ അച്ചാറും വെള്ളവും കുടിക്കാത്ത ഒരു തിരുവനന്തപുരത്ത് പഠിച്ചിട്ടുള്ള ഒരു ഒറ്റ അക്കാഡമി പഠിച്ച ഒരു ഒറ്റ വിദ്യാർത്ഥിനും ഉണ്ടാവില്ലേ
1: അല്ലേ? അക്കാഡമി അടുത്തായിരുന്നു. അപ്പൊ എല്ലാരും ഞങ്ങൾക്ക് ഒരേ കൂട്ടായിട്ട് ഇങ്ങനെ പോവല്ലോ. അപ്പൊ അവിടെ ഇപ്പൊ ഈ അച്ചാറും ഒക്കെ ഉണ്ടാവും. പിന്നെ മനസ്സിൻ

0: കോളേജ് വിട്ടതിന് ശേഷം ഈ കോളേജിൽ ഞാൻ എക്സാമിനേഷൻ എഴുതുമ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി ആകാശവാണിയിൽ തമ്പുരു ആർട്ടിസ്റ്റായിട്ട്.
1: പാസ്സാവുന്നതിന് മുമ്പ്
0: ജോലി കിട്ടി എനിക്ക്. ഞാനവിടെ ആരിഷം പാസ്സായിട്ടുണ്ടായിരുന്നല്ലോ ലൈറ്റ് മ്യൂസിക്, അങ്ങനെ അത് വെച്ചിട്ട് എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ കമ്പോസറായി, പിന്നെ സീനിയർ കമ്പോസറായി, അങ്ങനെയാണ് ആകാശവാണി പിരിയുന്നത്. അത് ലൈറ്റ് മ്യൂസിക് ചെയ്യാനുള്ളൊരു ഒരു ജോലിയായിരുന്നു എനിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് പാട്ട് പാടാനും കമ്പോസ് ചെയ്യാനും ഒരാഗ്രഹം വന്നു. പാട്ട് പാടാനാണ് ഞാൻ പോയത്. പക്ഷേ എങ്കിലും ഞാനൊരു ഒരു ഒരു പ്ലേബാക്ക് സിംഗർ എന്നുള്ള ഒരു ഇതിലല്ല എനിക്ക് എൻ്റെ മനസ്സിലായിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ആകാശവാണി വെച്ച് ചെയ്യുന്ന ലൈറ്റ് മ്യൂസിക് അല്ലേ, അപ്പോൾ കമ്പോസ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം.

0: അതിനുശേഷം
1: തമ്പ്, അതിനുശേഷം രണ്ട് ജന്മം, അതിനുശേഷം പിന്നെ ഇത് നമ്മുടെ മുക്കുറ്റി തിരുതളി, അതിനുശേഷമാണ് ശ്യാമരം വരുന്നത്. മുക്കുറ്റി തിരുതളി കാടും വരളും പറിച്ചു
2: കെട്ടിത്താരവും, തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, പൂഹോ മാനോടും മയിലാടും മഞ്ചാടിക്കുന്നിൻ്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്ത, പൂഹോ മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത, കാടും പടലും പറിച്ചു കെട്ടിത്താ.

ഞാന് വാസ്തവത്തില് യേശുദാസിനെ അവട്ടാക്കാൻ വേണ്ടിയിട്ട് വണ്ടി കയറിയാളാ. പാട്ട് പാടിയിട്ട് പാടി ആദ്യം ഞാൻ സത്യം മാഷ്ക്ക് വേണ്ടിയിട്ട് ബാബുക്കട മ്യൂസിക്കിൽ വെള്ളിയാഴ്ച എന്നൊരു പടമാണ് ഞാൻ പാടിത്തുടങ്ങിയത്.

ബാബുലാൽ എന്ന മാന്ത്രിക സംഗീതജ്ഞന്റെ കീഴിൽ ഞാൻ ആദ്യമായി വെള്ളിയാഴ്ച എന്ന സിനിമയിൽ സത്യമാഷ്ക്ക് വേണ്ടിയിട്ട് ഞാനും ജാനകി അമ്മയും കൂടെ ഒരു പാട്ട് പാടി

0: പിരാവിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 10-30 പടങ്ങൾ ഞാൻ പാടിയിട്ടുണ്ട്, അരയും മുറിയായിട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ എനിക്കെന്നെ തോന്നി നമുക്കൊക്കെ ഇതൊക്കെ പിടിച്ചു നിൽക്കാം, എവിടെയോ ഒരു കുറവ് രാഷ്ട്രം നമുക്ക് അല്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, നമുക്കത് എന്താണെന്ന് മനസ്സിലാവില്ല അത്. അപ്പൊ ആ കുറവുകൾ ഉണ്ടായിരിക്കണമല്ലോ, ഒരു പക്ഷെ നമുക്ക് ആ രംഗത്ത് അത്രത്തോളം അങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് മദ്രാസി ജീവിക്കണ്ടേ,
1: മനസ്സിലെ ഞങ്ങളുടെയൊക്കെ മനസ്സിലെ ഒരു കമ്പോസിങ്ങിനോടുള്ള ഒരു മൂടെ
0: കേട്ടോ. അപ്പോ പിന്നെ ഞാന് ഡബ്ബിങ് പരിപാടി, ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്, എന്നാലും ഡബ്ബിങ് ആണ് എന്നെ ഒന്ന് മദ്രാസിയിൽ നിലനിർത്തിയ ഒരു ട്രാക്ക്. പിന്നെ കഴിഞ്ഞിട്ട് ദാസറിൻ്റെ ഒരു സപ്പോർട്ട് കൂടി തന്നെ ഞാൻ ആദ്യത്തെ പടം ചെയ്തത്. അതിന് ദാസറ്റ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഭരണി സ്റ്റുഡിയോയില് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനത് ദാസറ്റ എനിക്കിങ്ങനെ ഈ ഡബ്ബിംഗ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് കാലം തള്ളണം, ഒരു വണ്ടി വാങ്ങിയാൽ എന്താണെന്ന് ഇങ്ങനെ ചോദിച്ചു. നിനക്ക് എന്തിനാടാ വണ്ടി എന്ന് ചോദിച്ചു. ഞാൻ എനിക്ക് ഓടിച്ചു നടക്കാനില്ല, ഈ പ്രൊഡക്ഷനായിട്ടൊക്കെ നമുക്ക് ബന്ധങ്ങളുണ്ട്, അപ്പോൾ ഒരു ടാക്സി മാറി വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഉപജീവനം എന്നുള്ളതിലേക്ക് ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞു നിനക്ക് നമുക്കൊന്നും ഈ പിന്നെ ബിസിനസ് എന്നുള്ള കാര്യം നമുക്കൊന്നും ഒത്തുവരില്ല, പറഞ്ഞ വെച്ചല്ലേ ഒരു കാര്യം ചെയ്യും, നീ ഒരു പടത്തിന് മ്യൂസിക് ചെയ്യുക. അന്നൊക്കെ ഈ മ്യൂസിക് ചെയ്ത് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇന്നതിന് എന്നാര് എന്നൊക്കെ അങ്ങോട്ട് ഒരു അങ്ങനെ തീരുമാനമുണ്ട്. അങ്ങനെ ഇങ്ങാരുടെ റെക്കമെൻഡിലാണ് ഞാൻ ശശികുമാർ സാറിൻ്റെയൊക്കെ ചൂള എന്നുള്ള പടം ചെയ്തത്.

പിന്നെ അനുസരിച്ച് ദൈവം സഹിച്ചിട്ടിപ്പോഴും അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന കൂട്ടത്തിൽ ഇപ്പോ ഒരുവിധം പിടിച്ചിരിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളാണ് തോന്നുന്നു കേട്ടോ. പിന്നെ അത്ര ഒരുപാട് പടമൊന്നുമില്ലെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മളെപ്പോഴും നമ്മുടെ സാന്നിധ്യം ഉണ്ട് ഇവിടെ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു, എനിക്ക് എന്റെ ഒരു ഫീലാണ്. എന്തറിയോ, ഏകദേശം മരിക്കുന്നവർക്കൊക്കെ നമ്മളൊക്കെ മ്യൂസിക് ചെയ്യും. കാരണം എന്തറിയോ, ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്തറിയോ, കാലഘട്ടത്തിനനുസരിച്ചുള്ള അത്യാവശ്യം മാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് ആവശ്യമാണല്ലോ അല്ലേ. നമ്മളിപ്പോൾ വന്നിട്ട് നമ്മൾ ഇതേ ചെയ്യൂ ഇന്നതേ ചെയ്യുന്നൊക്കെ പിടിവാശി നമുക്ക് അത് ശരിയാവില്ല സിനിമയെ സംബന്ധിച്ചോളം. കാരണം ഈ സിനിമ ഗാനങ്ങളെന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനോ രാധാകൃഷ്ണനോ രാധാകൃഷ്ണൻ്റെ കുടുംബത്തിനോ വേണ്ടിയിട്ടുള്ള അല്ലല്ലോ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം കാലഘട്ടത്തിനനുസരിച്ചുള്ള ചെറിയ മാറ്റം മാനസികമായിട്ടും സംഗീതപരമായിട്ടും എല്ലാ രീതിയിലും വേണ്ട രാഷ്ട്രം. ആ തീർച്ചയായിട്ടും.

0: ഞങ്ങളൊക്കെ ആദ്യം ചെയ്യുന്ന കാലത്തുണ്ടായിരുന്ന ഓർക്കസ്ട്രേഷൻ അല്ല ഇന്ന്. ഇന്നിപ്പോ കമ്പ്യൂട്ടറൈസ്ഡ് വന്നിട്ട് ഹാർഡ് ഡിസ്കിലും മറ്റേതിലും ഒക്കെ എടുത്ത് കയറ്റി 64-70 ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഡീറ്റെയിൽസ് വന്നതിന് ശേഷം ഇവർക്കൊക്കെ ഇത്രയും ശബ്ദങ്ങൾ അവിടെ ഇവിടെ കേൾക്കണം. അതിനനുസരിച്ച് ഞങ്ങൾ മാനസികമായിട്ട് മാറിയില്ലെങ്കിൽ ഈ ഫീൽഡ് ഞങ്ങൾ നിൽക്കാൻ
1: പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ രാജ്യം അറിയാം. മുമ്പൊക്കെ ലക്ഷ്മണൻ എന്നും പറഞ്ഞൊരു തബലിസ്റ്റ് ഉണ്ടായിരുന്നു മെഡ്രാസിൽ, അദ്ദേഹം മരിച്ചുപോയി. 24 മണിക്കൂറും മദ്യത്തിലായിരിക്കും അദ്ദേഹം. ഇദ്ദേഹത്തിന് ഓട്ടോറിക്ഷ തുടങ്ങുമ്പോൾ ശിഷ്യഗണങ്ങൾ പോയിട്ട് പിടിച്ചു കൊണ്ടുവരും, കൊണ്ടുവരുത്തും. അപ്പോൾ തല ഇങ്ങനെ താഴേക്കിരിക്കും, എന്നിട്ട് കൈയെടുത്ത് തബലയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അദ്ദേഹം വായിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ, ഇപ്പോൾ ക്ലിക്ക് ട്രാക്കുന്ന സമ്പ്രദായമല്ല, അതുപോലും തോറ്റും ആത്താറ ടെമ്പോ കീപ്പ് ചെയ്ത് അദ്ദേഹം വായിക്കുക. ഇന്നത്തെ ഒരവസ്ഥ ക്ലിക്കില്ലെങ്കിൽ ഒരു റിതം പ്ലെയറിന് വായിക്കാൻ ബുദ്ധിമുട്ടാത്. വയലിൻ വന്ന് കീബോർഡിൽ ഫീഡ് ചെയ്തില്ലെങ്കിൽ വയലിൻ പ്ലെയേഴ്സിന് വായിക്കാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ നമുക്കൊരു ഗുണമുണ്ടായി, നമുക്ക് എല്ലാ കാലഘട്ടത്തിൻ്റെയും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ട് അല്ലേ. ഏ, ഒരു ഫാൻ പോലും ഇല്ലാത്ത റെക്കോർഡിംഗ് സിസ്റ്റം, വെറും 2 ട്രാക്ക്. ഓർമ്മയുണ്ടല്ലേ,
0: ഉണ്ണിക്കണവതിയെ വന്ന് വരം തരണേ എന്ന് പറഞ്ഞൊരു പാട്ട് പാടാൻ പോയി. പാട്ട് പാടാൻ പോയപ്പോഴാണ് അവിടുത്തെ ആർട്ടിസ്റ്റുമാർക്ക് എന്തോ ഒരു പ്രശ്നം വന്ന്, അവർ സ്ട്രൈക്കായി. അപ്പം ഞാൻ ആദ്യമായിട്ട് പാടുന്നത് അതിലാണ്, ഉണ്ണിക്കണവതിയെ വന്ന് ശോഭന പരമേശ്വരൻ നേരിട്ട് പാടാം.

കെ രാഘവൻ മാഷ്ടർ മ്യൂസിക്. അപ്പോൾ അതിനകത്ത് ഞാനും ഒക്കെ പാടിയിട്ടുണ്ട് ഈ ഗ്രൂപ്പായിട്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടല്ലേ തേങ്ങയൊക്കെ അടിച്ച് ഒരു കുപ്പിക്കകത്ത് ജീരകവെള്ളമൊക്കെ ആയിട്ട് സന്തോഷമായിട്ടോടെ പോയി നോക്കി ആദ്യമായിട്ട് പാടാൻ പോവല്ലേ, അതിൻ്റെ ത്രില്ലൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോഴാണ് ഓരോരുത്തർ ഇറങ്ങിപ്പോണത്. അഞ്ചാറ് വയലിനുണ്ട്, ഒരു കീബോർഡേ ഉള്ളതേ, പിന്നെ തബല ഇതൊക്കെ ഉണ്ട്. അവരൊക്കെ പോയി ഞാൻ ചോദിച്ചു എങ്ങോട്ടാ സ്ട്രൈക്കാ നാളെ ഉള്ളു. ഓ എനിക്കുണ്ടായ ഒരു മനപ്രയാസം.

അല്ല രവിയുടെ പാട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് രവിയുടെ പല പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാകുന്ന എന്താണെന്ന് വെച്ചാൽ ആ കമ്പോസിങ്ങിൻ്റെ സ്റ്റൈല്, അതിനകത്ത് രവി കൊടുത്തിരിക്കുന്ന ആ ചേഞ്ചസ്. ഇപ്പം ഞാൻ പറയാം, ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ് ഈ മാമാങ്കം. അത് സിനിമയൊന്നുമല്ല.

0: അതൊരു വളരെ പ്രത്യേക ഒരു ടെക്നിക്കലാണ് ചെയ്തിരിക്കുന്നത്. അത് ഇന്ന് ഗാനമേളയ്ക്ക് പാടേണ്ടി വന്നുകൊണ്ട് ഒരുപാട് പാട്ടുകാർ കഷ്ടപ്പെട്ട് പാട്ട് പഠിക്കുന്നു.
1: അത് ശരിയാകട്ടോ, അത് ശരിയാണ്. ഞാൻ ഞാൻ ആ പാട്ടെടുക്കുമ്പോൾ എൻ്റെ മൂപ്പര് ചോദിക്കാറുണ്ട് ദാസറിനെ, എന്തെങ്കിലും ഞാൻ എൻ്റെ കൊനസ്റ്റുണ്ടോ എന്തറിയാം, എന്തെങ്കിലും ഒന്നും വേണമല്ലോ, എവിടെയെങ്കിലും ഒരു ഇപ്പൊ പ്രമദവനം തന്നെ വന്നിട്ട് അതിനകത്ത് ഏതറിയാം, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി

ഈ ഒരു സാധനം ഇത് എന്റെ മുമ്പിൽ ചോദിച്ചത് അത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിന്നെ അത് വേണമല്ലോ, അതായത് മറ്റുള്ളവരൊക്കെ പാടണ്ട. ഞാൻ പറഞ്ഞു പാടാൻ പാടില്ല, പാട്ട് പാടാൻ അറിയാവുന്ന ഒരു പടിയാ മതി അല്ലേ. നമ്മൾ കഷ്ടപ്പെട്ട് വെളുപ്പം കാലത്ത് എഴുന്നേറ്റ് കുത്തിയിരുന്ന് സാധകം ചെയ്ത് ദൈവം സാധിച്ചിട്ട് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നെങ്കിലേ അത് അറിയുന്ന ഒരു പാടിയാ മതി, അത് പാടണം. പക്ഷെ ഒരുപാട് എനിക്ക് പറയാറുണ്ട്, എന്താ അറിയാം കൃഷ്ണ, മാഷിൽ ഒരു 10 പാട്ട് പഠിച്ചാലേ അത്യാവശ്യം സംഗീതം പഠിക്കുന്നതിന് തുല്യമാണ് ശാസ്ത്രീയ സംഗീതം. നമ്മളടുത്ത് പോയിട്ട് ഉണ്ടാവണം, നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്നും വേണ്ടേ.

0: അത് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പാട്ടിനെ ആരും പാടില്ല എന്ന് വിചാരിച്ചു. ഇല്ല, കുട്ടികളൊക്കെ പാടുന്നുണ്ട്. ബിജു നാരായണ എനിക്കൊരു പ്രോഗ്രാം പാടി, അസാധ്യമായിട്ട് ആ പാട്ടുകൾ പാടി. നമ്മള് പിന്നെ ഇങ്ങനെ വളരെ കൂടുതൽ സ്പെയിൻ എടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു പാടികളല്ലേ.
1: കാര്യം എന്താ, ഇപ്പൊ ഈ പിന്നെ ഈ പാട്ട് പാടിയില്ല ആറാന്തപുരാനിലെ, ഈ പാട്ടിന്റെ കാസറ്റ് മേടിച്ച് ഈ പിള്ളേര് 24 മണിക്കൂറും കേൾക്കുക. കേട്ട് കേട്ട് കേട്ട് കേട്ട് ഏതാണ്ട് ഒരു മിമിക്രി സ്റ്റൈലിലേക്കും കടക്കും. അങ്ങനെ അങ്ങ് പാടി അതിൻ്റെ കൂടെ അങ്ങ് പോകുന്നതാണ്. നേരെ മറിച്ച് ഇപ്പം ഒരു പാട്ടുകാരനെ വിളിച്ച് സ്റ്റുഡിയോയിലിരുത്തി പാടിച്ച്

0: റെക്കോർഡിയുമ്പോഴേ അയാളുടെ മെറ്റൽ മനസ്സിലാവത്തുള്ളൂ. ഇത് ഞാൻ ഒരു 100 or 200 പ്രാവശ്യം കേട്ടിട്ട് പാടുന്നത്, നമ്മളൊരു പുത്തനായിട്ടൊരു പാട്ട് പറഞ്ഞു കൊടുത്ത ഒരാളിനെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അയാളെ കൊണ്ട് പാടിക്കുന്നതിനകത്ത് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ദാസിൻ്റെ മോഡലേഷൻ ഉണ്ട്, ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു പിന്നെ ടെക്നിക്കുണ്ട്. ഇത് അവരൊരു 10, 25, 30 പ്രാവശ്യം കേട്ടിട്ട് സ്റ്റേജ് പാടുന്നത് അറിയാതെ മേപ്പോട്ട് ശബ്ദം പൊക്കോളും. കാരണം ഇത് അതുപോലെ
1: പിന്നെ ദാസിൻ്റെയൊക്കെ എക്സ്പീരിയൻസ് എന്താണ്, വർഷങ്ങൾ അത്രയല്ലേ. അതുപോലെ ഈ കുട്ടികളൊക്കെ അങ്ങനെ പാടി പാടിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇല്ലേ ദേശ അവരൊക്കെ ശരിയായി വരും.
0: പ്ലസ് പോയിന്റ് ദാസിൻ്റെ എന്താണെന്ന് വെച്ചാൽ, നല്ല കോൺക്രീറ്റ് ആയിട്ട് മ്യൂസിക് പഠിച്ചിട്ടാണ് ഫിലിം പ്ലേബാക്ക് രംഗത്തിലേക്ക്
1: ഏറ്റവും പ്രധാനപ്പെട്ട. ഇപ്പോഴും അങ്ങനെ ഒരു വിദ്യാർത്ഥി തന്നെയാണ്, ഏത് സംഗീതത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അദ്ദേഹം ഇവിടെ വീട്ടിലുള്ളപ്പോഴേ നമ്മളൊരു ഫോൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിലൂടെ കേൾക്കാം തമ്പുരൻ്റെയും ഇദ്ദേഹത്തിൻ്റെയും ശബ്ദം. രാത്രി 10, 12 വരെ പോവുകയാണിത്. അപ്പോൾ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ഭയങ്കരമായിട്ട് മൂപ്പർക്കുണ്ട്. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ അതുണ്ടാവണം. ഇത് ബിജുവിനായിരുന്നാലും നമ്മുടെ ഇപ്പോഴുള്ള ഒരുപാട് സിംഗേഴ്സില്ലേ, അവർക്കൊക്കെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ് സംഗീതത്തിനോട് കൂടുതൽ താല്പര്യവും പ്രതിപത്തിയും ഉണ്ടെങ്കിൽ നല്ലത്. നമുക്കതേ പറയാൻ പറ്റില്ലേ ദേശ,
0: അത്രേ ഉള്ളൂ. എല്ലാവരും നന്നായിരിക്കട്ടെ, നല്ല പാട്ടുകാർ വരട്ടെ, അങ്ങനെ വന്നെങ്കിൽ നമുക്ക് നല്ല പാട്ട് കേൾക്കാനൊക്കെ ഉള്ളൂ.

0: പിന്നെ അതുപോലെ തന്നെ നാടൻ പാട്ടിൽ മുക്കുറ്റി നേരത്തെ പറഞ്ഞില്ലേ, അത് ഇനിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിലെ പാട്ട് ഇറ്റ് ഈസ് വെരി ഫാന്റാസ്റ്റിക് സോങ് എന്നറിയാം, ആഗിരി രാഗത്തിൽ.
1: അതെ,
0: കാരണം ഇവന്റെയൊക്കെ അത് പാടണം പറഞ്ഞു, കാരണം എന്തറിയാം, ഇവന് ശബ്ദം അടച്ചിരുന്നു, ഓർമ്മയുണ്ട്? ഇതിന്റെ റെക്കോർഡിങ്ങിന് ഫാന്റാസ്റ്റിക് വരുമ്പോ രാഗേഷിന്റെ പറഞ്ഞ ഡാ എനിക്കൊന്ന് പാടി തരാം ട്രാക്ക് എന്നിട്ട് പറഞ്ഞിരുന്നു ആഗിരി രാഗത്തിൽ. ആ ആഗിരി രാഗത്തിൽ പാട്ട് ചെയ്തതിന് ശേഷം ഒരു ആക്സിഡന്റും കാര്യമൊക്കെ ഉണ്ടായി, നിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു.
1: പിന്നെ ഞങ്ങളുടെ ഗുരുനാഥന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് സത്യം ഉണ്ടോ ഇല്ലോ എന്ന് പറഞ്ഞൂടാ, ഈ ആഹിരി രാഗം പഴയ പട്ടിണിയും ദുഃഖം അനുഭവിക്കേണ്ടി വരും എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് അങ്ങനെ വന്നു, ഇത് സത്യമായിരിക്കണമെന്നില്ല, എങ്കിലും ഇതിനകത്തൊക്കെ രാഗത്തിനകത്തൊക്കെ ഒരു സത്യം ഉണ്ടല്ലോ.
2: ശ്രുതിയിൽ പഴയൊരു തമ്പുരുതേ

0: രണ്ടാമത് ഒരു വരി പാടിയാൽ മതി, ഒരക്ഷരം പാടിയാൽ അടുത്ത് കുത്തിയെടുക്കാം. അപ്പം പാട്ടുകാരന് ഒരു സോങ് മുഴുവൻ പാടാനുള്ള ഒരു മാനസിക ധൈര്യം പോയിരിക്കുന്നു. അവിടാണ് എൻ്റെ പ്രശ്നം. ഇപ്പോൾ യേശുദാസൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ നിന്ന് പാടുക, കംപ്ലീറ്റ് പാട്ട് പാടി വേർത്ത് വെളിയിൽ വന്നിട്ടാണ് ഇപ്പോഴാണ് ഇച്ചിരി സൗകര്യമൊക്കെ കിട്ടിയത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പാട്ടുകാരുടെ അവസ്ഥ എന്തുവാ? തെറ്റിയാൽ അവർക്ക് പേടിയില്ലല്ലോ, അഞ്ചു പ്രാവശ്യം പാടും
1: പിന്നെ കുത്തിയെടുക്കാമല്ല.
0: നമുക്ക് ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നതിന് ഇവർക്കൊക്കെ ഒരു നന്ദി ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങൾക്കൊരു രണ്ടാമതൊരു റീയൂണിയൻ പോലെ കിട്ടിയ ഒരു സന്ദർഭം പലത് ഓർക്കാൻ.
1: ഇത് ഞങ്ങൾക്ക് ഇത് നിങ്ങൾ ദയവിട്ട് ഞങ്ങൾക്കൊരു കാസറ്റ് അയച്ചിടണം, കാരണം ജീവിതത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്നത്. കാരണം ഞങ്ങൾക്ക് പരസ്പരം കാണുന്നത് വളരെ റെയറാണ്. കാരണം ഞാൻ മദ്രാസിൻ്റെ രാധാകൃഷ്ണൻ കേരളത്തിലാണ്, എപ്പോഴെങ്കിലും ആണൊന്ന് കാണുക. അപ്പോൾ എനിക്കും രാധാകൃഷ്ണൻ വീണ്ടും ഒന്ന് കാണാനും പഴയ കാര്യങ്ങൾ ഓർക്കാനും നമ്മുടെ സംഗീതക്കാരെ കുറിച്ചോ മറ്റൊക്കെ പറയാനൊക്കെ ഒരു സന്ദർഭം നിങ്ങൾ ഉണ്ടാക്കി തന്നതിന് വളരെ നന്ദിയുണ്ട്.

യശശരീരായ സംഗീത സംവിധായകർ രവീന്ദ്രനും എം ജി രാധാകൃഷ്ണനും പങ്കെടുത്ത സൗഹൃദ സംഭാഷണം ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മകളുടെ സംഗീതം സമാപിക്കുന്നു. നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വി കെ സുരേഷ്. പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇതു സംബന്ധിച്ച് ഗവൺമെൻറ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്തോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാൻഡിൽ എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വെനിസ്വേലയിലെ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 ആയതായി ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗ്സ് അറിയിച്ചു. 16,000-ൽ ആളുകൾക്ക് പരിക്കേറ്റതായും അത്ര തന്നെ പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ മാസം 24 7.2 ഉം 7.5 ഉം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ ഉണ്ടായത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം UN സുരക്ഷാ കൗൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ആഗോള നിലയും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ഫ്രാൻസിലെ പ്രവാസി സമൂഹത്തിനുണ്ടെന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചി ഒരുങ്ങി. നാളെയും മറ്റന്നാളുമായി ചേരുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്ന് 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനും തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. എഥനോൾ കലർത്തിയ E20 പെട്രോൾ ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയവും റോഡ് ഗതാഗത ഘനവ്യവസായ മന്ത്രാലയവും അറിയിച്ചു. E20

പെട്രോളിനെതിരെ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിത കാര്യങ്ങളാണെന്ന് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. എഥനോൾ മിശ്രിതം ചേർത്ത ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹനങ്ങളുടെ എഞ്ചിൻ തകരാറാക്കുമെന്നും പരിസ്ഥിതിക്ക് ദോഷമാണെന്നും ഇന്ധനത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നു തുടങ്ങിയ വാദം മന്ത്രാലയങ്ങൾ തള്ളി. ഫോർമുല റേസിംഗിൽ പോലും ഉപയോഗിക്കുന്നതും ഉയർന്ന പ്രവർത്തനക്ഷമത രേഖപ്പെടുത്തിയതും ശുദ്ധവുമാണ് എഥനോൾ മിശ്രിത ഇന്ധനം. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണ വില ക്വിൻ്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ വില 13% വർദ്ധിച്ചു. പരിഷ്കരിച്ച സംഭരണ വില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ സബ് സെൻ്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെൻ്ററിൻ്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹ്യാരോഗ്യ കേന്ദ്രമായി ആശുപത്രിയെ ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെൻ്ററിൻ്റെ വികസന സാധ്യതകൾ അറിയാൻ ആശുപത്രി സന്ദർശനത്തിന് എത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലെ അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധന കർശനമാക്കുമെന്നും രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴിക്കാട് ഉന്നതിയിൽ ആരോഗ്യവകുപ്പിൻ്റെ ക്യാമ്പ് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. എറണാകുളം പരിയത്തുകാവിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ വി പി സജീന്ദ്രൻ എം എൽ എ കൈമാറി. 1000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയത്. അനുയോജ്യമായത് തെരഞ്ഞെടുത്ത് നാളെയോടെ പ്ലാനിന് അന്തിമ അംഗീകാരം നൽകും. യോഗത്തിൽ ജില്ലാ കലക്ടർ ജി പ്രിയങ്ക, എ ഡി എം കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. വിഴിഞ്ഞം വിഷയത്തിൽ ഏകപക്ഷീയമായ തീരുമാനം ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. വിശദമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂവെന്ന് അദ്ദേഹം അറിയിച്ചു. കെ പി സി സിക്ക് മുഴുവൻ സമയ പ്രസിഡന്റ് വേണമെന്നും ഇത് ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജനക്ഷേമത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് ചർച്ച ചെയ്യുകയാണ് യോഗത്തിൻ്റെ ലക്ഷ്യം. മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻസ് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻസ് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ എന്നിവയുടെ ഭാരവാഹികളും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, കില, സംസ്ഥാന വയോജന വകുപ്പ് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി സംസ്ഥാന പോലീസ് അറിയിച്ചു. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സാപ്പ് അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അപരിചിതമായ ലിങ്കുകളോ സാധാരണ രീതിക്ക് വിപരീതമായ എക്സ്റ്റൻഷനുകളോ ഉൾപ്പെട്ട ഡോക്യുമെൻ്റുകൾ യാതൊരു കാരണവശാലും ഡൗൺലോഡ് ചെയ്യരുത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണം. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെൻറ്റും നടത്തിയ സംയുക്ത പരിശോധനയിൽ 10-ലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യയാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ചാൽ മീൻപിടുത്ത വള്ളങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുമെന്ന് കർശന മുന്നറിയിപ്പുണ്ട്. ഫിഷറീസ് വകുപ്പിൻ്റെ നിരീക്ഷണ സംവിധാനങ്ങളും സംസ്ഥാനത്ത് ശക്തമാക്കി. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ചടങ്ങ് കോഴിക്കോട് തലക്കുളത്തൂർ സി എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സ്വാധീനിച്ചു. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച പ്രതിഭ തന്നെയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ

ബ്രസീൽ നോർവെ മത്സരം നാളെ പുലർച്ചെ 1:30. രണ്ടാം മത്സരത്തിൽ പുലർച്ചെ 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും. പ്രീ ക്വാർട്ടറിൻ്റെ ആദ്യ ദിനത്തിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ പരാജയപ്പെടുത്തി ഫ്രാൻസും ക്വാർട്ടറിലെത്തി. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാത്രി 8:00 മത്സരം. ഇരു ടീമുകളും തോൽവിയറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് ജയിച്ചു. മാഞ്ചസ്റ്ററിൽ 4 wicketsനാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ 6 wicket നഷ്ടത്തിൽ മറികടന്നു. മൂന്നാം മത്സരം മറ്റന്നാൾ നോട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജിലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നാടിൻ്റെ തനത് സംസ്കാരത്തിൻ്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ വർഷത്തെ വള്ളംകളി വിജയകരമാക്കണമെന്നും കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൗൺസിൽ സ്വിമ്മിംഗ് പൂളിൽ. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും. പങ്കെടുക്കുന്ന സ്കൂളുകളും ക്ലബ്ബുകളും മറ്റന്നാൾ വൈകിട്ട് 5 മുമ്പ് എൻട്രികൾ നൽകേണ്ടതാണ്. പാലക്കാട്ടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനംവകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിൻ്റെ വില യഥാസമയം നൽകുന്നതിൽ ഉണ്ടായ വീഴ്ചയെ തുടർന്ന് ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റർ ഓഫീസർ VS സതീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. അഗളി സ്വദേശിയായ ബെന്നിയുടെ സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം വനംവകുപ്പ് വിൽപ്പന നടത്താൻ ഏറ്റെടുത്തെങ്കിലും അത് കൃത്യസമയത്ത് ലേലം ചെയ്യുന്നതിലും വില ഭൂവുടമയ്ക്ക് ലഭ്യമാക്കുന്നതിലും വീഴ്ച സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ് 25 സെക്കൻഡ്. 438.6 മീറ്ററിലെ ഇന്നത്തെ 1-ാമത്തെ പ്രക്ഷേപണം ഇതോടെ സമാപിക്കുന്നു. മധ്യാഹ്ന പരിപാടി 12 മണിക്ക് തുടങ്ങും. നമസ്കാരം.

കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ എം എം ഗനി അവാർഡിന്റെ 2023-24 അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 20 വരേക്ക് നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0494-24-07154 നമ്പറിൽ ബന്ധപ്പെടുക.

സുൽത്താൻ ബത്തേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓടപ്പള്ളം ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ കായികാധ്യാപക നിയമനം നടത്തുന്നു. ബി പി എഡ് അല്ലെങ്കിൽ എം പി എഡ് തത്തുല്യ യോഗ്യതയുള്ളവർക്കാണ് അവസരം. പ്രതിമാസ ഓണറേറിയം 15,000 രൂപ. താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡ് അല്ലെങ്കിൽ ആധാർ എന്നിവയുമായി ജൂലൈ 10 രാവിലെ 9:30 സുൽത്താൻ ബത്തേരി നഗരസഭാ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ 9447878778.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീക്വാർട്ടറിൽ ബ്രസീൽ നോർവേ, ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരം നാളെ പുലർച്ചെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാൻഡോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാൻഡിലെത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കിരൺ റിജിജു പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ തുടങ്ങും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും വനിതാ മന്ത്രിതല യോഗത്തിനും തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും സഹമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം യു എൻ സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയുടെ ആഗോള നിലയും ഉഭയകക്ഷി ബന്ധവും ശക്തിപ്പെടുത്തുന്നതിൽ നിർണായക സ്വാധീനം ഫ്രാൻസിലെ പ്രവാസി സമൂഹത്തിനുണ്ടെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണ വില ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായി ഉയർത്തി. ഇതോടെ വില 13% വർദ്ധിച്ചു. പരിഷ്കരിച്ച സംഭരണ വില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. വെനിസ്വേലയിലെ ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 ആയതായി ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. 16,000-ലധികം ആളുകൾക്ക് പരിക്കേറ്റതായും അത്ര തന്നെ പേർക്ക് വീടുകൾ നഷ്ടപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ മാസം 24-നാണ് 7.2 ഉം 7.5 ഉം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം തെക്കേ അമേരിക്കൻ രാജ്യമായ വെനിസ്വേലയിൽ ഉണ്ടായത്. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. മീമന്തർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ

തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. 7 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. പ്രദേശത്ത് ഇരുവിഭാഗവും തമ്മിൽ വെടിവെപ്പ് തുടരുകയാണ്. എഥനോൾ കലർത്തിയ E20 പെട്രോൾ ശുദ്ധവും സുരക്ഷിതവുമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയവും റോഡ് ഗതാഗത ഘനവ്യവസായ മന്ത്രാലയവും അറിയിച്ചു. E20 പെട്രോളിനെതിരെ പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണെന്ന് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ മന്ത്രാലയ അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി സംസ്ഥാന പോലീസ് അറിയിച്ചു. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സപ്പ് അക്കൗണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി N. ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുന്നു. ശക്തമായ മഴയിൽ തിരുവനന്തപുരം ഉൾപ്പെടെ ചിലയിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 July 5 ബേപ്പൂർ സുൽത്താൻ വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സ്വാധീനിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച പ്രതിഭാധനനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് ചർച്ച ചെയ്യുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീക്വാർട്ടറിൽ ബ്രസീൽ നോർവേ മത്സരം നാളെ പുലർച്ചെ 1:30. രണ്ടാം മത്സരത്തിൽ പുലർച്ചെ 5:30 ഇംഗ്ലണ്ട് മെക്സിക്കോയെ നേരിടും. പ്രീക്വാർട്ടറിന്റെ ആദ്യ ദിനത്തിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ പരാജയപ്പെടുത്തിയ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ രാത്രി 8 മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൗൺസിൽ സ്വിമ്മിംഗ് പൂളിൽ സംഘടിപ്പിക്കും. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തിരഞ്ഞെടുക്കും. പങ്കെടുക്കുന്ന സ്കൂളുകളും ക്ലബ്ബുകളും മറ്റന്നാൾ വൈകിട്ട് 5 എൻട്രികൾ നൽകേണ്ടതാണ്. ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നതിനു ശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും നടത്തിയ സംയുക്ത പരിശോധനയിൽ 10-ലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി. പിടിച്ചെടുത്ത മത്സ്യയാനങ്ങളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ പിഴ ഈടാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ചാൽ മീൻപിടുത്ത വള്ളങ്ങൾ ഉൾപ്പെടെ പിടിച്ചെടുക്കുമെന്ന് കർശന മുന്നറിയിപ്പുണ്ട്. ഫിഷറീസ് വകുപ്പിന്റെ നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കി. കോഴിക്കോട് കുറ്റ്യാടിയിൽ ബേക്കറി ഉൽപ്പന്നങ്ങളുടെ മൊത്തവിതരണ കേന്ദ്രത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ലാബ് പരിശോധനയ്ക്കായി അധികൃതർ സ്ഥാപനത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ ശേഖരിച്ചു. തുടർ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ ശുചീകരണം നിലച്ചതായി CPIM നേതാവ് വി ശിവൻകുട്ടി ആരോപിച്ചു. നഗരസഭയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നില്ലെന്നും നഗരസഭാ ഭരണം സ്തംഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രിയെ ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ അറിയാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവർത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഛത്തീസ്ഗഡിലെ പ്രശസ്ത പാണ്ഡവനി ഗായികയും പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമായ തീജൻബായി അന്തരിച്ചു. ആകർഷകമായ ശബ്ദം, സവിശേഷമായ ആഖ്യാന ശൈലി എന്നിവ തീജൻബായ് പാണ്ഡവാനിക്ക് ഇന്ത്യയിലും അന്താരാഷ്ട്ര തലത്തിലും പ്രശസ്തി നേടിക്കൊടുത്തു. മഹാഭാരത കഥകളെ വേദിയിൽ ജീവസുറ്റതാക്കുന്ന അസാമാന്യ കഴിവ് അവരെ ഇന്ത്യൻ നാടോടി കലാരംഗത്തെ പ്രശസ്തരായ കലാകാരികളിൽ ഒരാളാക്കി. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി

പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ, നോർവേ, ഇംഗ്ലണ്ട്, മെക്സിക്കോ മത്സരം നാളെ പുലർച്ചെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാന്റിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ഓസ്ട്രേലിയയുടെ നിർണായക സാമ്പത്തിക പങ്കാളിയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കായി ശ്രീ മോദിയുമായി മെൽബണിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LNG കപ്പൽ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് അവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. ടയർ 2, ടയർ 3 നഗരങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രാദേശിക വ്യോമയാന വികസന പദ്ധതിയായ വികസിത് ഉഡാന്റെ അടുത്ത ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചെറിയ നഗരങ്ങളെ വിദൂര പ്രദേശങ്ങളുമായി വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഉഡാൻ യോജന നയേ ചരണ ശുരുവാത് ഹുയി ഇസ്കെ തഹത് ഛോട്ടെ ഛോട്ടെ ശഹരോ ഓർ ദൂർ ദരാജ് കെ ക്ഷേത്രോ കോ എയർ കണക്ടിവിറ്റി സേ ജോഡാ ജായേഗാ സാഥി അബ് ജയ്പൂർ മേ മെട്രോ കാ വിസ്താർ ബി ഹോനേ ജാ രഹാ ഹൈ.
0: വികസിത് ഉഡാൻ പദ്ധതിയുടെ സമാരംഭം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പുതിയ അധ്യായമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. ജോധ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനൽ രാജസ്ഥാനിൽ ഉടനീളം ടൂറിസം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനത്തിൽ മുൻഗണന നൽകുമെന്ന് ശ്രീ റിജിജു പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ, രാജ്യസഭ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല +1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 10:30 മുതൽ 1 മണി വരെ +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ നടക്കും. വെനസ്വേലയിലുണ്ടായ ഭൂചലനം

0: ങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954. 16,000-ലധികം പേർക്ക് പരിക്കേറ്റതായും വെനസ്വേല ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി രാംവിലാസ് പാസ്വാൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാന്റെ ജീവിതം ദരിദ്രരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചതാണെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ രാംവിലാസ് പാസ്വാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രശസ്ത പാണ്ഡ്വാനി ഗായിക തീജൻ ബായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ശക്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ട് തീജൻ ബായി മഹാഭാരത കഥകളെ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തീജൻ ബായിയുടെ വിയോഗം കലാ സാംസ്കാരിക ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്നു പുലർച്ചെയാണ് തീജൻ ബായി അന്തരിച്ചത്. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഈ മാസം 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വികസിത് ഭാരത് ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുകൂടാതെ മിനിമം വേതനവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു.
2: ഹർ മസ്ദൂർ കോ മാംഗ്നേ പർ സുനിശ്ചിത് കാം മിലേ ഔർ ഇസ്ലിയേ മൻരേഗ മേ ജിത്നി കമിയാ തീ ഉൻകോ ദൂർ കർതേ ഹുവേ 1 जुलाई से विकसित भारत जी राम जी योजना पूरे देश में लागू हो गई है. इस राशि में मुझे बताते हुए प्रसन्नता है कि इसमें मजदूरों की मजदूरी भी बढ़ा दी गई है. अब किसी भी राज्य में मजदूर को 300 रुपया रोज से कम नहीं मिलेगा.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ അവലോകനം ചെയ്യുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. ക്വാർട്ടറിൽ മൊറോക്കോയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമിഫൈനലിൽ ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെയും ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് തിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത 4 ദിവസങ്ങളിൽ മധ്യ ഇന്ത്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ പുടിൻ അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. അമർനാഥ് തീർത്ഥയാത്രയുടെ 2-ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 32,313 പേർ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. അതേസമയം തീർത്ഥാടകരുടെ 4-ാം സംഘം ഇന്നു പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുറപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും വനിതാ മന്ത്രിതല യോഗത്തിനും തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 10 വരെയാണ് സന്ദർശനം. പാർലമെന്റിലെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയതായി പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുന്നു. ശക്തമായ മഴയിൽ ചിലയിടങ്ങളിൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം നഗരത്തിലെ ശുചീകരണം നിലച്ചതായി CPIM നേതാവ് വി ശിവൻകുട്ടി. നഗരസഭയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നില്ലെന്നും നഗരസഭാ ഭരണം സ്തംഭിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ചാലിയത്ത് മത്സ്യബന്ധനത്തിനിടെ അപകടത്തിൽപ്പെട്ട തോണിയിലെ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി പരപ്പനങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: നമസ്കാരം ശ്രോതാക്കളെ, ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായി വാട്സപ്പിൽ ഹായ് അയക്കോ, ഞങ്ങൾ നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതാണ്. വാട്സപ്പ് നമ്പർ 9400224444. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9400224444. ആദ്യഗാനം എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ നിന്ന് ശ്രേയ ഘോഷാലും വിജയ് യേശുദാസും പാടിയത്. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ഹലോ
1: ഹലോ,
0: ഹലോ, നമസ്കാരം ചേച്ചി.
1: നമസ്കാരം മാഡം.
0: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ചേച്ചിയുടെ പേര് പറഞ്ഞോളൂ.
1: ഞാൻ സ്മിത, നിലമ്പൂരാണ്.
0: നിലമ്പൂരാണ് അല്ലേ സ്ഥലം. എന്തൊക്കെയാ വിശേഷങ്ങൾ പറഞ്ഞോളൂ.
1: നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു.
0: നല്ല മഴ ഉണ്ടോന്ന്?
1: ഇല്ല, ചെറുതായിട്ട് ഇങ്ങനെ മൂടി നിൽക്കും, പിന്നെ വെയിലുറക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഞായറാഴ്ചയല്ലേ, നമുക്ക് കുറച്ച് വെയിലറച്ചാൽ നല്ല സുഖമാണല്ലോ. പണികളൊക്കെ എടുക്കാം.
0: ജോലി ചെയ്യുന്നുണ്ടോ ചേച്ചി?
1: ഞാൻ SBI പൂക്കോട്ടുംപാടം ബ്രാഞ്ചില്. നിലമ്പൂരായിരുന്നു, ഇപ്പൊ അവിടെയാണ്. നിലമ്പൂര്
0: ആണോ? അപ്പൊ ഞായറാഴ്ചകളിലാണോ റേഡിയോ കേൾക്കാൻ സമയം കിട്ടാറുള്ളത്?
1: അല്ല, ഞാൻ എന്നും കേൾക്കും.
0: ആണല്ലേ,
1: പോണവരെ റേഡിയോ കേൾക്കും. കോഴിക്കോട് മഞ്ചേരി ഒക്കെ മാറി മാറി കേൾക്കും. അതുപോലെ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ റേഡിയോ തുറക്കും, എന്നിട്ട് ബാക്കിയുള്ള പണി എടുക്കുള്ളൂ.
0: ആണോ? വീട്ടിലാരൊക്കെയാണുള്ളത്?
1: വീട്ടിലെ ഹസ്ബൻഡ്, രണ്ട് മക്കളുമാണ് ഉള്ളത്.
0: ഇന്ന് ചേച്ചിക്ക് ഇത് പാട്ടാക്കെ കണ്ടേ?
1: എനിക്കിന്ന് ഓർമ്മകൾ, ഓർമ്മകൾ
0: രണ്ട് ജന്മം എന്നുള്ള ചിത്രത്തിലെ പാട്ടാണ് അല്ലേ? ആയിക്കോട്ടെ.
1: പഴയ പാട്ടിനോടാണ് കൂടുതൽ ഇഷ്ടം.
0: ആണല്ലേ ചേച്ചി,
1: നമ്മളെ റേഡിയോയിലൂടെ തന്നെ അത് കേൾക്കാനും ഇഷ്ടമുള്ളൂ കേട്ടോ. അത് വേറെ കാര്യം, അത്രത്തോളം റേഡിയോയെ സ്നേഹിക്കുന്ന ഒരു ശ്രോതാക്കളാണ് നമ്മള്. കോഴിക്കോട് ആകാശവാണിന്റെ പരിപാടികളൊക്കെ രാവിലത്തെയൊക്കെ നല്ല രസമുള്ള പരിപാടികളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ കേൾക്കും ഞങ്ങള്. മഞ്ചേരി കേൾക്കും, കോഴിക്കോട് കേൾക്കും, കണ്ണൂര് കേൾക്കും. ഇതൊക്കെ റേഡിയോയിൽ തന്നെ കിട്ടും, അടുക്കളയിൽ ഇരിക്കല്ലേ.
0: പണികളും നടക്കും,
1: എല്ലാം നടക്കും. നമ്മള് മനസ്സിനും ഒരു സന്തോഷമാണ്. ഒരു ടെൻഷനും കാര്യവും ഒന്നും ഉണ്ടാവില്ല. എന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്, അനക്ക് യാതൊരു ആലോചനയും ഒന്നുമില്ല, അങ്ങനെ പറയും. എന്തേലും പറയുമ്പോ എനിക്ക് കൂട്ടായിട്ട് റേഡിയോ ഉള്ളിടത്തോളം കാലം എനിക്ക് ടെൻഷനും കാര്യം ഒന്നുമില്ല. എനിക്കെന്നും എന്റെ ഉത്തമ സുഹൃത്തും വഴികാട്ടിയും സന്തത സഹചാരിയായിട്ട് കൂടെ എന്നും കുറേ വർഷങ്ങളായിട്ട് ഓർമ്മ വെച്ച അന്നോട്ടേ ഉള്ളതാണ്.
0: നല്ല
1: സുഹൃത്ത്, അതിന്റെ അപ്പുറത്തേക്ക് വേറെ സുഹൃത്തുക്കളൊന്നും
0: ആവശ്യമില്ല. വളരെ സന്തോഷം ചേച്ചിനോട് സംസാരിക്കാൻ പറ്റിയതില്. അപ്പൊ ചേച്ചിയുടെ പ്രിയ ഗാനം വെക്കാം.
1: ഈ പാട്ട് മാഡം ഒരു ഡെഡിക്കേഷനും കൂടെ ഉണ്ട്.
0: ആർക്കാണ് ചേച്ചി, പറഞ്ഞോളൂ.
1: നമ്മളെ മഞ്ചേരിയിൽ എന്റെ ഗാനൊക്കെ അവതരിപ്പിച്ച കൊറേ പേരുണ്ട്. അപ്പൊ അതില് എം മണി വാണിയമ്പലം, മണിയേട്ടൻ എന്ന് വിളിച്ചു ഞങ്ങള്. മണിയേട്ടനും കുടുംബത്തിനുമായിട്ട് ഒരു സ്നേഹ സമ്മാനമായി.

0: ആയിക്കോട്ടെ ചേച്ചി, എന്തായാലും അന്വേഷണം പറയാം, ഇനിയും വിളിക്കാം.
1: റേഡിയോ ശ്രോതാക്കൾക്ക് എല്ലാവർക്കുമായിട്ട്
0: ഓക്കെ ചേച്ചി,
1: വിളിച്ചതിൽ കിട്ടിയാലും ഒരുപാട് സന്തോഷം.
0: സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം. താങ്ക് യു ചേച്ചി, താങ്ക് യു.
1: ശരി മാഡം.

0: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
2: ഗാനോത്സവം പരിപാടിയിൽ നിന്ന് വിളിക്കാനായി ഹായ് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി 9400024440.
3: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
4: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
5: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക് മാർക്കറ്റിന് മുൻവശം ബാലുശ്ശേരി.
2: ഹലോ.
6: ഹലോ,
2: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
6: ഞാൻ ഷാജിയാണ്, അരിക്കുളം മാവട്ടത്തിൽ നിന്ന് വിളിക്കുന്നു.

0: എന്തൊക്കെയാ വിശേഷങ്ങൾ പറഞ്ഞോളൂ.
1: നല്ല വിശേഷം നാട്ടില്.
0: കുറഞ്ഞു അല്ലേ? ഗാനോത്സവം കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്, തുടർച്ചയായിട്ട് കേൾക്കാറുണ്ട്.
0: ആ, നമ്മൾ വിളിച്ചിട്ടുണ്ടോ മുന്നേ?
1: ഓ, മുമ്പ് വിളിച്ചിട്ടുണ്ട്.
0: വിളിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ന് വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് വൈഫും അമ്മയും രണ്ടു മക്കളും.
0: ആ, എല്ലാരും റേഡിയോ കേൾക്കുന്ന ആൾക്കാരാണോ?
1: ആ, കേൾക്കാറുണ്ട്.
0: ഇന്ന്
1: നമ്മുടെ അടുത്ത് ഒരുപാട് സെറ്റ് ഉണ്ട്, നമ്മളെ വിന്റേജ് സെറ്റുകൾ, പഴയ റേഡിയോ, പഴയ കാസറ്റ് ഡെക്ക്, റെക്കോർഡ് പ്ലെയർ. അപ്പൊ ആ വീട്ടിൽ നിന്നപ്പോ ഇതിങ്ങനെ വെക്കുന്നുണ്ട്, തുടർച്ചയായിട്ട് കേൾക്കും.
0: കേൾക്കാറുണ്ട് അല്ലേ?
1: കേൾക്കാറുണ്ട്.
0: ഇന്ന് ഗാനോത്സവത്തിലൂടെ കേൾക്കേണ്ട പാട്ട് പറഞ്ഞോളൂ.
1: മുകുന്ദേട്ടാ സമയത്ത് വിളിക്കുന്ന
0: എം ജി ശ്രീകുമാർ പാടിയ ഗാനം അല്ലേ?
1: അതെ.
0: ഷിബു ചക്രവർത്തിയുടെ വരികൾ, അവസേപ്പച്ചന സംഗീതം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ ഓക്കെ.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
5: ഹലോ ഹലോ ഹലോ ഹലോ
6: ഹലോ
5: ആ കേൾക്കാമോ? നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. റേഡിയോ കേൾക്കുന്ന ആളല്ലേ? കുറവാണ് അല്ലേ കേൾക്കുന്നത്?
6: അമ്മ റേഡിയോ വാങ്ങിയിട്ട്
5: ആണല്ലേ. വിളിക്കുന്ന ആളുടെ പേരെന്തായിരുന്നു?
6: എന്റെ പേര് ജീവ.
5: സ്ഥലം എവിടെയാണ്?
6: സ്ഥലം കണ്ണൂര്, മുഴപ്പിലങ്ങാട്.
5: കണ്ണൂരിന്നാണ് വിളിക്കുന്നത് അല്ലേ. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
6: ഭക്ഷണമൊന്നും കഴിഞ്ഞില്ല, ഭക്ഷണം എല്ലാം റെഡിയായി വരുന്നു.
5: ആണല്ലേ. അപ്പം ഇന്ന് ഗാനോത്സവത്തിലൂടെ കേൾക്കേണ്ട പാട്ട് പറഞ്ഞോളൂ.
6: പാട്ട് ചെമ്പക്കുളം ബച്ചനിലെ മകളെ പാടി മതരും.
5: ഓക്കെ, നമുക്കിന്ന് ഗാനോത്സവത്തിലൂടെ ഈ ഗാനം കേൾക്കാം. ചെമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾ.
6: എന്നെ അറിയുന്ന എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടി.
5: ഓ തീർച്ചയായിട്ടും. ഓക്കെ, ഇനിയും റേഡിയോ കേൾക്കണം, വിളിക്കുകയും വേണം. ഓക്കെ, താങ്ക് യു.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
3: ഹലോ.
4: ഹലോ,
3: നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്?
4: ഞാൻ മിത്രയാണ്.
3: മിത്ര, മോളുടെ വീട് എവിടെയാ?
4: എന്റെ വീട് ഇച്ചകുപ്പായക്കോട്.
3: എത്രാം ക്ലാസ്സിലാ മിത്ര പഠിക്കുന്നത്?
4: 6-ാം ക്ലാസ്സില്.
3: പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ സ്കൂളിലെ?
4: നല്ല
3: വിശേഷം. ഇന്ന് മോക്ക് ഏത് പാട്ടാ കേക്കേണ്ടത്?
4: എനിക്ക് കൊച്ചുകുഞ്ഞിന്റെ അച്ഛനൊരു
3: വാഴ ട്യൂലിപ്പ് ഗാനം അല്ലേ. മിത്രയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
4: വീട്ടില് അമ്മ ഉണ്ട്, അച്ഛനുണ്ട്, പിന്നെ അച്ഛമ്മ, അനിയത്തി ഉണ്ട്.
3: എല്ലാരോടും അന്വേഷണം പറയാ, നമുക്ക് പാട്ട് കേക്കാട്ടോ.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: ഫസ്റ്റ് അപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോഴ്സ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പ് പാവങ്ങാട് കോഴിക്കോട്.
4: റിയൽ എഫ് എമ്മിൽ ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ,
5: ഹലോ,
4: നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്?
5: രാധ.
4: സ്ഥലം എവിടെയാ രാധേച്ചിയുടെ?
5: കക്കോടിയാണ്.
4: കക്കോടിയാണ്. റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണോ?
5: ഓ, സ്ഥിരമായിട്ട് കേൾക്കുന്ന, രാത്രി വരെ
4: കേൾക്കും അല്ലേ. ഇന്ന് കേൾക്കേണ്ട ഗാനം ഏതായിരുന്നു?
5: കൺമണിപ്പൂ എന്നുള്ള പാട്ടില്, തുടരും മൂവിയിലെ.
4: ആ, തുടരും മൂവിയിലെ. ഓക്കെ,
5: ആ പാട്ട്.
4: വീട്ടിലാരൊക്കെയാണുള്ളത്?
5: വീട്ടില് മോനും ഭാര്യയും മക്കളും ഉണ്ട്.
4: ആണല്ലേ. അപ്പൊ നമുക്കിന്ന് ഗാനോത്സവത്തിൽ ഫ്രണ്ട്സിനും വീട്ടുകാർക്കും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യാണ്. തുടരും എന്ന ചിത്രത്തില് MG ശ്രീകുമാർ പാടിയ ഈ ഗാനം. ഓക്കെ ചേച്ചി, താങ്ക് യു.
5: ഓക്കെ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ഇളയ നില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: ഹലോ.
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം.
4: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്?
5: ഞാൻ ശ്രീജ, വളയനാട് ദേവി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത്.
4: എന്തൊക്കെയാ വിശേഷങ്ങള്?
5: ഇവിടെ ഇപ്പൊ നല്ല വെയിലുണ്ട്. ക്ഷേത്രത്തിലൊക്കെ ആള് തിരക്കായിരുന്നു. ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടോ മാഡം?
4: ഓ, വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്.
5: മാഡത്തിന്റെ പേരെന്താണ്?
4: എന്റെ പേര് സുജിഷ ആണ്.
5: സുജിഷ.
4: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ശ്രീജിയുടെ
5: ഹസ്ബൻഡ് ഉണ്ട്, ഇപ്പൊ ഹസ്ബൻഡേ ഉള്ളു. മോയെ ഇപ്പൊ ഇന്നലെ അവിടേക്ക് പോയിരുന്നു, വൈഫിന്റെ വീട്ടിലേക്ക്.
4: റേഡിയോ സെറ്റായിട്ട് കേൾക്കാറുണ്ടോ ചേച്ചി?
5: ഓ, കേൾക്കാറുണ്ട്, വിളിക്കലുണ്ട് കേട്ടോ.
4: വിളിക്കാറുണ്ട് അല്ലേ?
5: ഓ, വിളിച്ചാറിനെ കിട്ടിയിരുന്നു.
4: ഇന്ന് ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞോ?
5: ഇല്ല, ഞാൻ കഴിച്ചില്ല. ഞാനിത് വിളിച്ചുകൊണ്ട് നിക്കല്ലേ, കിട്ടും അതിനു വേണ്ടിയിട്ട്.
4: ആണോ? ഇന്ന് ഗാനോത്സവത്തിലൂടെ കേൾക്കേണ്ട പാട്ട് ഏതാണ്? അക്കര പച്ച എന്ന ചിത്രത്തിലേക്കാണ്. ആയിക്കോട്ടെ, വീട്ടുകാരോടൊക്കെ അന്വേഷണം പറയൂ, ഈ ഗാനം കേട്ടോളൂ. താങ്ക് യു.
5: ഓക്കെ,
4: താങ്ക് യു.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രഭ കോഴിക്കോട്.
2: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഹലോ.
5: ഹലോ.
4: നമസ്കാരം, ആകാശവാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
5: വരുന്നാണ്.
4: സ്ഥലം എവിടെയാണ്?
5: സ്ഥലം എളയറ്റിൽ വട്ടോളി.
4: എളയറ്റിൽ വട്ടോളി. എന്തൊക്കെയാ വിശേഷങ്ങള്?
5: നല്ല വിശേഷം.
4: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് പറഞ്ഞോളൂ.
5: ഇന്ന് കേൾക്കണ്ടേ പിന്നെ പൂമത്തോളെ എന്നുള്ള
4: ജോസഫ് എന്ന ചിത്രത്തിലേക്കാണ് അല്ലേ?
5: അതെ അതെ. പിന്നെ ഞാന് പിന്നെ മരത്തിൽ നിന്ന് വീണിട്ട് വീൽ ചെയറിലായ ആളാണ്. 16 വർഷം മുമ്പ് രാമഗഢം പറ്റിയതാ.
4: ആണല്ലേ. അപ്പം റേഡിയോ ആണ് കൂട്ടുകാരൻ അല്ലേ?
5: റേഡിയോ ഉണ്ട് വീട്ടില്.
4: എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട്?
5: കൊറേ പരിപാടികൾ കേൾക്കാറുണ്ട്.
4: വേറെ ആരൊക്കെയാ വീട്ടിലുള്ളത്?
5: വേറെ അമ്മ, ഭാര്യ, അനിയൻ, അനിയന്റെ ഭാര്യ,
4: എല്ലാരും ഉണ്ട് അല്ലേ. അപ്പം FM എല്ലാം കേൾക്കാറുണ്ട്. എല്ലാ
5: ചാനലുകളും
4: കോഴിക്കോട് നിലയവും കേൾക്കാറുണ്ട് അല്ലേ?
5: കോഴിക്കോട് നിലയൊക്കെ കേൾക്കാറുണ്ട്.
4: പഴയ എങ്ങനത്തെ പാട്ടുകളോടാ കൂടുതൽ ഇഷ്ടം?
5: എല്ലാ പാട്ടുകളും, കൂടുതൽ പഴയ പാട്ടുകളാണ്. പുതിയ പാട്ട് അങ്ങനെ ഒരു ഇതൊന്നല്ല. പിന്നെ ഇന്ന് ബർത്ത്ഡേ ആണ്.
4: ആണോ? അപ്പം എല്ലാവിധ ആശംസകളും ആകാശവാണിയുടെയും ഗാനോത്സവത്തിന്റെയും വക.

0: ജന്മദിനാശംസകൾ, എല്ലാവിധ ജന്മദിനാശംസകളും.
1: ഓക്കേ, താങ്ക് യു.
0: ഓക്കേ, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം, ഇനിയും വിളിക്കാം, പോസിറ്റീവ് ആയിട്ടിരിക്കാം.
1: ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കേ
0: ഓക്കേ, താങ്ക് യു.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ക്രസൻറ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്. RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
4: ഹലോ.
5: ഹലോ.
4: ആ നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്?
5: ഇത് പൊന്നാനിയിൽ നിന്ന് അഷ്റഫ്.
4: അഷ്റഫ്, അഷ്റഫ് ഖാൻ എന്താ ചെയ്യുന്നത്?
5: അഷ്റഫ് ഒരു സൈക്കിൾ ഷോപ്പാണ്.
4: സൈക്കിൾ ഷോപ്പാണ്. ഇന്ന് ലീവാണോ?
5: അല്ല, ലീവൊന്നല്ല, എന്നെ വർക്കാ.
4: ഞായറാഴ്ചയും ജോലിയുണ്ട്.
5: ജോലിയുണ്ട്, ആ സ്വന്തമായോണ്ട്.
4: ആ അതാണ് അതാണ്. പിന്നെ റേഡിയോ ഉണ്ടോ ഷോപ്പില്?
5: റേഡിയോ തന്നെ.
4: ആ റേഡിയോയുടെ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത് തോന്നുന്നു. ഒരു എക്കോ വരുന്നുണ്ട്.
5: റേഡിയോ തന്നെയാണ് കൂട്ട്.
4: ആ അശോക്കാരുടെ വീട്ടിലാരൊക്കെയാണുള്ളത്?

0: Peterson Builders, the most preferred homemaker in Calicut. RBG Arcade, Cherruti Road, Kozhikode.
1: ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഇത് പൊന്നാനിയിൽ നിന്ന് അഷ്റഫ്.
1: അഷ്റഫ്, അഷ്റഫ് ഖാൻ എന്താ ചെയ്യുന്നത്?
2: അഷ്റഫ് ഒരു സൈക്കിൾ ഷോപ്പാണ്.
1: സൈക്കിൾ ഷോപ്പാണ്. ഇന്ന് ലീവാണോ?
2: അല്ല, ലീവൊന്നല്ല, ഇന്ന് വർക്കാ.
1: ഞായറാഴ്ചയും ജോലിയുണ്ട്.
2: ജോലിയുണ്ട്, ആ സ്വന്തമായോണ്ട്.
1: ആ അതാണ് അതാണ്. പിന്നെ റേഡിയോ ഉണ്ടോ ഷോപ്പില്?
2: റേഡിയോ അടുത്തുണ്ട്. റേഡിയോ തന്നെ.
1: ആ റേഡിയോ അടുത്ത് നിന്നാണ് സംസാരിക്കുന്നത് തോന്നുന്നു. ഒരു എക്കോ വരുന്നുണ്ട്. അശോക്കാരുടെ വീട്ടിലാരൊക്കെയാണുള്ളത്?
2: വീട്ടിൽ ഭാര്യ, കുട്ടികള്, മക്കളുണ്ട്. മൂന്നുപേരെ കല്യാണം കഴിഞ്ഞു. ഇനി രണ്ടാളെ കല്യാണം കഴിഞ്ഞ ഒരു മോളും ഒരു മോനും ഉണ്ട്.
1: ആണല്ലേ?
2: മോളും ചേരാൻ പോളും.
1: അങ്ങനെ. ഇപ്പൊ ഇന്ന് ഗാനോത്സവത്തിലൂടെ കണ്ട പാട്ട് ഏതായിരുന്നു?
2: രാക്കോയിലും രാജസദസ്സിൽ നിന്നുള്ളൊരു അതിലെ പറഞ്ഞു.
1: ആ ഗാനല്ലേ. ഓക്കെ ഓക്കെ. പിന്നെന്താണ്, വിളിച്ചിട്ടുണ്ടോ മുന്നേ ഗാനോത്സവത്തിലേക്ക്?
2: ഗാനോത്സവത്തിലേക്ക് ഒരു ഒന്നൊന്നര കൊല്ലം മുന്നേ വിളിച്ചതാ.
1: വിളിച്ചിട്ടുണ്ടല്ലേ. ആയിക്കോട്ടെ, വിളിച്ചതിൽ എന്തായാലും സന്തോഷം. സംസാരിച്ചിട്ടുണ്ടല്ലേ. ഓ, പിന്നെ ഇനിയും കേൾക്കണം, വിളിക്കണം. സന്തോഷം സംസാരിക്കാൻ പറ്റിയതില്. ഗാനം കേട്ടോളൂ, വീട്ടുകാരുടെ അന്വേഷണം പറഞ്ഞോളൂ.
2: ഓക്കെ
1: ഓക്കെ, ശരി. താങ്ക് യു, താങ്ക് യു.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, ആ നമസ്കാരണ്ടേ.
0: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഇത് ഒളവണ്ണയിൽ നിന്ന് ഷീജ.
0: ഷീജ. ചേച്ചിക്ക് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? കാരണം നമ്മൾ സമയം കഴിയാറായിട്ടുണ്ട്.
1: അങ്ങനെ ഒരു പാട്ടുണ്ട്, സിനിമ ഏതാണ്?
0: കണ്ണകി എന്നുള്ള സിനിമയാണ് ചിത്ര പാടിയത്.
1: ഞാൻ കൊറേയായി വിളിക്കുന്നു, ആ കിട്ടാറില്ല.
0: ആദ്യമായിട്ട് കിട്ടുകയാണോ?
1: അല്ല, മുമ്പ് ബോബി സാറിനുള്ളപ്പം
0: സംസാരിച്ചിട്ടുണ്ട്.
1: പിന്നെ ഈ ലൈവ് പ്രോഗ്രാം നിന്നല്ലോ.
0: അതെ അതെ അതെ. ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം. അധികം സമയമില്ലാത്തതുകൊണ്ടാണ് ചേച്ചി, പിന്നെ വിളിക്കാം. ഓക്കെ, താങ്ക് യു ചേച്ചി.
1: താങ്ക് യു.

0: ഗാനോത്സവത്തിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 ഗാനോത്സവത്തിൽ ഞാൻ നിങ്ങൾക്കൊപ്പം സുജിഷ ബിജു, സാങ്കേതിക സഹായം ഷാനാസ്, മഹേശ്വര റെഡ്ഡി. ആകാശവാണി 103.6 റിയൽ FM. ഇനി 2 മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: This is Akashvani and I am Naresh Mago with the Midday News. The headlines. Government withdraws emergency curbs on natural gas supplies following resumption of LNG shipments through Strait of Hormuz. Union

ഒരു മരുഭൂമിക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാറും റിമി ടോമിയും സംഘവും പാടിയത്. സന്തോഷ് വർമ്മയുടെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം.

ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 3 മണി. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:50. 438.6 മീറ്ററിൽ 684 kHz ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങളുടെ ആദ്യ ദിനം കണ്ടത് ആവേശത്തിന്റെയും അപ്രതീക്ഷിത തിരിച്ചടികളുടെയും നാടകീയ നിമിഷങ്ങളാണ്. നോക്കൌട്ട് ഘട്ടത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന രണ്ട് മത്സരങ്ങളിലും കടുത്ത പോരാട്ട വീര്യമാണ് ടീമുകൾ പുറത്തെടുത്തത്. ആദ്യ മത്സരത്തിൽ കാനഡയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് മൊറോക്കോ തങ്ങളുടെ വിജയക്കുതിപ്പ് തുടർന്നപ്പോൾ, രണ്ടാം മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിന് കീഴ്പ്പെടുത്തി ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടി. ആദ്യ മത്സരത്തിൽ സഹ ആതിഥേയരായ കാനഡയും ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയും തമ്മിലായിരുന്നു പോരാട്ടം. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രീ ക്വാർട്ടർ ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയ കാനഡ തങ്ങളുടെ സ്വന്തം കാണികൾക്ക് മുന്നിൽ ചരിത്രം ആവർത്തിക്കാനുറച്ചാണ് കളത്തിലിറങ്ങിയത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ കാനഡ പൂർണമായും കളം നിറഞ്ഞു കളിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അവരുടെ സൂപ്പർ താരം അൽഫോൺസോ ഡേവിസും മുന്നേറ്റ നിരക്കാരൻ ജോനാഥൻ ഡേവിഡും മൊറോക്കൻ പ്രതിരോധ കോട്ടയെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. മത്സരത്തിന്റെ 6ാം മിനിറ്റിൽ തന്നെ കാനഡയ്ക്ക് സുവർണാവസരം ലഭിച്ചു. റിച്ചിലാര്യ ഇടതുഭാഗത്തുനിന്ന് നൽകിയ മനോഹരമായ ഒരു ക്രോസ് ജോനാഥൻ ഡേവിഡ് കൃത്യമായി ഗോളിലേക്ക് തിരിച്ചുവിട്ടെങ്കിലും മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയുടെ അസാമാന്യമായ ഡൈവിംഗ് സേവ് മൊറോക്കോയ്ക്ക് രക്ഷയായി. ആദ്യ പകുതിയിൽ കാനഡയ്ക്ക് അനുകൂലമായി 11 കോർണറുകൾ ലഭിച്ചപ്പോൾ മൊറോക്കോയ്ക്ക് 1 കോർണർ പോലും നേടാൻ സാധിച്ചില്ല എന്നത് കളിയുടെ ആദ്യ 45 മിനിറ്റിലെ കാനഡയുടെ ആധിപത്യം വ്യക്തമാക്കുന്നു. താനി ഒലിവസിയയുടെ തകർപ്പൻ ഷോട്ടും ബോണോയുടെ കൈകളിൽ ഒതുങ്ങിയതോടെ

ആദ്യ പകുതി ഗോൾരഹിതമായി അവസാനിച്ചു. എന്നാൽ രണ്ടാം പകുതിയിൽ തികച്ചും വ്യത്യസ്തമായ തന്ത്രങ്ങളുമായാണ് മൊറോക്കോ മൈതാനത്തേക്ക് എത്തിയത്. ആദ്യ പകുതിയിലെ കാനഡയുടെ ആക്രമണ കൊടുങ്കാറ്റിനെ വിജയകരമായി പ്രതിരോധിച്ചു നിർത്തിയ അവർ കൂടുതൽ ആക്രമണാത്മക ശൈലി സ്വീകരിച്ചു. മധ്യനിര താരം അസദീൻ ഔനാഹിയുടെ നേതൃത്വത്തിൽ മൊറോക്കോ കളി നിയന്ത്രിക്കാൻ തുടങ്ങി. മത്സരത്തിന്റെ 50-ാം മിനിറ്റിൽ മൊറോക്കോ കാത്തിരുന്ന ആദ്യ ഗോൾ പിറന്നു. അഷ്റഫ് ഹക്കീമി എടുത്ത ഫ്രീ കിക്കിൽ നിന്നും ലഭിച്ച പന്തുമായി മുന്നേറിയ അസദീൻ ഔനാഹി കനേഡിയൻ പ്രതിരോധ നിര താരങ്ങൾക്കിടയിലൂടെ തൊടുത്ത അത്യുഗ്രൻ വലങ്കാലൻ ഷോട്ട് ഗോളി മാക്സിൻ കെപ്രോയെ പൂർണ്ണമായും കാഴ്ചക്കാരനാക്കി വലതുമൂലയിലേക്ക് തുളച്ചുകയറി. ഗോൾ വഴങ്ങിയതോടെ കാനഡ സമനിലയ്ക്കായി സർവശക്തിയുമെടുത്ത് മുന്നേറാൻ തുടങ്ങി. എന്നാൽ ഇത് അവരുടെ പ്രതിരോധ നിരയിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തി. 82-ാം മിനിറ്റിൽ മൊറോക്കോ ഈ അവസരം കൃത്യമായി മുതലെടുത്തു. കാനഡയുടെ ആക്രമണത്തെ തടഞ്ഞ് മൊറോക്കോ നടത്തിയ ഒരു മിന്നൽ കൗണ്ടർ അറ്റാക്കിൽ ബ്രാഹിം ഡയസ് നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് ബോക്സിന്റെ മധ്യത്തിൽ നിന്നും ഔനാഹി തന്നെ 2-ാം ഗോൾ നേടി മൊറോക്കോയുടെ വിജയം ഏതാണ്ട് ഉറപ്പിച്ചു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇഞ്ചുറി ടൈമിൽ വീണ്ടും ബ്രാഹിം ഡയസ് നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ പകരക്കാരനായി ഇറങ്ങിയ സുഫിയാൻ റഹീമി മൊറോക്കോയുടെ 3-ാം ഗോളും കാനഡയുടെ പെട്ടിയിലെ അവസാന ആണിയും അടിച്ചു. ഈ വിജയത്തോടെ ലോകകപ്പ് ചരിത്രത്തിൽ തുടർച്ചയായി 2 തവണ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമെന്ന ചരിത്ര നേട്ടം മൊറോക്കോ സ്വന്തമാക്കി. മൊറോക്കോ നിരയിൽ 2 ഗോളുകൾ നേടിയ അസദീൻ ഔനാഹിയാണ് മത്സരത്തിലെ മികച്ച താരം. ആദ്യ പകുതിയിലെ കാനഡയുടെ കടുത്ത ആക്രമണങ്ങളെ തടുത്തു നിർത്തിയ ഗോൾകീപ്പർ യാസിൻ ബോണോയുടെ പ്രകടനവും റയൽ മാഡ്രിഡ് താരം ബ്രാഹിം ഡയസിന്റെ 2 അസിസ്റ്റുകളും മൊറോക്കോയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. അഷ്റഫ് ഹക്കീമിയുടെ പരിചയ സമ്പന്നതയും ടീമിന് തുണയായി. കാനഡ നിരയിൽ അൽഫോൺസോ ഡേവിസ് മികച്ച മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ഫിനിഷിംഗിലെ പോരായ്മകളും മൊറോക്കോയുടെ കടുത്ത പ്രതിരോധവും അവർക്ക് തിരിച്ചടിയായി. കടുത്ത സമ്മർദ്ദത്തിലായ കാനഡ താരങ്ങൾ മത്സരത്തിലുടനീളം 23 ഫൗളുകൾ വരുത്തിയത് അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിന്റെ തെളിവായിരുന്നു. ഫിലാഡൽഫിയയിലെ ലിങ്കൺ ഫിനാൻഷ്യൽ ഫീൽഡിൽ നടന്ന 2-ാമത്തെ പ്രീക്വാർട്ടർ മത്സരത്തിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസും ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ പരാഗ്വേയും തമ്മിലായിരുന്നു ആവേശപ്പോരാട്ടം. കടുത്ത ഉഷ്ണതരംഗത്തിനിടയിൽ 68,324 കാണികൾ സാക്ഷ്യം വഹിച്ച ഈ മത്സരം കളിയിലുടനീളം നാടകീയതയും കടുത്ത ഫൗളുകളും നിറഞ്ഞതായിരുന്നു. വമ്പൻ താരനിരയുമായി ഇറങ്ങിയ ഫ്രാൻസിനെ കൃത്യമായ മാർക്കിങ്ങിലൂടെയും കടുത്ത ഫൗളുകളിലൂടെയും പൂട്ടുക എന്ന തന്ത്രമാണ് പരാഗോ കോച്ച് ഗുസ്താവോ അൽഫാരോ സ്വീകരിച്ചത്. ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പയെയും മാർക്കസ് തുരാമിനെയും യുവാൻ ജോസേ കാസറിസിന്റെ നേതൃത്വത്തിലുള്ള പരാഗോ പ്രതിരോധ നിര ഒരിഞ്ചു പോലും സ്വതന്ത്രമായി ചലിക്കാൻ അനുവദിച്ചില്ല. മധ്യനിരയിൽ പന്ത് കൈവശം വെച്ച് കളിമെനയാൻ ഫ്രാൻസ് ബുദ്ധിമുട്ടിയപ്പോൾ ആദ്യ പകുതിയിൽ കാര്യമായ അവസരങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചില്ല. കളി ശാരീരിക ക്ഷമതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചതോടെ റഫറിക്ക് പലപ്പോഴും ഇടപെടേണ്ടി വന്നു. 2-ാം പകുതിയിലും കളി കടുപ്പമേറിയതായി തുടർന്നു. ഇരു ടീമിലെയും കളിക്കാർ തമ്മിൽ പലപ്പോഴും മൈതാനത്ത് വാക്കേറ്റങ്ങളുണ്ടായി. ഒടുവിൽ മത്സരത്തിന്റെ 70-ാം മിനിറ്റിൽ ഫ്രാൻസ് കാത്തിരുന്ന വഴിത്തിരിവെത്തി. പരാഗോ ബോക്സിനുള്ളിൽ ഫ്രഞ്ച് താരം ഫൗൾ ചെയ്യപ്പെട്ടതിനെ തുടർന്ന് റെഫറി ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി വിധിച്ചു. കിക്കെടുത്ത ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ പരാഗോ ഗോളി ഒർലാൻഡോ ഗില്ലിനെ പൂർണ്ണമായും കബളിപ്പിച്ച് പന്ത് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തിരിച്ചുവിട്ട് ഫ്രാൻസിന് വിലപ്പെട്ട ലീഡ് സമ്മാനിച്ചു. ഈ ഗോളോടെ 2026 ലോകകപ്പിൽ എംബാപ്പെ തന്റെ 7-ാം ഗോൾ തികയ്ക്കുകയും ടോപ് സ്കോറർമാരുടെ പട്ടികയിൽ മെസ്സിക്കൊപ്പം എത്തുകയും ചെയ്തു. ഗോൾ വഴങ്ങിയ ശേഷം പരാഗോ തങ്ങളുടെ സൂപ്പർ താരം ജൂലിയോ എൻസിസോയിലൂടെ തിരിച്ചടിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും വില്യം സാലിബയും ഡയോട്ട് ഉപമേക്കാനോയും നയിച്ച ഫ്രഞ്ച് പ്രതിരോധം കോട്ട പോലെ ഉറച്ചുനിന്നു. കളി അവസാനിച്ചതിനു ശേഷം ഇരു ടീമിലെയും കളിക്കാർ തമ്മിൽ മൈതാനത്ത് വെച്ച് വലിയ തർക്കങ്ങളിൽ ഏർപ്പെടുകയുണ്ടായി. ഫ്രാൻസ് നിരയിൽ കനത്ത കാവലിലും ടീമിന് ആവശ്യമായ നിർണായക പെനാൽറ്റി ഗോൾ നേടി കിലിയൻ എംബാപ്പ

പേ ഒരിക്കൽ കൂടി തങ്ങളുടെ രക്ഷകനായി. ഫ്രഞ്ച് സെന്റർ ബാക്കുകളായ വില്യം സാലിബയും ഉപമേക്കാനോയും പരാഗ്വയുടെ കൗണ്ടർ അറ്റാക്കുകളെ ഫലപ്രദമായി തടഞ്ഞു നിർത്തി. പരാഗ്വേ നിരയിൽ ഗോൾ കീപ്പർ ഒർലാൻഡോഗിൽ മികച്ച ചില സേവുകളിലൂടെ ഫ്രാൻസിന്റെ സ്കോറിംഗ് ലീഡ് വർദ്ധിക്കാതെ കാത്തുസൂക്ഷിച്ചപ്പോൾ ക്യാപ്റ്റൻ ഗുസ്താവോ ഗോമസ് പ്രതിരോധത്തിന്റെ നട്ടെല്ലായി നിന്ന് ഫ്രഞ്ച് മുന്നേറ്റങ്ങളെ പരമാവധി തടഞ്ഞു. എന്നാൽ ഒരു പെനാൽറ്റി രൂപത്തിൽ വന്ന ഗോൾ അവരുടെ എല്ലാ അധ്വാനത്തെയും നിഷ്ഫലമാക്കുകയായിരുന്നു. റൌണ്ട് ഓഫ് 16 ഈ വിജയങ്ങളോടെ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസും മൊറോക്കോയും നേർക്കുനേർ വരും.

ത്തിന്റെ നട്ടെല്ലായി നിന്ന് ഫ്രഞ്ച് മുന്നേറ്റങ്ങളെ പരമാവധി തടഞ്ഞു. എന്നാൽ ഒരു പെനാൽറ്റി രൂപത്തിൽ വന്ന ഗോൾ അവരുടെ എല്ലാ അധ്വാനത്തെയും നിഷ്ഫലമാക്കുകയായിരുന്നു. റൗണ്ട് ഓഫ് 16 ഈ വിജയങ്ങളോടെ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസും മൊറോക്കോയും നേർക്കുനേർ വരും. ജൂലൈ 9 ഫോക്സ്ബെറോയിലെ ജിലിറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ആവേശ പോരാട്ടം നടക്കുക. കഴിഞ്ഞ 2022 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഫ്രാൻസ് മൊറോക്കോയെ തോൽപ്പിച്ചിരുന്നു. എന്നതിനാൽ ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയ്ക്ക് ഇതൊരു മധുര പ്രതികാരത്തിനുള്ള സുവർണാവസരമാണ്. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളുടെ 2 ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത് 2 പോരാട്ട വീര്യത്തിലേക്കാണ്. ലാറ്റിനമേരിക്കൻ ഫുട്ബോളിന്റെ വശ്യതയും യൂറോപ്യൻ കരുത്തും തമ്മിൽ മാറ്റുരയ്ക്കുന്ന 2 മത്സരങ്ങളാണ് ഈ ദിനത്തിന്റെ പ്രത്യേകത. ആദ്യ മത്സരത്തിൽ 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ കടുത്ത ശാരീരിക ക്ഷമതയുമായി എത്തുന്ന നോർവേയെ നേരിടുമ്പോൾ 2 സഹ ആതിഥേയരായ മെക്സിക്കോ തങ്ങളുടെ സ്വന്തം മണ്ണിൽ വെച്ച് കരുത്തരായ ഇംഗ്ലണ്ടിനെയാണ് നേരിടാനൊരുങ്ങുന്നത്. ആദ്യ ദിനത്തിലെ മത്സരങ്ങൾ സമ്മാനിച്ച വലിയ ആവേശത്തിന് ഒട്ടും കുറയാത്ത നാടകീയ നിമിഷങ്ങളും തന്ത്രപരമായ പോരാട്ടങ്ങളുമാണ് ആരാധകർ ഈ മത്സരങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ സമയം 1:30 ബ്രസീൽ നോർവേ പോരാട്ടം. 5:30 മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം. ആദ്യ മത്സരത്തിൽ ബ്രസീലും നോർവേയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് കേവലം ഒരു ഫുട്ബോൾ മത്സരം മാത്രമല്ല, മറിച്ച് 2 കളിശൈലികളുടെ നേർക്കുനേർ പോരാട്ടമാണ്. ബ്രസീലിന്റെ പരമ്പരാഗതമായ ജോഗോ ബൊണീറ്റോ എന്ന മനോഹരമായ ആക്രമിച്ച് കളിക്കുന്ന ശൈലിയും നോർവേയുടെ പ്രതിരോധത്തിലൂന്നിയ കൗണ്ടർ അറ്റാക്കിംഗ് ശൈലിയും തമ്മിലുള്ള വലിയ മാറ്റുരയ്ക്കലാവും ഈ മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്താണ് ബ്രസീൽ പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയത്. ബ്രസീലിയൻ ക്യാമ്പിൽ നിന്നുള്ള ഏറ്റവും വലിയ ആവേശ വാർത്ത സൂപ്പർ താരം നെയ്മർ ജൂനിയർ പൂർണ്ണ കായികക്ഷമത വീണ്ടെടുത്തു എന്നതാണ്. നോക്കൌട്ട് പോരാട്ടത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നെയ്മർ മത്സരത്തിൽ ആദ്യ 11 ഇറങ്ങി 90 പൂർണ്ണമായി കളിക്കാൻ സാധ്യതയുമുണ്ട്. നെയ്മറിന്റെ സാന്നിധ്യം വിനീഷ്യസ് ജൂനിയർ, റോഡിഗ്രോ എന്നിവരടങ്ങുന്ന മുന്നേറ്റ നിരയ്ക്ക് കൂടുതൽ കരുത്തു പകരും. മധ്യനിരയിലും മുന്നേറ്റ നിരയിലും ഒരുപോലെ കളിമെനയാൻ കെൽപ്പുള്ള നെയ്മർ 90 മൈതാനത്തുണ്ടാകുന്നത് നോർവേ പ്രതിരോധത്തിന് വലിയ ഭീഷണിയാകും. നോർവേയുടെ പ്രതിരോധ തന്ത്രങ്ങളെ തകർക്കാൻ നെയ്മറിന്റെ അപ്രതീക്ഷിത നീക്കങ്ങളും വിങ്ങുകളിലൂടെയുള്ള അതിവേഗ മുന്നേറ്റങ്ങളാവും ബ്രസീൽ പ്രധാനമായും ഉപയോഗിക്കുക. വിനീഷ്യസിന്റെ വേഗതയും ഡ്രിംബ്ലിംഗ് മികവും മത്സരത്തിൽ നിർണായകമാകും. പ്രതിരോധത്തിൽ മാർക്കിങ്ങോസിനെ പോലെയുള്ള സീനിയർ താരങ്ങൾ നോർവേയുടെ കൗണ്ടർ അറ്റാക്കുകളെ പ്രതിരോധിക്കാൻ കോട്ടകെട്ടും. മറുഭാഗത്ത് യൂറോപ്പിൽ നിന്നും കടുത്ത പോരാട്ടങ്ങൾ അതിജീവിച്ചാണ് നോർവേ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് എത്തിയത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മാരകനായ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിന്റെ സാന്നിധ്യമാണ് നോർവേയുടെ ഏറ്റവും വലിയ കരുത്ത്. ബോക്സിനുള്ളിൽ കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പോലും ഗോളാക്കി മാറ്റാൻ ഹാലൻഡിന് സാധിക്കും. മധ്യനിരയിൽ ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് നൽകുന്ന കൃത്യമായ പാസുകളാണ് നോർവേയുടെ ആക്രമണങ്ങളുടെ ജീവനാഡി. ബ്രസീലിനെതിരെ പ്രതിരോധത്തിലൂന്നിക്കളിച്ച് ഹാലൻഡിന്റെ വേഗതയും ഫിനിഷിംഗ് മികവും ഉപയോഗിച്ച് കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഗോൾ നേടുക എന്നതാവും നോർവേ കോച്ചിന്റെ പ്രധാന തന്ത്രം. സെറ്റ് പീസുകളിലും കോർണറുകളിലും തങ്ങളുടെ ശാരീരിക ഉയരം മുതലെടുക്കാനും നോർവേ ശ്രമിക്കും. ഈ മത്സരത്തിലെ ഏറ്റവും ആവേശകരമായ പോരാട്ടം ബ്രസീലിയൻ ഡിഫൻഡർമാരും എർലിംഗ് ഹാലൻഡും തമ്മിലുള്ളതായിരിക്കും. ഹാലൻഡിനെ പൂട്ടാൻ ബ്രസീൽ പ്രതിരോധത്തിന് സാധിച്ചാൽ നോർവേയുടെ പകുതി ശക്തിയും ഇല്ലാതാകും. അതുപോലെ തന്നെ മധ്യനിരയിൽ ഒഡേഗാർഡിനെ സ്വതന്ത്രമായി കളിമെനയാൻ അനുവദിക്കാതിരിക്കുക എന്നതും ബ്രസീലിന് പ്രധാനമാണ്. മറുവശത്ത് നെയ്മറിന്റെയും വിനീഷ്യസിന്റെയും നീക്കങ്ങളെ നോർവേയുടെ പ്രതിരോധ നിര എങ്ങനെ നേരിടും എന്നതും മത്സരത്തിന്റെ ഗതി നിർണയിക്കും. 2 ടൂർണമെന്റിന്റെ സഹ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് തങ്ങളുടെ സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കാൻ കഴിയുന്നു എന്നത് വലിയൊരു ആനുകൂല്യമാണ്. എന്നാൽ എതിരാളികൾ നിലവിലെ ലോക ഫുട്ബോളിലെ ഏറ്റവും സന്തുലിതമായ ടീമുകളിലൊന്നായ ഇംഗ്ലണ്ടാണ് എന്നത് മെക്സിക്കോയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്നു. ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു നിമിഷം പോലും കണ്ണെടുക്കാൻ കഴിയാത്ത വിധം ആവേശം നിറഞ്ഞ ഒന്നായിരിക്കും ഈ മത്സരം. സ്വന്തം

0: ഗാഡിന്റെ പിന്തുണയും. സ്റ്റേഡിയത്തിൽ ഇരമ്പിയെത്തുന്ന 10,000-കണക്കിന് ആരാധകരുടെയും സാന്നിധ്യവുമാണ് മെക്സിക്കോയുടെ ഏറ്റവും വലിയ ഊർജം. ഗ്രൂപ്പ് ഘട്ടത്തിൽ വളരെ ആവേശകരവും പോരാട്ട വീര്യമുള്ളതുമായ കളിയാണ് അവർ പുറത്തെടുത്തത്. ചെറിയ പാസുകളിലൂടെ കളി നിയന്ത്രിക്കുന്ന മെക്സിക്കൻ ശൈലി ഇംഗ്ലണ്ടിന് തലവേദന സൃഷ്ടിക്കാം. സാന്റിയാഗോ ജീമനസിനെ പോലെയുള്ള യുവതാരങ്ങളുടെ ഫിനിഷിംഗ് മികവിലാണ് മെക്സിക്കോയുടെ പ്രതീക്ഷകൾ. ഇംഗ്ലണ്ടിന്റെ ശക്തമായ മധ്യനിരയെ സമ്മർദ്ദത്തിലാക്കാൻ തുടക്കം മുതൽക്കേ ഹൈ പ്രസിംഗ് ഗെയിം കളിക്കുക എന്നതാവും മെക്സിക്കോയുടെ തന്ത്രം. ആദ്യ പകുതിയിൽ തന്നെ ഒരു ഗോൾ നേടി കളി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ അവർ പരമാവധി ശ്രമിക്കും. നേരെ മറിച്ച് യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിൽ കളിക്കുന്ന ലോകോത്തര കളിക്കാരുടെ ഒരു വലിയ നിര തന്നെയാണ് ഇംഗ്ലണ്ടിനുള്ളത്. ഹാരി കെയ്ൻ എന്ന പരിചയ സമ്പന്നനായ സ്ട്രൈക്കറുടെ നേതൃത്വത്തിലാണ് ഇംഗ്ലീഷ് പട വരുന്നത്. കൂടെ ജൂഡ് ബെല്ലിംഗ്ഹാം, റഷ്ഫോർഡ് തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം ഇംഗ്ലണ്ടിന്റെ ആക്രമണ നിരയെ അത്യന്തം അപകടകാരിയാക്കുന്നു. കളി നിയന്ത്രിക്കാനും പന്ത് കൈവശം വെക്കാനും ഇംഗ്ലണ്ടിന് പ്രത്യേക വൈഭവമുണ്ട്. മെക്സിക്കോയുടെ ആവേശകരമായ തുടക്കത്തെ ശാന്തമായി പ്രതിരോധിച്ച് തങ്ങളുടെ അനുഭവ സമ്പത്ത് ഉപയോഗിച്ച് കളി പതിയെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതാവും ഇംഗ്ലണ്ടിന്റെ പ്ലാൻ. ബെല്ലിംഗ്ഹാമിന്റെ മധ്യനിരയിലെ മുന്നേറ്റങ്ങളും സാക്കയുടെ വിങ്ങുകളിലൂടെയുള്ള ക്രോസുകളും മെക്സിക്കൻ പ്രതിരോധത്തിന് കനത്ത പരീക്ഷണം സമ്മാനിക്കും. മെക്സിക്കോയുടെ പ്രതിരോധ നിരയും ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ഹാരി കെയ്നും തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഈ മത്സരത്തിലെ പ്രധാന ആകർഷണം. കെയ്ന്റെ ബോക്സിന് പുറത്തു നിന്നുള്ള കളിയും പാസിംഗ് മികവും തടയുക മെക്സിക്കോയ്ക്ക് എളുപ്പമാകില്ല. അതുപോലെ തന്നെ ജൂഡ് ബെല്ലിംഗ്ഹാമിനെ തളയ്ക്കാൻ മെക്സിക്കൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർക്ക് വലിയ അധ്വാനം തന്നെ വേണ്ടിവരും. സ്വന്തം മണ്ണിൽ മെക്സിക്കോയ്ക്ക് അട്ടിമറി നടത്താൻ കഴിയുമോ, അതോ ഇംഗ്ലണ്ടും ബ്രസീലും തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുമോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കായിക ലോകം. തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ തായമ്പക സി കെ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്നു

സി കെ ശിവദാസനും സംഘവും അവതരിപ്പിച്ച തായമ്പകയാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനിയൊരു ഗാനം കേൾക്കാം. ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ എന്ന ചിത്രത്തിൽ യൂസഫലി കേച്ചേരി വരികളെഴുതി രവി ബോംബെ ഈണമിട്ട് ചിത്ര പാടിയത്.

0: ചലച്ചിത്രഗാനം സമാപിച്ചു.
1: അതെ, ജാഗ്രത പോയാൽ കേശ കേറി.
2: ഇല്ല, എന്റെ ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ബാങ്കിൽ രജിസ്റ്റേർഡ്.
1: അപ്പോ
2: ഡിജിറ്റൽ പേയ്മെന്റിൽ തട്ടിപ്പ് നടക്കുന്നുവെങ്കിൽ അലർട്ട്സ് ലഭിക്കും ഉടനടി.
3: പക്ഷേ പണം പോയില്ലേ?
2: ഇല്ല ഇല്ല, പണം പോകില്ല. അശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ നഷ്ടം സഹിക്കേണ്ടി വരില്ല. പിന്നെ സമയത്ത് നൽകൂ പരാതി, നിങ്ങൾക്ക് കിട്ടും റീഫണ്ട് പരിഹാരമായി. RBI പറയുന്നു,
4: അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: Work from home, high salary, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
6: കുടുങ്ങി
7: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ആകാശവാണി കോഴിക്കോട്. ഇനി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഗുപ്ത് എന്ന ചിത്രത്തിൽ ഉദിത് നാരായണും സുനിത റാവും സംഘവും പാടിയത്, ആനന്ദ് ബക്ഷിയുടെ രചന, വിജു ഷായുടെ സംഗീതം.

സ്വദേശ് എന്ന ചിത്രത്തിൽ ജാവേദ് അക്തർ വരികൾ എഴുതി എ ആർ റഹ്മാൻ ഈണമിട്ട്, ഉദിത് നാരായണനും മാസ്റ്റർ വിഘ്നേഷും ബേബി പൂജയും പാടിയ ഗാനം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: ആകാശവാണി കോഴിക്കോട് ഹിന്ദി പാഠം.
1: പ്യാരെ ശ്രോതാവോ നമസ്കാർ. ആജ് കാ ഹിന്ദി പാഠ് കാര്യക്രമം മേം ആപ് സഭി കാ സ്വാഗത് ഹൈ. ആജ് കാ പാഠ് ലേ രഹാ ഹൈ ഡോക്ടർ ചന്ദ്രമോഹനൻ കെ.
2: ബച്ചോ നമസ്കാർ. ആജ് ഹം ആട്ടവീ കക്ഷാ കി പാഠ്യപുസ്തക് കി കവിത പേഡ് പർ ചർച്ച കരേംഗേ. കവി ഹൈ സുശീൽ ശുക്ല. യേ പെഹലി ഇക്കായി കി കവിത ഹൈ. ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ പേഡ് എന്ന കവിതയെക്കുറിച്ച് ചർച്ച ചെയ്യും. കവിയുടെ പേര് സുശീൽ ശുക്ല. സുശീൽ ശുക്ല സമകാലീന ബാലസാഹിത്യക്കെ ജാനേ മാനേ കവി ഹൈ. യേ കവിത ബച്ചോ മേ പര്യാവരൺ കെ പ്രതി സംവേദന ജഗാത്തി ഹൈ. സുശീൽ ശുക്ല സമകാലീന ബാലസാഹിത്യത്തിലെ പ്രശസ്തനായ കവിയാണ്. ഈ കവിത കുട്ടികളിൽ പരിസ്ഥിതിയോടുള്ള സംവേദനക്ഷമത ഉണർത്തുന്നു. കവി പരിചയ്. ആപ് ബാൽ സാഹിത്യക്കെ ക്ഷേത്ര മേ ലഗ്ഭഗ് ഢായി ദശകോ സേ കാം കർ രഹേ ഹൈ. ആപ് പ്ലൂട്ടോ ഓർ സൈക്കിൾ ബാൽ പത്രികാവോ കെ സംപാദക് ബി ഹൈ. ചക്മക് ബാൽ പത്രികാക്കെ സംപാദക് രഹേ ഥേ. ആപ്കി പ്രമുഖ രചനായെ ഹൈ യേ സാരേ ഉജാല സൂരജ് ക, ടിഫിൻ ദോസ്ത്, ഫേരി വാലെ ആദി. 2024 കെ ഹരികൃഷ്ണ ദേവ്സരേ ബാൽ സാഹിത്യ പുരസ്കാർ സേ വേ സമ്മാനിത ഹൈ. സുശീൽ ശുക്ല ബാലസാഹിത്യ രംഗത്ത് ഏകദേശം 2.5 പതിറ്റാണ്ടായി പ്രവർത്തിച്ചു വരുന്നു. പ്ലൂട്ടോ, സൈക്കിൾ എന്നീ ബാലമാസികകളുടെ പത്രാധിപരാണ് അദ്ദേഹം. ചക്മക് ബാലമാസികയുടെ പത്രാധിപരായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2024 ഹരികൃഷ്ണ ദേവ്സരേ ബാലസാഹിത്യ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കവിത പരിചയപ്പെടാം. സുശീൽ ശുക്ല ദ്വാര ലിക്കി കവിത പേട് മേ. കവി പേട് കോ ദർജി കഹത്ത ഹൈ. പേട് ഹർ ചീസ് കോ അപ്നി സൂയി ധാഗേ സേ ജോഡ്ത ഹൈ. ഇസ് കവിത മേ പേട് കോ സിർഫ് ഏക വൃക്ഷ നഹി ബൽക്കി ജീവൻ ദേനേ വാല ഓർ പ്രകൃതി കോ സവാർനേ വാല.

മാനാ ഗയാ ഹെ. സുശീൽ ശുക്ലയുടെ പേട് എന്ന കവിതയിൽ കവി മരത്തെ ഒരു തയ്യൽക്കാരനായിട്ടാണ് കാണുന്നത്. അത് എല്ലാറ്റിനെയും തൻ്റെ സൂചിയും നൂലും ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്നു. ഈ കവിതയിൽ മരത്തെ വെറുമൊരു വൃക്ഷമായിട്ടല്ല, മറിച്ച് ജീവൻ നൽകുന്നതും പ്രകൃതിയെ പരിപാലിക്കുന്നതുമായി കണക്കാക്കുന്നു. പേടേക്ക് ദർജിക്ക് തർ പ്രകൃതിക്ക് ഹർ ചീസ് കോ എക് ദൂസരേ സേ ജോഡ്കർ എക് സുന്ദർ ഓർ വ്യവസ്ഥിത് രൂപ ദേതാ ഹെ. അങ്ങനെ ഒരു തയ്യൽക്കാരനെ പോലെ മരം പ്രകൃതിയിലെ എല്ലാറ്റിനെയും പരസ്പരം ബന്ധിപ്പിച്ച് മനോഹരവും ചിട്ടയുള്ളതുമായ രൂപം നൽകുന്നു. കവിതാ കി പെഹലി കുച്ച് പങ്ക്തിയാം ദേഖേംഗേ. പേട് തും പേട് നഹി തും ദർജി തുംനെ കിത്തനെ സിലേ ഗോസലെ കിത്തനെ സിലി ഹവായേ ധൂപ് സിലി തോ ബിക്കർ ഗയി കത്രൻ കത്രൻ ഛായായേ. പേട് തും പേട് നഹി തും ദർജി. മരമേ നീ മരമല്ല, നിങ്ങൾ ഒരു തുന്നൽക്കാരൻ. എത്ര കൂടുകൾ തുന്നി നീ, എത്ര കാറ്റുകൾ തുന്നി നീ. വെയിൽ തുന്നിയപ്പോൾ ചിതറിപ്പോയി നിഴലുകൾ കഷ്ണം കഷ്ണമായി. മരമേ നീ മരമല്ല, നിങ്ങളൊരു തുന്നൽക്കാരൻ. കഠിൻ ശബ്ദ ദേക്കെങ്കിൽ പേട് മരം, ട്രീ ദർജി തുന്നൽക്കാരൻ ടെയ്ലർ, കിത്തനെ അല്ലെങ്കിൽ കിത്തനി എത്ര, സിലെ യാ സിലി തുന്നി സ്റ്റിച്ചഡ് എന്ന അർത്ഥം വരുന്നു, ഗോസല നീഡ് പക്ഷിക്കൂടുകൾ, നെസ്റ്റ് ബിക്കർഗൈ ചിതറി സ്കാറ്റേഡ്, ധൂപ് സൂരജ് കി കിരണോ കാ വിസ്താർ സൺലൈറ്റ്, കത്രൻ കഷ്ണങ്ങൾ പീസസ്, ഛായായേൻ നിഴലുകൾ ഷേഡോ. കവി കഹത്തേ ഹെ കി പേട് തും പേട് നഹി തും ദർജി ഹോ. പേട് കോ ദർജി കഹാ ഹെ ക്യോകി പേട് ഹർ ചീസ് കോ അപ്നി സൂയി ധാഗേ സേ സബ്കോ ജോഡ്നേ കാ കാം കർത്താ ഹെ. ജൈസെ ദർജി കപ്ടേ കോ കാട്ട് കാട്ട് കർ നയേ ഓർ സുന്ദർ രൂപ് ദേതാ ഹെ. പേട് ഏക് ദർജി കി തര ഹെ. കവി കഹത്തേ ഹെ ജബ് ധൂപ് പേട് കെ ഉപ്പർ സേ നീച്ചേ ആ ജാതി ഹെ വോ ശാഖാവും ഓർ പത്തോം കെ ബീച്ച് സേ ഗുസർ കർ ആതി ഹെ. കവി പറയുന്നു, ഒരു വലിയ മരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ശാഖകളുടെയും ഇലകളുടെയും ഇടയിലൂടെ വെയിൽ അരിച്ചു വരുന്നു. അപ്പോൾ നിലത്ത് വെയിലിൻ്റെയും നിഴലിൻ്റെയും ഇടകലർന്ന ചെറു ചെറു അനേകം ആകൃതികൾ ഉണ്ടാവുന്നു. ആകെ ജമീൻ പർ ഛായ ഓർ ധൂപ് മിൽക്കർ ചോട്ടേ ചോട്ടെ അനേക് ആകാർ ബൻത്തെ ഹെ. ജബ് യേ ഛായ ഏക് ടുക്കടേ സേ ദൂസരേ ടുക്കടേ സേ മിൽത്താ ഹെ വഹാം ഛായ കത്രൻ കത്രൻ ഹോ ജാതി ഹെ. ആ നിഴൽ ഒരു കഷ്ണത്തിൽ നിന്ന് മറ്റൊരു കഷ്ണത്തിലേക്ക് കലർന്നിരിക്കുന്നു. അവിടെ നിഴൽ മുറിഞ്ഞ് മുറിഞ്ഞ് കാണപ്പെടുന്നു. ഏഹം കവി കഹത്തെ ഹെ കി പേട് ജബ് ധൂപുക്കോ സിലാത്താ ഹെ യാ സിൽത്താ ഹെ തബ് ഛായ കത്രൻ കത്രൻ ഹോ ജാതി ഹെ ഓർ ജമീൻ പർ ഹമേ ഏകാധിക ചിത്ര ദേക്കനേ കോ മിൽത്താ ഹെ. കവി പറയുന്നത് മരം വേലിനെ അരിക്കുമ്പോൾ നിഴൽ മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു എന്നും നിലത്ത് നമുക്കൊരു ചിത്രം കാണാൻ കിട്ടുന്നു എന്നുമാണ്. ആഗേക്ക് പങ്ക്തിയാന്തേക്കെ മിട്ടി സിൽക്കർ രംഗ് ബനായേ പാനി സിൽ ആകാശ് മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയാ തരാഷ് പേട് തും പേട് നഹി തും ദർജി. മണ്ണ് തുന്നി നിറമുണ്ടാക്കി വെള്ളം തുന്നി ആകാശം മണ്ണും നിറവും കാറ്റും വെള്ളവും രൂപപ്പെടുത്തി നീ. മരമേ നീ മരമല്ല, നിങ്ങളൊരു തുന്നൽക്കാരൻ. മിട്ടി മണ്ണ് സോയിൽ, സിൽക്കർ തുന്നിയിട്ട്, രംഗ് നിറം, ബനായെ ഉണ്ടാക്കി, ജോർദിയ ചേർത്ത് കൊടുത്തു, തരാഷ് രൂപപ്പെടുത്തൽ കാർവിംഗ്. ജോർദിയ തരാഷ് മാനെ കാട്ട്കർ ജോർദിയ. പേടിനെ മിട്ടി കോ സിൽക്കർ രംഗ് ബനായേ ഹെ പേട് കെ ജഡ് മിട്ടി മേ രഹത്തെ ഹെ മിട്ടി സേ കൈ ചീസോ കോ സ്വീകാർ കർക്കെ ന ജാനെ പേടിനെ കിത്നേ രംഗോ കോ ബനായേ ഹെ. മരം മണ്ണുമായി ചേർന്ന് നിറങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. മരത്തിൻ്റെ വേരുകൾ മണ്ണിൽ വസിക്കുന്നു. മണ്ണിൽ നിന്ന് പല വസ്തുക്കളും സ്വീകരിച്ച് മരം എത്രയെത്ര നിറങ്ങളുണ്ടാക്കി. തന്മേ കിത്തനേ രംഗ് ഹെ പത്തോ കെ കിത്തനേ രംഗ് ഹെ ഫൽ ഫൂലോ കെ കിത്തനേ അലഗ് അലഗ് രംഗ് ഹെ. യാനി

മിട്ടി കോ സിൽക്കർ പേടിനെ അനേകോ രംഗ് ബനായെ ഹെ. എത്രയെത്ര നിറങ്ങളാണ് ഉള്ളത്, എങ്കിലും മണ്ണുമായി ചേർന്ന് മരം അനേകം നിറങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. തണ്ടിൽ എത്രയെത്ര നിറങ്ങൾ, ഇലകളിൽ എത്രയെത്ര നിറങ്ങൾ, പൂക്കളിലും കായ്കളിലും എത്രയെത്ര വ്യത്യസ്ത നിറങ്ങളാണ് ഉള്ളത്. പേടിനെ പാനീക്കോ സിൽക്കർ ആകാശ് ബനായ. പേടുക്ക പയർ പാനീക്കെ കരീബ് ഹേത്തോ സിർ ആകാശ് മേ ഹെ. അപ്പനെ വിശാൽ ആകാശ് കോ പേടിനെ നീച്ചയ്ക്ക് പാനീസേ സിലായ ഹെ. കവി പറയുകയാണ്, മരം മണ്ണുമായി ചേർന്ന് അനേക നിറങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു, മരം വെള്ളവുമായി ചേർന്ന് ആകാശമുണ്ടാക്കിയിരിക്കുന്നു. മരത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ മാത്രം മതി, അപ്പോൾ വിശാലമായ ആകാശത്തെ മരം താഴെയുള്ള വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാകും. ആകെ പേടിനെ മിട്ടി രംഗ് ഹവാ ഓർ പാനിക്കോ

ിൽ നിന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ വിശാലമായ ആകാശത്തെ മരം താഴെയുള്ള വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാകും. ആകെ പേടിനെ മിട്ടി രംഗ് ഹവ ഓർ പാനിക്കോ തരാശിലിയാ ഹെ മാനവക്കോ ഓർ അന്യ ജീവ ജന്തുവോക്കോ ജീവിത രഹനെ കെ ലിയെ ഇൻ ചീസോ കി ജറൂരത്ത് ഹെ യഹാം पेड़ को ज्यादा महत्व दिया है. कवि की कल्पना है कि पेड़ ने इन सारी चीजों को पृथ्वी में जीवन के अनुकूल जोड़कर तराश रखा है. मर मणिने निरते वायुने वेलत कूटचेत मनुष्य मत जीवजाल जीविका वी ई वस्तु कूड़ा प्राधान्यमी इवे मरम ई एला वस्तु भूमि ജീവിക്കാൻ വേണ്ടിയാണ് മരം ഇവയെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കവി സങ്കൽപ്പിക്കുന്നു. ആഗേക്ക് പങ്ക്തിയാൻ ദേക്കേ തുംനെ കിത്തനെ സിലേ കിനാരെ കിത്തനി സിലി ജമീനെ രംഗ് മഹക്കി ഹുയി സിലായി ഫൂൽ സിലേ പശ്മീനെ പേടുത്തും പേട് നഹീത്തും ദർജി. നിങ്ങൾ എത്ര തീരങ്ങൾ തുന്നി, എത്ര നിലങ്ങൾ തുന്നി, നിറവും മണവും ചേർത്ത് മൃദുവായ പൂക്കൾ തുന്നി. മരമേ നീ മരമല്ല നിങ്ങൾ തുന്നൽക്കാർ. കിനാരെ അരികുകൾ, മഹക് സുഗന്ധം, ജമീനെ നിലങ്ങൾ, സിലായി തുന്നൽ, പശ്മീനെ മൃദുവായ കമ്പിളി വസ്ത്രം, വെരി സോഫ്റ്റ് വൂളൻ ക്ലോത്ത്. രംഗ് ഓർ മെഹക്ക ഗഹരാ സംബന്ധ ഹെ രംഗിലെ ഫൂൽ കോ ഉസ്കേ മെഹക് കി ബഡി സറൂരത്ത് ഹെ ഉസി പ്രകാർ മെഹക്കിലെ ഫൂലോ കോ രംഗോ കി ബി സെറൂരത്ത് ഹെ. കവി പറയുകയാണ് നിറവും മണവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത്. നിറമുള്ള പൂക്കൾക്ക് അവയുടെ സുഗന്ധവും വളരെ ആവശ്യമാണ്. അതുപോലെ സുഗന്ധമുള്ള പൂക്കൾക്ക് നിറങ്ങളും അത്യാവശ്യമാണ്. നിറവും സുഗന്ധവും ഇവ രണ്ടും കൂടി ചേരുമ്പോൾ ഒരു അദ്ഭുത ജീവിതം രൂപപ്പെടുന്നു. മരം നിറവും സുഗന്ധവും ചേർത്ത് പഴങ്ങളെ പരിപൂർണമാക്കുന്നു. രംഗ് ഓർ മെഹക് ദോനോം മിൽനെ സേ ഏക് അദ്ഭുത ജിന്ദഗി കാ രൂപായൻ ഹോത്താ ഹെ പേടിനെ രംഗ് ഓർ മെഹക് കോ സിലായാ ഹെ ഫൂൽ കോ പശ്മീനെ ബനായാ ഹെ. പശ്മീന എന്ന വാക്കിൻ്റെ അർത്ഥം കാശ്മീരിൽ നിന്നുള്ള വളരെ മൃദുവായ വില കൂടിയ ഒരു തരം കമ്പിളിയാണ്. പൂവിനെ പശ്മീനെ പോലെ മൃദുവാക്കി. ആകേക്ക് പങ്ക്തിയാൻ തേക്കേ ആം മേ ആം കെ സ്വാദ് സിലേ ഹെ ജാമുൻ മേ ജാമുൻ കെ ബാഗ് മേ ബാഗ് കെ സ്വാദ് സിലേ ഹെ വൻ കെ പേട് മേ വൻ കെ പേട് തും പേട് നഹി തും ദർജി. മാങ്ങയിൽ അതിൻ്റെ സ്വാദ് ചേർത്തു, ഞാവലിൽ ഞാവലിൻ്റെ സ്വാദും, തോട്ടത്തിൽ അതിൻ്റെ സ്വാദ് ചേർത്തു, വനവൃക്ഷത്തിൽ വനത്തിൻ്റെയും. മരമേ നീ മരമല്ല നിങ്ങളൊരു തുന്നൽക്കാരൻ. ആം മാങ്ങ ജാമുൻ ഞാവൽപ്പഴം, ബാഗ് തോട്ടം. കവി കഹത്തെ ഹെ പേട് തോ ഹമേ സബ് കഹി മിൽത്തെ ഹെ ലക്കിൻ ഗർ യാ റാസ്തേക്ക് പേട് കി അലഗ് വിശേഷതായേ ഹെ ജംഗൽ കെ പേട് കി വിശേഷതായേ അലഗ് ഹെ ഗർ കെ പേട് മേ ആനേ വാലേ ജീവ ജന്തു ചിടിയാം ആദി അലഗ് ഹെ ഓർ ജംഗൽ കെ പേട് മേ ആനേ വാലേ ജീവ ജന്തു ഓർ ചിടിയാം അലഗ് ഹെ ഉൻ പേടോ കെ രംഗ് അലഗ് ഹെ ഓർ ഉൻ കെ ഗന്ധ് ബി അലഗ് ഹെ ഹർ കഹി കെ പേടോം കെ അസ്തിത്വ അലഗ് അലഗ് ഹെ. മരങ്ങൾ എല്ലായിടത്തും കാണപ്പെടുന്നു, പക്ഷേ വീട്ടിലെയോ വഴിയോരത്തെയോ മരങ്ങളുടെ പ്രത്യേകതകൾ കാട്ടിലെ മരങ്ങളുടെ പ്രത്യേകതകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. വീട്ടിലെ മരങ്ങളിൽ വരുന്ന ജീവികൾ, പക്ഷികൾ മുതലായവ വ്യത്യസ്തമാണ്. കാട്ടിലെ മരങ്ങളിൽ വരുന്ന ജീവികളും പക്ഷികളും വ്യത്യസ്തമാണ്. ആ മരങ്ങളുടെ നിറം വ്യത്യസ്തമാണ്, അവയുടെ മണവും വ്യത്യസ്തമാണ്. ഓരോ സ്ഥലത്തെയും മരങ്ങൾക്കും അതിൻ്റെതായ വ്യത്യസ്തതയുമുണ്ട്. കവി കഹന ചാത്തെ ഹെ കി ജയ്സേ പേട് മിട്ടിക്കോ സിൽക്കർ രംഗ് ബനാത്തെ ഹെ ജയ്സേ പാനിക്കോ സിൽക്കർ ആകാശ് ബനാത്തെ ഹെ ഉസി പ്രകാർ ഹം അപ്ന ആകാശ് തൈ കരേങ്കേ പൃഥ്വി സേ സബി ധാതുവോ കോ സിൽക്കർ ഹം അപ്ന ബി ആകാശ് ബനായെങ്കേ ജീവൻ ലക്ഷ്യ പർ പഹുഞ്ചേങ്കേ.
ഒരു മരം മണ്ണുമായി ചേർന്ന് നിറങ്ങളുണ്ടാക്കുന്നു, ഒരു വെള്ളം മണ്ണുമായി ചേർന്ന് ആകാശമുണ്ടാക്കുന്നു. അതുപോലെ നമ്മൾ നമ്മുടെ ആകാശം ഏതെന്ന് തീരുമാനിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള എല്ലാ ലോഹങ്ങളും എല്ലാ വസ്തുക്കളും തുന്നിച്ചേർത്ത് നമ്മുടെ ആകാശവും നമ്മൾ സൃഷ്ടിക്കും. ജീവിത ലക്ഷ്യത്തിൽ

0: എത്തിച്ചേരും. പേട് ഏക് ദർജി കി തര പ്രകൃതി കി ഹർ ചീസ് കോ ഏക് ദൂസരെ സേ ജോഡ്കർ ഏക് സുന്ദർ ഓർ വ്യവസ്ഥിത രൂപ ദേതേ ഹേ. ധന്യവാദ്.
1: പ്യാരെ മിത്രോ, അബ് തക് ആപ് സുൻ രഹേ ഥേ ഹിന്ദി പാഠ് കാര്യക്രം. പാഠ് ലേ രഹാ ഥാ ഡോക്ടർ ചന്ദ്രമോഹനൻ കെ. ഇസി കെ സാത്ത് യേ കാര്യക്രം യഹാ സമാപ്ത ഹോതാ ഹേ. ഫിർ മിലേംഗേ അഗ്ലേ ഹഫ്തേ. നമസ്കാർ.
2: ആകാശവാണി കോഴിക്കോട്, ഹിന്ദി പാഠം.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
3: സമഗ്ര ശിക്ഷ എന്നറിയപ്പെടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതി 2018 ആരംഭിച്ചു. പ്രീ സ്കൂൾ മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പരിപാടി ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികളുടെ വൈവിധ്യപൂർണമായ ജീവിത പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വ്യത്യസ്തമായ കുട്ടികളുടെ കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പഠന അന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. സമഗ്ര ശിക്ഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സ്കൂൾ പഠനം ലഭിക്കാത്ത പ്രാഥമിക തലം മുതൽ 16-19 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നോക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങൾ, യൂണിഫോമുകൾ എന്നിവ നൽകാൻ സഹായിക്കുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കാനുള്ള പഠന ഉപകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ഊന്നൽ നൽകുന്നു എന്നതാണ് സമഗ്ര ശിക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. 1 മുതൽ 8 വരെയുള്ള ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷന്റെ പിന്തുണ ഈ പദ്ധതി ലഭ്യമാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷാ അഭിയാന്റെ ലക്ഷ്യമാണ്. സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾക്കും ക്ലാസ് മുറികൾ ഉൾപ്പെടെ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും ഈ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകുന്നു. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലെ സെക്കൻഡറി ലെവൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതും മുതിർന്നവരുടെ സംരക്ഷണമില്ലാത്ത പാർപ്പിടവും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. സമഗ്ര ശിക്ഷയുടെ പൊതുവായ ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം, വിദ്യാഭ്യാസ അവകാശ നിയമം എന്നിവ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിന് ഉതകുന്ന സമഗ്രവും നൂതനവുമായ പാഠ്യപദ്ധതി

0: പദ്ധതിക്ക് പ്രാധാന്യം നൽകുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക. ചുരുക്കത്തിൽ, സമഗ്ര ശിക്ഷാ പദ്ധതി ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: a doctor with 34 men and 15 women. Venezuela's acting president Delcy Rodriguez has thanked India for assistance in the wake of massive earthquakes. Rodriguez said that Venezuela will be reborn. In a social media post, Rodriguez said the country honors the rescuers from the United Kingdom, Qatar, France, India, Barbados, Brazil and Argentina in recognition of the invaluable work and the solidarity they have shown with Venezuela during these days of sorrow. She said Venezuela will never forget their dedication, courage and commitment. In the ICC Women's T20 World Cup, England will take on Australia in the final at the Lord's Cricket Ground in London today. The match will begin at 8 p.m. Indian time. In Wimbledon tennis, round of 16 matches have been played today. Serbia's Novak Djokovic will face Roman Saifulin of Russia, while top seed Yannick Sinner of Italy will take on Japan's Shintaro Mochizuki in the men's singles. In the other matches, Hubert Hurkacz of Poland will meet Germany's Johan Lennart Struff. Canada's Felix Oze Aliassime will play Alejandro Davidovich Fokina of Spain in the pre-quarterfinals. In the women's singles, Czech Republic's Karolina Muchova will take on compatriot Barbora Krejcikova. Top-seeded Arina Sabalenka will face Japan's Naomi Osaka. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തി. പ്രകൃതി സംരക്ഷണവും വിനോദസഞ്ചാര മേഖലയുടെ സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ട് 10 വിഭാഗങ്ങളിലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കാണ് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, സ്ട്രോകൾ എന്നിവയ്ക്കാണ് വിലക്ക്. നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്താൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകും. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നവർക്ക് 5,000 രൂപ പിഴ ചുമത്തും. നിയമലംഘനങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകാനും പ്രത്യേക വാട്സാപ്പ് നമ്പർ സജ്ജമാക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കി സന്ദർശിക്കുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യമൊരുക്കി ജല അതോറിറ്റി. പൈനാവിലും ചെറുതോണിയിലുമായി പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് ഹൌസുകൾ പ്രവർത്തനം ആരംഭിച്ചു. ചെറുതോണിയിൽ AC സ്വീറ്റ് റൂമുകൾ, ഡബിൾ സിംഗിൾ റൂമുകൾ എന്നിവയ്ക്ക് പുറമെ 100 പേരെ ഉൾക്കൊള്ളുന്ന കോൺഫറൻസ് ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. പൈനാവിൽ 3 AC സീറ്റ് റൂമുകളും ഡബിൾ റൂമുകളുമാണ് ഒരുക്കിയിരിക്കുന്നത്. സൗകര്യമനുസരിച്ച് 750 രൂപ മുതൽ 3,000 രൂപ വരെയാണ് പ്രതിദിന നിരക്ക്. ഇടുക്കി ഡാം ഉൾപ്പെടെ സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾക്ക് ഈ ഗസ്റ്റ് ഹൌസുകൾ ഏറെ പ്രയോജനം ചെയ്യും. മൂന്നാറിലെ വനമേഖലകളിൽ സ്വാഭാവിക പുൽമേടുകൾ തിരിച്ചുപിടിക്കാനുള്ള വനംവകുപ്പിന്റെ പദ്ധതി വിജയകരമായി പുരോഗമിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെയും നബാർഡിന്റെയും ധനസഹായത്തോടെ അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്താണ് ഹരിത പദ്ധതി നടപ്പാക്കുന്നത്. കൊളോണിയൽ കാലത്ത് വെച്ചുപിടിപ്പിച്ച വാറ്റിൽ, ഗ്രാൻഡീസ തുടങ്ങിയ മരങ്ങൾ മൂന്നാറിന്റെ തനത് ചോല പുൽമേട് ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയും വന്യമൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാൻ കാരണമാകുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് അധിനിവേശ മരങ്ങൾ മുറിച്ചു മാറ്റി തനത് ഇനത്തിൽപ്പെട്ട പുല്ലുകൾ വെച്ചുപിടിപ്പിക്കാൻ പദ്ധതി ആരംഭിച്ചത്. തദ്ദേശീയരായ ആദിവാസികൾ ഉൾപ്പെടുന്ന വാച്ചർമാരാണ് നിലവിൽ ഈ ശ്രമകരമായ ദൗത്യത്തിൽ പങ്കാളികളാകുന്നത്. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. അണക്കെട്ടിന്റെ സുരക്ഷയും ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന രണ്ട് പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ നടന്നത്. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന ഉറച്ച നിലപാടാണ് കേരളം യോഗത്തിൽ ഉന്നയിച്ചതെന്ന് ജെബി മേത്തർ MP വ്യക്തമാക്കി. ഇടുക്കി സബ് കളക്ടർ VM ആര്യ, കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.

0: ജില്ലയിലെ പിന്നോക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി ആവശ്യപ്പെട്ടു. ഇടുക്കിയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളായ ദേവികുളം, അഴുത എന്നിവിടങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ചിന്നക്കനാൽ അങ്കണവാടി, കുടുംബാരോഗ്യ കേന്ദ്രം, മൂന്നാർ ഗവൺമെന്റ് LP സ്കൂൾ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. വിവിധ വകുപ്പുകൾ ഏകോപനത്തോടെ പദ്ധതികൾ സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് യോഗത്തിൽ നിർദ്ദേശിച്ചു. വ്യാപാരികൾ ഏലക്ക സംഭരണം സജീവമാക്കിയതോടെ വിപണിയിൽ വില വീണ്ടും ഉയർന്നു. ശരാശരി വില കിലോയ്ക്ക് 2500 നിന്ന് 2800 രൂപയായി വർദ്ധിച്ചു. 3 മാസത്തിനിടെ ഇതാദ്യമായാണ് വിലയിൽ ഈ മുന്നേറ്റമുണ്ടാകുന്നത്. ഓൺലൈൻ ലേലങ്ങളിൽ ഗുണമേന്മയേറിയ ഏലക്കായ്ക്ക് 3500 രൂപ വരെ ഇപ്പോൾ വില ലഭിക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷം മൂലം കയറ്റുമതിയിൽ ഇടിവുണ്ടായെങ്കിലും വരും ദിവസങ്ങളിൽ ഇത് പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഹൈറേഞ്ചിലെ ഉൽപാദനക്കുറവും വിലവർദ്ധനവിന് കാരണമായിട്ടുണ്ട്. വിപണി വീണ്ടും തിരിച്ചുവരവിന്റെ പാതയിലായത് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതാണ്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കോഴിക്കോട്. ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണിനി. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, അഭിലാഷ് കുരുമുളക്കിൽ നടത്തുന്ന പ്രഭാഷണം. 7:20 കാലാവസ്ഥാ അറിയിപ്പ്. 7:35 മുതൽ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. നാളെ രാവിലെ 6 മണിക്ക് വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുനിൽകുമാർ, കട്ടാടശ്ശേരി. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. വയലാറിന്റെ സർഗസംഗീതം ആലപിക്കുന്നത് ദീപ കെ, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, തീവണ്ടി സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, തുടർന്ന് ആരോഗ്യം അമൂല്യം. ഡോക്ടർ ഹബീനത്ത് കെ എം പങ്കെടുക്കുന്നു. തുടർന്ന് പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം. കൃഷിദീപത്തെ തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈമിൽ പട്ടുനൂൽ പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയ നില. 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണ മലരുകൾ. 9:30 നാടകഗാനങ്ങൾ. 9:45 വാർത്താ തരംഗിണി. 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5:00 നാട്ടിപ്പാട്ട് കെ ടി ജാനുവും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും പരിപാടിയിൽ ജന്തുജന്യ രോഗങ്ങൾ തിരിച്ചറിയാം, തടയാം. ഡോക്ടർ സഞ്ജയ് ദേവരാജനുമായി അഭിമുഖം. 7:20 കമ്പോളം കാലാവസ്ഥ അറിയിപ്പ്. 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 8:00 8:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ.

9:15 വിദ്യാഭ്യാസ രംഗം, 9:30 എസ് കെ മഹതിയുടെ സംഗീത കച്ചേരി, കൊടുന്തിരപ്പള്ളി സുബ്ബരാമൻ വയലിൻ, കൊടുന്തിരപ്പള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം കെ ഷൈജു, മുഖർ ശംഖ്. ഇന്നും നാളെയുമായി ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.

ഇനി അല്പസമയത്തിനുള്ളിൽ 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ലളിത് മോഹനഃ തിവാരി. ആദൌ മുഖ്യ വാർത്താഃ. ഹോർമൂസ് ജൽഡമ്രു മധ്യേത്യനേന മാധ്യമേന എൽഎൻജി ഇത്യസ്യ ജലയാന പ്രേഷണസ്യ പുനഃ പ്രാരംഭാത് അനന്തരം ഭാരത് സർവകാരേണ പ്രാകൃതിക വായു ആപൂർത്തോ ആപത്കാലികാ പ്രതിബന്ധാ നിരസ്തീകൃതാഃ. കേന്ദ്രീയ ഗ്രാമീണ വികാസ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനഃ വികസിത് ഭാരത റോജ്ഗാർ ആജീവിക മിഷൻ ഗ്രാമീണ അധിനിയമസ്യ അന്തർഗതം രാജ്യേഭ്യഃ പഞ്ചവിംശതി സഹസ്ര കോടി രൂപ്യകാണാം വിത്തീയസഹായതാം പ്രദത്തവാൻ. കേന്ദ്രസർവകാരേണ മീറ്റാ സംസ്ഥയേ ഇൻസ്റ്റാഗ്രാം മഞ്ചാത് ബാലശോഷണസംബദ്ധ വിജ്ഞാപനാനാം നിഷ്കാസനസ്യ ആദേശഃ പ്രദത്തഃ. സഹൈവ സപ്തദിനേഷു സ്പഷ്ടീകരണം പ്രസ്തോതും നിർദ്ദേശാഃ അപി പ്രദത്താഃ. അദ്യ ഛത്തീസ്ഗഢസ്യ സുപ്രസിദ്ധ പാണ്ഡവനീ ഗായിക തീജനബായി ദിവംഗത. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി ച തസ്യ അനധനേ ഗഭീരം ശോകം പ്രകടിതവന്തഃ. ഭാരതീയ ഋതുവിജ്ഞാൻ വിഭാഗേന അദ്യ ഗുജറാത്തെ കൊങ്കണെ ഗോവായാം മധ്യ മഹാരാഷ്ട്രേ തഥാ ഒഡീസ രാജ്യേ ച അതിവൃഷ്ടേ സംഭാവനമാലക്ഷ്യ രക്തസഞ്ചേതനാ ഘോഷിത. അപി ച ICC മഹിളാവർഗസ്യ വിംശതിഃ പ്രതി വിംശതിഃ വിശ്വചെസ്സ് ക്രിക്കറ്റ് ക്രീഡാസ്പർദ്ധായാഃ അന്തിമസ്പർദ്ധാ അദ്യ സായങ്കാലേ ലണ്ടൻ നഗരേ ഭവിഷ്യതി. അസ്യാം സ്പർദ്ധായാം ഇംഗ്ലണ്ട് ദലം ഓസ്ട്രേലിയ ദലേന സഹ സ്പർദ്ധിഷ്യതെ. അഥ വാർത്താഃ വിസ്തരേണ. പ്രശാസനേന ദ്രവീയ പ്രാകൃതിക വായുഃ ആപൂർത്തിമാലക്ഷ്യ ആപത്കാലികാഃ പ്രതിബന്ധാഃ നിരസ്താഃ. അയം നിർണയഃ പശ്ചിമേഷ്യായാം സംഘർഷ യുദ്ധവിരാമാനന്തരം ഹോർമൂസ് ജൽഡമ്രു മധ്യമാർഗേണ പ്രാകൃതിക വായുഃ ആപൂർത്തേഃ പുനഃ പ്രാരംഭേ സതി കൃതഃ. പെട്രോളിയം പ്രാകൃതിക വാത്യന്ധന മന്ത്രാലയേന അധിസൂചനായാം ഉക്തം യത് ഷഡ്വിംശത്യധിക ദ്വിസഹസ്രതമ വർഷസ്യ പ്രാകൃതിക വായു ആപൂർത്തി നിയമനാദേശഃ ഇത്യസ്മിൻ സംശോധനം കൃതം. അസ്മിന് സംശോധനെ താനി പ്രമുഖാനി ആപത്കാലികാനി പ്രാവധാനി നിരസ്താനി സന്തി. യേഷാം മാധ്യമേന പ്രശാസനം ദേശേ ഉത്പാദിതസ്യ പ്രാകൃതിക വായുഃ തഥാ ആയാതിതസ്യ ദ്രവീയ പ്രാകൃതിക വായുഃ ആവണ്ടനെ പ്രാധാന്യം ദാതും അനുമതിഃ ആസീത്. ഹോർമൂസ് ജൽഡമ്രു മധ്യാത് ദ്രവീയ പ്രാകൃതിക വായുഃ ആപൂർത്തോ വ്യവധാനസ്യ അനന്തരം ആവശ്യക വസ്തു അധിനിയമസ്യ അന്തർഗതം അസ്യ വർഷസ്യ മാർച്ച് മാസേ ആപത്കാലികാഃ ആദേശാഃ പ്രവർത്തിതാഃ ആസീത്. കേന്ദ്രീയ ഗ്രാമീണ വികാസ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന ജൂലൈ മാസസ്യ പ്രഥമ ദിനങ്കാത് വികസിത് ഭാരത് റോജ്ഗാർ ഏവം ആജീവിക മിഷൻ ഗ്രാമീണ അർത്ഥാത് BBG രാംജി അധിനിയമ സഫലതയാ പ്രഭാവശീല അഭവത്. മന്ത്രിണ അദ്യ ദൃശ്യശ്രവ്യമാധ്യമേന അസ്യ അഭിയാനസ്യ അന്തർഗതം രാജ്യേഭ്യ പഞ്ചവിംശതി സഹസ്ര കോടി രൂപ്യതോധിക ധനം ച പ്രദത്തം. ശ്രീ ചൌഹാനേന സർവേഷാം രാജ്യാനാം കേന്ദ്രശാസിത പ്രദേശാനാം ച ഗ്രാമീണ വികാസ് മന്ത്രിഭിഃ സാകം VBG രാം

0: ജി അധിനിയമസ്യ ക്രിയാന്വയസ്യ പ്രഗതേഃ സമീക്ഷാപി കൃത. തേന പ്രോക്തം യത് അദ്യ വിമുക്തായഃ പ്രഥമാംശ ധനരാശേഃ മുഖ്യമുദ്ദേശം രാജ്യാനാം പാർശ്വേ പര്യാപ്തനിധേഃ സുനിശ്ചയനം അസ്തി യേന ശ്രമികാണാം വൃത്തിഃ പഞ്ചദശ ദിനാനാം അഭ്യന്തരെ ഏവ പ്രദാതും ശക്യേത.
1: മനരേഗാ കോ പൂരെ ദേശ് മേ ലാഗൂ കർനേ മേ 3 സാൽ ലഗേ ഥേ ലേക്കിൻ മുജേ ആപ് സബ് പർ ഗർവ് ഹൈ 1 സാൽ 2 സാൽ നഹീ പഹലേ ദിൻ ഹീ വികസിത് ഭാരത് ജി രാം ജി യോജന एक साथ पूरे देश में लागू हो गई. 100 दिन नहीं, अब 125 दिन रोजगार. 5 साल में 7.5 लाख करोड़ से ज्यादा की राशि 2,86,000 पंचायतों में ठीक से लग गई तो गांव संपूर्ण विकसित हो जाएंगे. समृद्ध और विकसित गांव का निर्माण हो जाएगा.
0: ഇൻസ്റ്റാഗ്രാം ഇതി സാമാജിക സംവാദ മഞ്ചേ സശുൽക്കേഷു വിജ്ഞാപനേഷു പ്രചലതഃ ബാലയോന ശോഷണ സാമഗ്ര്യാഃ ഗംഭീരം വൃത്താന്തം മത്വാ ഭാരത് സർവകാരേണ മേട്ടാ ഇത്യസ്യാഃ സംസ്ഥായാ കൃതേ ഏകാ തീക്ഷ്ണ ദൃഢാ ച സൂചന പ്രസാരിത. ആധികാരിക ശ്രോതുഭിഃ ജ്ഞാപിതം യത് സർവകാരേണ ഇൻസ്റ്റാഗ്രാം പ്രശാസനം താദൃശാം സർവേഷാം അപമാനാസ്പദ സാമഗ്രീണാം വിജ്ഞാപന പ്രസാരണം പ്രവേശ സുവിധാം ച സദ്യഃ പ്രതിരോദ്ധും സമാദിഷ്ടം. കേന്ദ്രീയ ഇലക്ട്രോണിക്സ് ഏവം സൂചനാ പ്രൗദ്യോഗിക മന്ത്രാലയേന അസ്യ വിഷയസ്യ ഗഭീരതാം വീക്ഷ്യ മേട്ടാ സംസ്ഥായാഃ സപ്തദിനാനാം അഭ്യന്തരേ വിസ്തൃത സ്പഷ്ടീകരണം യാചിതം. സർവകാരഃ സമ്പ്രതി അസ്യാപി പുനരീക്ഷണം കരോതി യത് അയം മഞ്ചഃ ഭാരതസ്യ മധ്യസ്ഥ സുരക്ഷാ മാർഗദർശികാനാം നിഷ്ഠാപൂർവകം പാലനം കരോതി നവ. ഉല്ലേഖനീയം വർത്തതെ യത് ഭാരതേ ഡിജിറ്റൽ നിയമസ്യ അന്തർഗതം ആപത്തിജനക സാമഗ്രിയഃ ബാലയോന ശോഷണ സാമഗ്രിയഃ വിതരണം പ്രസാരണം ച കശ്ചന ദണ്ഡനീയ അപരാധോ വർത്തതെ. സംസ്കൃതവാർത്തയാ സംസ്കരണമിതം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതെ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലെ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എഐആർ ചലദൂർഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. ഛത്തീസ്ഗഢ് രാജ്യസ്യ പ്രഖ്യാത പാണ്ഡവനി ഗായിക പദ്മവിഭൂഷണ പുരസ്കാരേണ അലംകൃത ച ഡോക്ടർ തീജനബായി അദ്യ ഇഹലോകം പരിത്യജ്യ ദിവംഗത. സാ ദീർഘകാലാത് രുഗ്ണ ആസീത്. റായ്പൂർ നഗരസ്യ എയിംസ് ചികിത്സാലയേ തസ്യാഃ ഉപചാരഃ പ്രചലൻ ആസീത്. അദ്യ സായംദുർഗ് ജനപദസ്യ ഗനിയാരി ഇത്യത്ര തസ്യാഃ പൈതൃകേ ഗ്രാമേ പൂർണരാജ്യസമ്മാനേന സാകം തസ്യാഃ അന്ത്യേഷ്ടി സംസ്കാരഃ വിധാസ്യതെ. സ്വകീയേന പ്രഖരേണ സ്വരേണ മഞ്ചസ്യ സമൂഹ ഉപസ്ഥിത്യ തഥാ ച കഥാവാചനസ്യ അനന്യശൈല്യാ ഡോക്ടർ തീജനബായി പാണ്ഡവാനി കലായേ ന കേവലം ഭാരതേ അപി തു വൈശ്വപട്ടലേ നൂതനം അഭിജ്ഞാനം പ്രദത്തവതി. മഞ്ചേ മഹാഭാരതസ്യ കഥാഃ ജീവന്തം കർത്തും തസ്യ അസാധാരണ ക്ഷമതയാ സാ ഭാരതീയ ലോകസംസ്കൃതേ സർവോത്കൃഷ്ട ലബ്ധ പ്രതിഷ്ഠാ ച സാധികാ സഞ്ജാതാ. ഭാരതീയ ലോകകലായാം തസ്യാഃ അപ്രതിമ അവദാനസ്യ കൃതേ സാ പത്മശ്രീ പത്മഭൂഷണ തഥാ ച പത്മവിഭൂഷണ ഇത്യാദിഭിഃ ദേശസ്യ സർവോച്ച നാഗരിക സമ്മാനൈഃ വിഭൂഷിതാ ആസീത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ച തസ്യാഃ ദുഃഖദനിധനെ ഗഭീരം ശോകം പ്രകടിതവന്തഃ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന അദ്യ ഗുജറാത്ത് കച്ച് കൊങ്കണ് ഗോവ മധ്യ മഹാരാഷ്ട്ര ഒഡീസ ചേത്യേതേഷു രാജ്യേഷു അതിവൃഷ്ടേഃ രക്തവർണീയ സഞ്ചേതന പ്രസാരിത. വിഭാഗേന വിജ്ഞാപിതം യത് ആഗാമിഷു ചതുർസു ദിവസേഷു മധ്യഭാഗേ ഉത്തര അറബ് സാഗരസ്യ കതിപയേഷു ഭാഗേഷു ഗുജറാത്ത് പ്രാന്തേ തഥാ ച ഹരിയാണ പഞ്ചാബ് രാജസ്ഥാന പ്രാന്താനാം ശിഷ്ടേഷു ക്ഷേത്രേഷു ച പ്രൈവറ്റ് സ്ഥിതി സർവഥാ അനുകൂല വർത്തതേ. അദ്യ ഋതുവിജ്ഞാന വിഭാഗേന ഛത്തീസ്ഗഢ് മധ്യപ്രദേശ് രാജസ്ഥാൻ കർണാടക ഉത്തരാഖണ്ഡ് ചേത്യേതേഷു രാജ്യേഷു അതിവൃഷ്ടേഃ പൂർവാനുമാനം കൃതം. അനേന സാകമേവ ആഗാമിഷു ദ്വിത്രേഷു ദിനേഷു ദില്ലി ഉത്തർപ്രദേശ് പഞ്ചാബ് ച ചണ്ഡീഗഢ് ക്ഷേത്രേഷു വികീർണരൂപേണ വൃഷ്ടേഃ സംഭാവന പ്രകടിത. വിഭാഗേനാദ്യ ഹിമാചൽ പ്രദേശ് ജാർഖണ്ഡ് കേരള മാഹേ മറാഠവാഡ ദേശസ്യ ഉത്തരപൂർവീയ ഭാഗേഷു സഹവ ഉത്തര ആന്ധ്ര കർണാടക തെലങ്കാന ക്ഷേത്രം യാവത് അതിവൃഷ്ടേഃ അനുമാനം വിഹിതം. രാഷ്ട്രീയ രാജധാന്യാം ദെഹലിയാം അദ്യ സാമാന്യത മേഘാച്ഛാദനേന സഹ വൃഷ്ടിഃ ഭവിഷ്യതി ഇതി ഋതുവിജ്ഞാന വിഭാഗേന പൂർവാനുമാനിതം. സഞ്ചദ പ്രൈവറ്റ് സത്രം അസ്യ മാസസ്യ വിംശതിഃ ദിനാങ്കതഃ ആരപ്സ്യതെ യത് ച അഗസ്ത് മാസസ്യ ത്രയോദശ ദിനാങ്കം യാവത് പ്രചലതി. കേന്ദ്രീയ സംസദീയ കാര്യമന്ത്രി കിരൺ റിജിജു ജ്ഞാപിതവാന്യത് രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ സംസദ പ്രൈവറ്റ് സത്രസ്യ ആഹ്വാനാർത്ഥം സർവകാരസ്യ പ്രസ്താവം സഹർസം സ്വീകൃതവതി. ശ്വഃ ആരഭമാണ പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന ഇന്തോനേഷ്യ ദേശസ്യ ആധികാരിക आधिकारिक यात्रा उभयो देशयो पारस्परिक संबंधाय नूतन उत्साहं प्रदास्यति। सहैव सहयोगस्य नवीन

0: क्षेत्राणि अपि उद्घाटयिष्यति। अद्य जकार्ता नगरे आकाशवाण्या साकं विशेषवार्तालापे इण्डोनेशिया देशे नियुक्तः भारतीय राजदूतः सन्दीप चक्रवर्ती प्रावोचत् यत् जुलाई मासस्य 6 दिनांकतः जुलाई मासस्य 8 दिनांकं यावत् प्रचलन्त्यां प्रधानमन्त्रिणः अस्यां यात्रायां भारत इण्डोनेशिया देशयो मध्ये सहयोगस्य अनेकानि नूतनानि द्वाराणि उद्घाटितानि भविष्यन्ति, तथा च एतयोः द्वयोः विशालराष्ट्रयोः मध्ये प्रगाढसम्बन्धाः आर्थिकसहभागिता च स्पष्टरूपेण द्रक्ष्यन्ते। तेनाग्रे प्रतिपादितं यत् भारत इण्डोनेशिया देशयोः किमपि वैमत्यम् अथवा विचारभिन्नता नास्ति, अतः सम्प्रति उभे अपि राष्ट्रे विकसित भारत तथा च स्वर्ण इण्डोनेशिया इत्येतयोः दूरगामी लक्ष्याणां प्राप्ते सुदृढं रणनीतिकसहयोगं कर्तुं तत्परे वर्तेते। आईसीसी महिलावर्गस्य 20-20 क्रिकेट विश्वचषक स्पर्धायाः अन्तिमे द्वन्द्वे अद्य सायंकाले लॉर्ड्स क्रीडांगणे इंग्लैण्डदलम् ऑस्ट्रेलियादलेन सह स्पर्धिष्यते। उभौ दले सम्पूर्णस्पर्धायाम् अपराजिते स्तः। ध्येयास्पदं वर्तते यत् प्रागुपान्त्यस्पर्धायाम् ऑस्ट्रेलियादलेन वेस्टइंडीजदलं पराजित्य अपि च इंग्लैण्डदलेन दक्षिणाफ्रीकादलं पराजित्य अन्तिमस्पर्धायां प्रवेशो अधिगतः। आदौ मुख्यवार्ताः पुनरेकवारम्। होर्मुज जल डमरू मध्ये इत्यनेन माध्यमेन एलएनजी जलयान प्रेषणस्य पुनः प्रारम्भात् अनन्तरं भारतसर्वकारेण प्राकृतिक वायु आपूर्तौ आपत्कालिकः प्रतिबन्धः निरस्तीकृतः इति वार्ताः।
1: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: Less premium, more bonus, most suitable for your loved ones. RPL Life, nothing better than this.
3: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
4: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലിയ വാലി സൂപ്പർ
5: ഫാസ്റ്റ് എക്സ്പ്രസ് കിയാ ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
6: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
5: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
6: കണ്ടില്ലേ
5: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
7: നോ സിഗ്നൽ.
5: ഇനി എന്ത് ചെയ്യും?
7: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
6: ഏയ് മണ്ടത്തരം നിർത്ത്.
5: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
7: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
5: RBI പറയുന്നു
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വി ബി ജിറാംജി പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. നാളെ മുതൽ ഇന്തോനേഷ്യ സന്ദർശിച്ച പ്രധാനമന്ത്രി പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8-ന് ഓസ്ട്രേലിയയിലെത്തും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. വി ബി ജിറാംജി പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേതനത്തിൽ കാലതാമസമുണ്ടാകാതിരിക്കാൻ തനതു വിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി

0: സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 10:30 മുതൽ 1 മണി വരെ ആമുഖ ക്ലാസുകൾ നടക്കും. സംസ്ഥാനത്തെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750-ൽ അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: സമാന്തര പാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൌണിൽ തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗത കുരുക്കുണ്ടായത്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ

0: നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജ്ജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. വി ബി ജീറാംജി പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യയുൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദി. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വിഷ്ണുലോകം എന്ന ചിത്രത്തിൽ കൈതപ്രം എഴുതി രവീന്ദ്രൻ ഈണമിട്ട് എം ജി ശ്രീകുമാർ പാടിയ ഗാനം.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ജീവിതം അവസാനിപ്പിച്ചാൽ പ്രശ്നങ്ങൾ തീരും എന്ന് പഠിപ്പിക്കുന്ന മരണഗർത്തങ്ങളല്ല, വീണ്ടെടുക്കാനാവാത്ത വിധം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു തരുന്ന പ്രതീക്ഷയുടെ പച്ചത്തുരുത്തുകളാണ് നമുക്കാവശ്യം. കഴിവില്ലാത്തതുകൊണ്ടല്ല, കരം പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് പലരും പടുകുഴിയിൽ നിന്ന് കയറി വരാത്തത്. പ്രതിവിധികൾ തേടിയല്ല, പിടിച്ചു നിൽക്കാനുള്ള ശക്തി തേടിയാണ് ആളുകളുടെ നെട്ടോട്ടം. അവജ്ഞയോടെ മാറ്റി നിർത്തിയവർക്കും അവശനേരത്ത് അപ്രതീക്ഷിത സാന്നിധ്യമാവുക. ജീവിതം ഒന്നേയുള്ളൂ. ഒരു പുരുഷായുസിനിടയ്ക്ക് ഒരാളുടെയെങ്കിലും ജീവിതത്തിന് പ്രതീക്ഷയുടെ നല്ലൊരു വാക്ക് നൽകാനാകണം. ഈയൊരു ശുഭചിന്തയോടുകൂടി ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി, ഇതേക്കുറിച്ച് അഭിലാഷ് കരിമുളയ്ക്കൽ നടത്തുന്ന ഒരു പ്രഭാഷണമാണ്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് അറിയണ്ടേ? ചോദ്യം ഇതാണ്, കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. കുട്ടകം എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വലിയ വാവട്ടവും ആഴവുമുള്ള ചെമ്പു പാത്രമാണ് കുട്ടകം. പണ്ട് നിത്യോപയോഗത്തിലുണ്ടായിരുന്ന ഒരു പാത്രമായിരുന്നു കുട്ടകം. നെല്ല് പുഴുങ്ങുന്നതിനും ഇത്തിരി ദൂരെ നിന്നും വെള്ളം ശേഖരിച്ചു കൊണ്ടുവരുന്നതിനും സദ്യയും മറ്റും കഴിഞ്ഞ് കൈ കഴുകുന്നതിനായി വെള്ളം നിറച്ചു വെക്കുന്നതിനും തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി കുട്ടകം ഉപയോഗിച്ചിരുന്നു. കൊച്ചു കുട്ടകം, വലിയ കുട്ടകം, ഇടത്തരം കുട്ടകം എന്നിങ്ങനെ പല വലിപ്പത്തിലുള്ള കുട്ടകങ്ങളുണ്ട്. മിക്ക വീടുകളിലും ചെമ്പു കുട്ടകത്തിൽ തന്നെയാണ് നെല്ല് പുഴുങ്ങിയിരുന്നത്. വലിപ്പമേറിയ കുട്ടകങ്ങൾ കൈവശം വെക്കുന്നത് അന്നൊക്കെ ആഭിജാത്യത്തിന്റെ ഒരു ചിഹ്നമായിരുന്നു. കേരളത്തിലേറെയും പ്രചാരത്തിലുണ്ടായിരുന്നത് ചെമ്പു കുട്ടകങ്ങളാണ്. ഇന്നിപ്പോൾ അലുമിനിയം, അലോയ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ടുള്ള കുട്ടകങ്ങളാണ് ഏറെയും. ഔഷധ നിർമ്മാണ രംഗത്തും മറ്റും ഇപ്പോഴും കുട്ടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ആവിയെ ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്തി വേവിക്കാൻ പാകത്തിലാണ് കുട്ടകത്തിന്റെ നിർമ്മിതി.

0: പല വലിപ്പത്തിലുള്ള പ്ലാസ്റ്റിക് ബക്കറ്റുകളും അലുമിനിയം ചെരുവങ്ങളും പ്രചാരത്തിലായതോടെ വെള്ളം ശേഖരിച്ചു വെക്കാൻ കുട്ടകം വേണ്ടാതെയായി. നിത്യോപയോഗങ്ങളിൽ ഇല്ലാതെ വന്നപ്പോൾ കുട്ടകം മിക്ക വീടുകളിൽ നിന്നും അപ്രത്യക്ഷമായി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ? എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി. ഇതേക്കുറിച്ച് മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കൽ നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: അവർക്കവിടെ തിരുവാതിര ഞാറ്റുവേലയില്ലല്ലോ കുരുമുളകിനെ നട്ടു വളർത്താൻ. കുരുമുളകിനെ അപ്പാടെ കടത്തിക്കൊണ്ടുപോകുന്ന വിദേശികളുടെ മട്ടും മതിരിയും കണ്ടു പരിതപിച്ചവരോടെ നാടുവാണ സാമൂതിരി കൊടുത്ത മറുപടിയാണിത്. അതൊരു ശരിയായ നിരീക്ഷണമായിരുന്നു. തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ തിരിമുറിയാതെ പെയ്യുന്ന മഴ വേണമല്ലോ.

0: നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോയാലോ? എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി. ഇതേക്കുറിച്ച് മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കൽ നടത്തുന്ന പ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: അവർക്കവിടെ തിരുവാതിര ഞാറ്റുവേലയില്ലല്ലോ കുരുമുളകിനെ നട്ടുവളർത്താൻ. കുരുമുളകിനെ അപ്പാടെ കടത്തിക്കൊണ്ടുപോകുന്ന വിദേശികളുടെ മട്ടും മതിരിയും കണ്ടു പരിതപിച്ചവരോടെ നാടുവാണ സാമൂതിരി കൊടുത്ത മറുപടിയാണിത്. അതൊരു ശരിയായ നിരീക്ഷണമായിരുന്നു. തിരുവാതിര ഞാറ്റുവേലക്കാലത്തെ തിരിമുറിയാതെ പെയ്യുന്ന മഴ വേണമല്ലോ കുരുമുളക് നട്ടുവളർത്താൻ. മഴയും കുരുമുളകുമായി അഭേദ്യമായൊരു ബന്ധമുണ്ട്. കുരുമുളക് വള്ളി വേരുപിടിച്ച് വളരുന്നതിനും കുരുമുളക് തിരിയിട്ട് കായ് പിടിക്കുന്നതിനും മഴ വേണം. തിരുവാതിരക്കാലത്തെ നൂൽമഴയിലാണ് കുരുമുളകിൻ്റെ പരാഗണം. പൂമ്പൊടികൾ മഴയിലൂടെ ഊർന്നിറങ്ങി പെൺപൂക്കളിലെത്തി വേണം തിരികളൊക്കെ മണികളാവാൻ. മറ്റേതൊരു വിളയിലും പരാഗണം തേനീച്ചയും പൂമ്പാറ്റകളുമൊക്കെയാണ് നടത്തിവരുന്നത്. ഈ സവിശേഷമായ കാലാവസ്ഥ മറ്റെവിടെയും ഇല്ലാത്തതിനാലാണ് സാമൂതിരി സംശയലേശമന്യെ ഇങ്ങനെ സമാധാനിച്ചത്. ഏതായാലും കുരുമുളക് നമ്മെ സംബന്ധിച്ച് ആദായ വിളയാണ്. അതോടൊപ്പം നമുക്ക് അടിമത്തവും സമ്മാനിച്ച വിളയാണിത്. കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകിനെ തേടിയെത്തിയ വിദേശികൾ ഒടുവിൽ നമ്മുടെ രാജ്യത്തെ തന്നെ കാൽക്കീഴിലാക്കി നമ്മെ അടിമകളാക്കിയതും ചരിത്രം. എന്തായാലും അക്കാലമൊക്കെ കഴിഞ്ഞുപോയി. എന്നിരുന്നാലും ഇപ്പോഴും വിദേശ നാണ്യം ഏറെ കിട്ടുന്ന ഒരു വിളയായി കുരുമുളക് കൃഷി നമ്മുടെ നാട്ടിൽ തുടരുന്നു. എല്ലാ വർഷവും ജൂൺ അവസാന വാരത്തിൽ തുടങ്ങി ജൂലൈ ആദ്യവാരത്തിൽ അവസാനിക്കുന്ന തിരുവാതിര ഞാറ്റുവേലയിൽ തന്നെയാണ് ഇപ്പോഴും കർഷകർ കുരുമുളകിൻ്റെ കൃഷി ആരംഭിക്കുക. ഇത്തരണത്തിൽ കുരുമുളകിൻ്റെ കൃഷി രീതികൾ ശരിയായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കുരുമുളക് കൃഷിയുടെ ഗരിമ തന്നെ മഴയാണ്. ആണ്ടിൽ 250 സെന്റിമീറ്റർ മഴയെങ്കിലുമുള്ള ആർദ്രതയും അതോടൊപ്പം ചൂടുമുള്ള കാലാവസ്ഥയാണ് കുരുമുളക് കൃഷിക്ക് വേണ്ടത്. നടുന്ന കാലത്ത് തന്നെ 70 സെന്റിമീറ്റർ മഴ കിട്ടണം. എങ്കിൽ മാത്രമേ വള്ളികൾ മുളച്ച് തളിർ വരികയുള്ളൂ. മുതിർന്ന കുരുമുളക് പൂവിടുന്നതും മഴക്കാലത്താണ്. മഴവെള്ളത്തിലൂടെയാണ് പരാഗണം നടക്കേണ്ടത്. തിരിമുറിയാതെ ഒഴുകുന്ന മഴ വേണം കുരുമുളകിൽ തിരിയിടുന്ന സമയത്ത്. ഈ സമയം മഴ കുറഞ്ഞാൽ പിന്നെ വിളവും കുറയും. നമ്മുടെ കൊച്ചു കേരളത്തിൽ സമുദ്രനിരപ്പ് മുതൽ പശ്ചിമഘട്ടം വരെയും കുരുമുളകിനെ കാണാം. വെള്ളക്കെട്ടിലില്ലാത്ത നല്ല നീർവാർച്ചയുള്ളതും ജീവാംശം കൂടുതലുള്ളതുമായ ഏതു മണ്ണിലും കുരുമുളക് കൃഷി ചെയ്യാം. ഈ ഞാറ്റുവേലക്കാലത്ത് നമുക്കും നടാം കുരുമുളകിനെ. കുരുമുളകിൻ്റെ വള്ളികൾ തന്നെ മുറിച്ചെടുത്താണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. 3 തരത്തിലുള്ള വള്ളികൾ കുരുമുളകിൽ കാണാം. മുതിർന്ന കായ്ക്കുന്ന കുരുമുളകിൻ്റെ ചുവട്ടിൽ നിന്നും വളർന്നു വരുന്ന ചുവപ്പ് രാശിയുള്ള ചെന്തലകൾ, പടർന്നു വളരുന്ന വെള്ളത്തണ്ട്, പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശാഖത്തണ്ട് എന്നിവയാണവ. ഇതിൽ ചെന്തല വള്ളികളാണ് നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. സ്ഥിരമായി നല്ല വിളവ് തരുന്നതും രോഗകീടബാധകളെ പ്രതിരോധിച്ചു നിൽക്കുന്നതും നല്ല ആരോഗ്യത്തോടെ വളരുന്നതും 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ളതുമായ മാതൃചെടിയിൽ നിന്ന് വേണം ചെന്തലകൾ ശേഖരിക്കേണ്ടത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ചെന്തലകൾ ഒരു ചെറുകമ്പ് നാട്ടി അതിൽ ചുറ്റി നിർത്തുന്നത് നല്ലതാണ്. കൊടിച്ചുവട്ടിലെ ചെന്തലകൾ മണ്ണിൽ കിടന്ന് മുട്ടുകളിൽ വേരുപിടിക്കുന്നത് ഒഴിവാക്കുവാൻ വേണ്ടിയാണ് കമ്പിൽ ചുരുട്ടിവെക്കുന്നത്. തുടർന്ന് ഏപ്രിൽ മെയ് മാസത്തിൽ ഇങ്ങനെ ചുരുട്ടിവെച്ച ചെന്തലകൾ മുറിച്ചെടുത്ത് നടീൽ മിശ്രിതം നിറച്ച ചെറു കവറുകളിൽ നട്ടുവെച്ച് വേര് പിടിപ്പിച്ചെടുക്കാം. ഒടിച്ചു കുത്തുന്നതൊക്കെ പൊടിച്ചു വരുന്ന തിരുവാതിരക്കാലത്ത് നേരിട്ട് വേണമെങ്കിലും കുരുമുളക് വള്ളികൾ താങ്ങുകാൽ ചുവട്ടിൽ നട്ടുവെച്ചും വളർത്താവുന്നതാണ്. മുറിച്ചെടുത്ത ചെന്തലകളുടെ ഇളം തലപ്പും കട്ടികൂടിയ കടഭാഗവും ഒഴിവാക്കുക. അതിനുശേഷം 2-3 മുട്ടുകളുള്ള ചെറു കഷ്ണങ്ങളാക്കി അതിലെ ഇലഞ്ഞെട്ട് ഭാഗം മാത്രം നിർത്തി ഇലകൾ നീക്കം ചെയ്തിട്ടാണ് കവറുകളിൽ വേരുപിടിപ്പിക്കാനായി നടേണ്ടത്. തണ്ടുകൾ നട്ട കവറുകൾ ഭാഗികമായ തണല് കൊടുത്ത് ദിവസേന 2-3 നേരം ജലസേചനം കൊടുത്ത് 2-3 മാസം കൊണ്ട് കുരുമുളകിൻ തൈകൾ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. താങ്ങുമരത്തിൽ പടർന്നു കയറി വളരുന്ന വിളയാണല്ലോ കുരുമുളക്. അതിനാൽ പരിക്കൻ പുറംഭാഗമുള്ള ഏതു മരവും താങ്ങുകാലായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. സാധാരണയായി മുരിക്ക്, ആഞ്ഞിലി, കാറ്റാടി, പ്ലാവ്, മാവ്, നാടൻ കമുക് തുടങ്ങി പലതരം പാഴ്മരങ്ങളിലും കുരുമുളക് പടർത്താറുണ്ട്. മുമ്പൊക്കെ മുരിക്കൻ കമ്പ് 1 വർഷം മുമ്പേ നട്ടു വളർത്തി പിറ്റേ വർഷം അതിൻ്റെ ചുവട്ടിൽ കുരുമുളക് തൈകൾ നടുന്ന രീതിയും നിലനിന്നിരുന്നു. ഇപ്പോൾ കുരുമുളകിൻ്റെ കൃഷി കുറേ കൂടി എളുപ്പത്തിൽ ചെയ്യുന്ന രീതിയും നിലവിലുണ്ട്. PVC പൈപ്പുകൾ, കോൺക്രീറ്റ് തൂണുകൾ എന്നിവയാണ് പുതിയ താങ്ങുകാലുകൾ. 6 ഇഞ്ച് വ്യാസമുള്ള നല്ല PVC പൈപ്പുകളുടെ ചുവടുഭാഗം മണ്ണിൽ കോൺക്രീറ്റ് ഇട്ട് നന്നായി ഉറപ്പിച്ച ശേഷം ഉടൻ തന്നെ അതിൻ്റെ ചുവട്ടിൽ കുരുമുളക് നട്ട് പിറ്റേ വർഷം മുതൽ വിളവെടുപ്പ് തുടങ്ങിയ കർഷകർ ധാരാളമുണ്ട്. PVC പൈപ്പുകൾക്ക് 12 അടി വരെ ഉയരമുണ്ടാവാം. അതേപോലെ കോൺക്രീറ്റ് തൂണുകൾ ഒരുക്കിയും കുരുമുളക് കൃഷി

നടത്തുന്നവർ ധാരാളമുണ്ട്. ഇത്തരം താങ്ങുകാലികൾ ഒരുക്കുന്നത് വഴി വലിയൊരു തുടക്ക ചെലവുണ്ടാകുമെങ്കിലും താങ്ങുമരങ്ങളുടെ വർഷാവർഷം 2-3 തവണ നടത്തുന്ന മണ്ടകോതൽ ചെലവ് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും. അതോടൊപ്പം കുരുമുളകിന് നൽകുന്ന വളങ്ങൾ പൂർണ്ണമായും കുരുമുളകിന് തന്നെ കിട്ടുകയും ചെയ്യും. മരത്തിന്റെ തണൽ ഒഴിവാക്കുവാൻ ഏപ്രിൽ മെയ് മാസങ്ങളിലും ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലുമായി എല്ലാ വർഷവും 2 പ്രാവശ്യമെങ്കിലും മണ്ടകോതി ഒരുക്കേണ്ടതുണ്ട്. ഏറെ കൂലി ചെലവുള്ള സംഗതിയാണത്. അതോടൊപ്പം തൊഴിലാളി ക്ഷാമവും ഏറെയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ PVC താങ്ങുകാൽ എളുപ്പവും ലാഭകരവുമാണ്. കുരുമുളക് കൃഷിയിൽ ഏറെ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യം അവയുടെ ഇനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഓരോ പ്രദേശത്തിന്റെ മണ്ണിനും ഭൂപ്രകൃതിക്കും യോജിച്ച ഇനങ്ങൾ കണ്ടെത്തി വേണം കൃഷി തുടങ്ങുവാൻ. നിരവധി കുരുമുളക് ഇനങ്ങളുണ്ട് നാടനും മേൽത്തരവുമായി. കഴിയുമെങ്കിൽ നല്ല കുരുമുളക് തോട്ടം നേരിൽ കണ്ട് പ്രത്യേകതകൾ കണ്ട് മനസ്സിലാക്കി വള്ളികൾ ശേഖരിക്കണം. അല്ലെങ്കിൽ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കുരുമുളകിന്റെ മേൽത്തരം ഇനങ്ങൾ തന്നെ ശേഖരിച്ച് കൃഷി ചെയ്യണം. കരിമുണ്ട, വെള്ളമുണ്ട, ചോലമുണ്ട, നീലമുണ്ട, കൊറ്റനാടൻ, കുതിരവാലി, കരിയിലാഞ്ചി, കല്ലുവള്ളി, അറക്കുളം, ബാലംകൊട്ട, കൂമ്പുക്കൽ എന്നിങ്ങനെ നീളുന്നു നാടൻ ഇനങ്ങൾ. വിവിധങ്ങളായ കുരുമുളക് ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത മേൽത്തരം കുരുമുളക് ഇനങ്ങൾ വേറെയും ധാരാളമുണ്ട്. ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി അവയും തിരഞ്ഞെടുക്കാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ പന്നിയൂരുള്ള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും 1 മുതൽ 10 വരെയുള്ള ഏറ്റവും മികച്ച 1,000 ഇനങ്ങൾ കുരുമുളക് കൃഷിക്കാർക്കിടയിൽ വ്യാപക പ്രചാരം നേടിയ ഇനങ്ങളാണ്. IISR കോഴിക്കോട് ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ ശ്രീകര, ശുഭകര, പഞ്ചമി, ശക്തി, തേവം, മലബാർ എക്സൽ, ഇരിമുണ്ട എന്നിവയും വെള്ളാനിക്കര ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുള്ള വിജയ് എന്ന ഇനവും പാലോട് ഗവേഷണ കേന്ദ്രത്തിലെ പാലോട് 2 എന്ന ഇനവും വിവിധ പ്രദേശങ്ങൾക്ക് യോജിച്ചതാണ്. മേൽത്തരം ഇനങ്ങൾ ഇനിയും ധാരാളമുണ്ട്. സമീപപ്രദേശ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നും കൂടുതൽ ഇനങ്ങളെപ്പറ്റി അറിയുവാൻ കഴിയും. ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം കൃഷി ചെയ്യാൻ അനുയോജ്യമായ കൃഷിഭൂമിയും ഒരുക്കേണ്ടതുണ്ട്. താങ്ങുമരങ്ങൾ, താങ്ങുകാലുകൾ എന്നിവ നിശ്ചയിച്ച ശേഷം അവയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 1 അടിയെങ്കിലും അകലത്തിൽ 1.5 മീറ്റർ ആഴവും വീതിയും നീളവുമുള്ള കുഴികൾ എടുക്കുക. ആ കുഴിയുടെ 3/4 ഭാഗവും മേൽമണ്ണും 1/2 കിലോ ഡോളോമൈറ്റ് അഥവാ കുമ്മായം ചേർത്തിളക്കി നിറച്ചിടണം. കുമ്മായം ചേർക്കുന്നത് മണ്ണിന്റെ പുളി അഥവാ അമ്ലത കുറയ്ക്കുവാനാണ്. അമ്ലത കുറഞ്ഞ മണ്ണിൽ മാത്രമേ നല്ല വേരോട്ടം ഉണ്ടാവുകയുള്ളൂ. മഴയില്ലെങ്കിൽ കുഴി നനച്ചു കൊടുക്കണം. 2 ആഴ്ച കഴിഞ്ഞിട്ട് മാത്രമേ അടിവളങ്ങൾ ഇടാൻ പാടുള്ളൂ. അടിവളമായി 3-4 കിലോ ജൈവവളവും 1/2 കിലോ രാജ്ഫോസ് അല്ലെ മസൂറി ഫോസ്, 1/2 കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്നിവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുരുമുളകിനുള്ള ജൈവവളം ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ആകുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കമ്പോസ്റ്റ് വളം ഒരേ സമയം വളവും കുമിൾനാശിനിയുമാണ്. കുരുമുളകിന് വരാവുന്ന ഒട്ടുമിക്ക കുമിൾ രോഗങ്ങളെ ഒഴിവാക്കുവാൻ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം തന്നെ നൽകുക. കായ്ക്കുന്ന കുരുമുളകിനും ആണ്ടിൽ മഴക്കാലത്ത് 5-10 കിലോ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളം നൽകാവുന്നതാണ്. 90 കിലോ തണലിൽ ഉണങ്ങിയ ചാണകവും 10 കിലോ നല്ല വേപ്പിൻ പിണ്ണാക്കും നന്നായി പൊടിയാക്കി പുട്ടിനെ നനയ്ക്കുന്ന പരുവത്തിൽ നനച്ച ശേഷം 1-2 കിലോ ട്രൈക്കോഡർമ എന്ന കുമിളിന്റെ സൂക്ഷ്മാണുവിന്റെ കൾച്ചർ ചേർത്തിളക്കി നന്നായി കൂട്ടിയോജിപ്പിച്ച് വെറും നിലത്ത് തണലിലോ ഷെഡിലോ കൂനയാക്കി ചണച്ചാക്ക് മൂടി 2 ആഴ്ച വയ്ക്കുക. എല്ലാ ദിവസവും ചണച്ചാക്കിന് മുകളിലൂടെ 1-2 പ്രാവശ്യം നന്നായി നനച്ചു കൊടുക്കണം. 2 ആഴ്ചയ്ക്ക് ശേഷം മൂടി മാറ്റി കൂനയുടച്ച് ഒരിക്കൽ കൂടി ഈർപ്പം കൊടുത്ത് വാരിക്കൂട്ടി വീണ്ടും കൂനയാക്കി 1 ആഴ്ച കൂടി ചണച്ചാക്ക് മൂടി നനച്ച് മൊത്തം 3 ആഴ്ച കൊണ്ട് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഈ കമ്പോസ്റ്റ് വളം തന്നെ കുരുമുളകിന് പതിവായി നൽകുവാൻ ശ്രമിക്കുക. താങ്ങുകാലിന്റെ വടക്കു പടിഞ്ഞാറ് മാത്രമാണ് കുരുമുളക് നടേണ്ടത്. തെക്കൻ വെയിലിന്റെ കടുത്ത ചൂടിൽ കുരുമുളക് വാടാതെയും കരിയാതെയും ഇരിക്കുന്നതിനാണ് വടക്കു പടിഞ്ഞാറ് കുഴിയെടുക്കുന്നത്. കുഴിയിൽ അടിവളങ്ങൾ ഇട്ട് മണ്ണുമായി കൂട്ടിക്കലർത്തിയ ശേഷം ഒരു ചെറു പിള്ളക്കുഴിയെടുത്ത് ഒരു താങ്ങുകാലിൽ 2-3 കുരുമുളക് തൈകൾ വീതം നട്ടുകൊടുക്കാവുന്നതാണ്. നട്ടതിനു ശേഷം കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കുവാൻ കുഴി കൂനയാക്കി മാറ്റണം. കുരുമുളക് വളരുന്നതിനനുസരിച്ച് താങ്ങുകാലുമായി ചേർത്ത് വള്ളികൾ കെട്ടിവയ്ക്കുന്നത് നന്നായിരിക്കും. കുരുമുളക് വളരുന്നതിനനുസരിച്ചും മുതിർന്ന കുരുമുളകൾക്കും ശരിയായ വളപ്രയോഗം അത്യന്താപേക്ഷിതമാണ്. എല്ലാ വർഷവും മണ്ണ് പരിശോധന നടത്തി ആവശ്യ മൂലകങ്ങളുടെ അപര്യാപ്തത മനസ്സിലാക്കി കുറവുള്ള മൂലകങ്ങൾ ഏതാണോ അത് ലഭിക്കുന്ന വളങ്ങൾ മാത്രമാണ് നൽകേണ്ടത്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മണ്ണിന്റെ പുളി അഥവാ അമ്ലത എത്രയുണ്ടെന്നും അത് കുറയ്ക്കുവാൻ എത്ര അളവിൽ ഡോളോമൈറ്റ് അഥവാ കുമ്മായം ചേർത്ത് കൊടുക്കണമെന്ന പരിശോധനാ ഫലത്തിൽ രേഖപ്പെടുത്തിയ അളവിൽ തന്നെ കാലവർഷാരംഭത്തിൽ എല്ലാ വർഷവും കുരുമുളകിന്റെ ചുവട്ടിൽ കുമ്മായ വസ്തുക്കൾ ഇട്ട് മണ്ണടിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. കുമ്മായ പ്രയോഗത്തിനൊപ്പം മറ്റൊരു വളവും ഇടാൻ പാടില്ല. 2 ആഴ്ച

0: ശേഷം നിർദ്ദിഷ്ട അളവിൽ നിർബന്ധമായും ജൈവവളങ്ങളും നൽകണം. ട്രൈക്കോഡർമ കമ്പോസ്റ്റ് വളങ്ങൾ ഉണ്ടാക്കി അതുമാത്രം നൽകുന്നതാണ് നല്ലത്. മുതിർന്ന ഒരു മൂട് കുരുമുളകിന് 10 കിലോ ജൈവവളത്തിന് പുറമെ 1/2 കിലോ ബീപ്പിൻ പിണ്ണാക്കും നൽകാവുന്നതാണ്. വെണ്ണീർ അഥവാ ചാരവും 1/2 കിലോ വീതം എല്ലാ വർഷവും നൽകാവുന്നതാണ്. എന്നാൽ കമ്പോസ്റ്റ് വളത്തിൻ്റെ ഒപ്പം ചാരവിടാൻ പാടില്ല. രാസവളങ്ങൾ 2 തവണകളായി നൽകാവുന്നതാണ്. ആദ്യ മഴക്കാലം കഴിയുമ്പോഴും 2ാം മഴക്കാലം കഴിയുമ്പോഴും നൽകുക. പെരുമഴയത്ത് രാസവളങ്ങൾ ഇട്ടാൽ അത് വെള്ളത്തിലലിഞ്ഞ് നഷ്ടപ്പെടാൻ ഇടയുള്ളതിനാൽ മഴക്കാലത്തെ രാസവള പ്രയോഗം ഒഴിവാക്കുക. കൂടാതെ കുരുമുളകിന് സൂക്ഷ്മ മൂലക വളങ്ങളും വേണ്ടിവരും. സിങ്കിൻ്റെയും മോളിബ്ഡിനത്തിൻ്റെയും ഒക്കെ ആവശ്യകതയുണ്ട്. മണ്ണ് പരിശോധന നടത്തുമ്പോൾ സൂക്ഷ്മ മൂലക പരിശോധനയും ഉൾപ്പെടുത്തണം. കുറവുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുക്കുക. വളപ്രയോഗം പോലെ തന്നെ പ്രധാനമാണ് കുരുമുളകിൻ്റെ ജലസേചനം. മഴക്കുറവുള്ള ഡിസംബർ മുതൽ ഏപ്രിൽ മാസം വരെ ആഴ്ചയിൽ ഒന്നെന്ന കണക്കിൽ തടം നന്നായി നനയത്തക്ക വിധം ജലസേചനം നടത്തണം. അധിക ജലം പാടില്ല. തുള്ളിനന സമ്പ്രദായം ഏറ്റവും നല്ലതാണ്. കൊടിച്ചുവട്ടിൽ പുതയിടുന്നത് തടം ഉണങ്ങാതിരിക്കാൻ സഹായിക്കും. എന്നിരുന്നാലും കാലവർഷാരംഭത്തിന് 1 മാസം മുമ്പ് നന നിർത്തുകയും വേണം. കുരുമുളക് തിരിയിടുന്ന സമയത്ത് മിക്കവാറും മഴയുണ്ടാവും. കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്ന ഇക്കാലത്ത് തിരിയിടൽ സമയത്ത് മഴയില്ലെങ്കിൽ പരാഗണം നടക്കാതെ വിളവ് കുറയാൻ ഇടയുണ്ട്. അങ്ങനെ വരാതിരിക്കുവാൻ കുരുമുളക് കൊടി നനയത്തക്ക രീതിയിലുള്ള സ്പ്രിംഗ്ലർ സംവിധാനം തോട്ടത്തിൽ ഒരുക്കുന്നത് നന്നായിരിക്കും. കുരുമുളകിന് നിരവധിയായ രോഗങ്ങൾ വരാറുണ്ട്. അത്തരം രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ജൈവ കുമിൾനാശിനിയായ ബോർഡോ മിശ്രിതം ഉണ്ടാക്കി കാലവർഷാരംഭത്തിലും പിന്നീട് മഴക്കാലത്ത് പശ ചേർത്തും 2 തവണ പ്രയോഗിച്ചാൽ മതിയാകും. കീടബാധകൾക്കെതിരെ ഫലപ്രദമായ പലതരം ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ നിലവിലുണ്ട്. യാതൊരു കാരണവശാലും രാസമരുന്ന് പ്രയോഗം കുരുമുളകിൽ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. വലിയ മരങ്ങളോ താങ്ങുകാലോ ഇല്ലാതെയും വീട്ടുവളപ്പിൽ നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാം. ഗ്രോ ബാഗിലും ചട്ടികളിലും ബാരലിലും ഒക്കെയായി അടുക്കള ഭാഗത്തിന് യോജിച്ച കുറ്റിക്കുരുമുളക് തൈകളും ലഭ്യമാണ്. കുരുമുളകിന്റെ പ്രധാന തണ്ടിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ശിഖരത്തണ്ടുകൾ മുറിച്ചെടുത്ത് വേര് പിടിപ്പിച്ചതാണ് കുറ്റിക്കുരുമുളക്. ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പോലും ഇത്തരത്തിലുള്ള കുറ്റിക്കുരുമുളക് കൃഷി ചെയ്ത് വീട്ടാവശ്യത്തിനുള്ള കുരുമുളക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുരുമുളക് ഒരു സുഗന്ധവ്യഞ്ജനമെന്നതിലുപരി ഔഷധവുമാണ്. അതുകൊണ്ടാണല്ലോ പഴമക്കാർ കുരുമുളകിനെ മാത്രം നല്ല മുളക് എന്ന് വിളിച്ചു പോന്നിരുന്നത്. നമ്മുടെ ഗ്രഹവൈദ്യത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഔഷധമാണല്ലോ നല്ല മുളക്. തോട്ടമടിസ്ഥാനത്തിൽ കുരുമുളക് കൃഷി ചെയ്യുന്നവർ കൃത്യമായി 20-25 വർഷത്തിനുള്ളിൽ അടിത്തൈ നട്ടു തുടങ്ങണം. കാലാവസ്ഥയും ഇനവ്യത്യാസവും അനുസരിച്ച് ഉൽപാദനക്ഷമത കുറഞ്ഞു കുറഞ്ഞു വരും. വിളവ് ക്രമേണ കുറഞ്ഞു വന്നാൽ നിർബന്ധമായും അടിത്തൈ നട്ടു തുടങ്ങാം. അടിത്തൈ നട്ട് 3 മുതൽ 5 വർഷം കഴിഞ്ഞാൽ പ്രായമായ മൂട് മുറിച്ചു കളയാം. അടിത്തൈ നടീലിന് ബ്രസീലിയൻ തിപ്പലി ഉപയോഗപ്പെടുത്താം. തിപ്പലി കുരുമുളകിന്റെ കുടുംബക്കാരിയാണ്. താങ്ങുകാൽ ചുവട്ടിൽ തിപ്പലി നട്ടു വളർത്തി 2-3 അടി ഉയരമെത്തിയാൽ തിപ്പലിയിലേക്ക് നല്ല ഇനം കുരുമുളക് തണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വളർത്തിയെടുക്കാം. തിപ്പലി ഗ്രാഫ്റ്റ് കുരുമുളകിന് വെള്ളക്കെട്ടിനെ അതിജീവിക്കുവാനും വരൾച്ചയെ അതിജീവിക്കുവാനും ഒട്ടുമിക്ക കുരുമുളക് രോഗകീടങ്ങളെ ചെറുക്കുവാനും ശേഷിയുണ്ട്. തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത പെപ്പർ കൊളിബ്രിനം എന്ന ഇനവും ചില നഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. നിത്യോപയോഗത്തിന് എന്തായാലും കുരുമുളക് മലയാളിക്ക് കൂടിയേ തീരും. അതിനാൽ തൊടിയിൽ ഇനി എല്ലാവർക്കുമാകാം കുരുമുളക് കൃഷി.
1: കുരുമുളക് കൃഷി എല്ലാവർക്കുമാകാം എന്ന് ഈ പ്രഭാഷണത്തിലൂടെ മനസ്സിലായല്ലോ. മുൻ കൃഷി ഓഫീസർ അഭിലാഷ് കരിമുളക്കൽ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ

0: കറിവേപ്പില കേടുകൂടാതെ ദീർഘനാൾ സൂക്ഷിച്ചു വെക്കാം. എങ്ങനെയെന്നറിയണ്ടേ? ഇതാ കേട്ടോളൂ. നമ്മുടെ പാചകത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് കറിവേപ്പില. എന്നാൽ കറിവേപ്പില വേഗം കിട്ടുന്നതാണ് വീട്ടമ്മമാർ നേരിടുന്ന പ്രധാന പ്രശ്നം. കറിവേപ്പില സുലഭമായി ലഭിക്കാത്ത ആളുകൾ പലപ്പോഴും ഇത് സൂക്ഷിച്ചു വെക്കാൻ കഷ്ടപ്പെടാറുണ്ട്. കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ചില നുറുങ്ങുവിദ്യകൾ പറയാം. കുപ്പിയുടെ ജാറിൽ വെള്ളം നിറച്ച് അതിൽ തണ്ടോടുകൂടിയുള്ള കറിവേപ്പില ഇട്ട് വെക്കാം. അതുപോലെ കറിവേപ്പിലകൾ ഒരു കോട്ടൺ തുണിയിൽ നന്നായി പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഏറെ നാൾ കേടുവരാതെ സൂക്ഷിക്കാം. ഒരിക്കലും നമ്മൾ കറിവേപ്പില വാങ്ങിച്ച ഉടൻ ഫ്രിഡ്ജിൽ വെക്കരുത്. കറിവേപ്പില വാങ്ങിച്ച് നല്ലതുപോലെ കഴുകി വെള്ളം ഉണക്കുക. വെള്ളം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയായതിനു ശേഷം വായു കടക്കാത്ത കുപ്പിയിലാക്കി അടച്ചു വെക്കാം. എത്ര ദിവസം വേണമെങ്കിലും ഈ കറിവേപ്പില കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അധികം കുത്തി നിറച്ച് കറിവേപ്പിലകൾ നിറയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറുക്കി അടച്ചു വെക്കാനും ശ്രദ്ധിക്കണം. ഇത് ഫ്രിഡ്ജിൽ 2 മാസം വരെ സൂക്ഷിക്കാവുന്നതാണ്.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ, ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ

0: ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിന് ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത് എന്താണ്? ഉത്തരം, ബാക്ടീരിയയാണ് കന്നുകുട്ടികളെ ബാധിക്കുന്ന ജോയിന്റ് രോഗത്തിന് ഹേതുവാകുന്നത്. പിറന്നു വീഴുന്ന കിടാക്കളുടെ ശരീരത്തിലേക്ക് ബാക്ടീരിയകൾ പൊക്കിൾക്കൊടി വഴിയാണ് പ്രവേശിക്കുന്നത്. ഈ അണുക്കൾ ആദ്യം കരളിലെത്തി അവിടെ നിന്നും രക്തത്തിൽ കലർന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തുന്നു. അണുക്കൾ അധികവും തമ്പടിക്കുന്നത് ശരീരത്തിന്റെ വിവിധ സന്ധികളിലാണ്, വിശേഷിച്ച് കൈമുട്ടിലും കാൽമുട്ടിലും. തുടർന്ന് സന്ധികൾ വിങ്ങി വീർക്കുകയും പൊട്ടി പഴുത്തുകയും ചെയ്യും. രോഗം കണ്ടാൽ ഉടൻ ചികിത്സ നൽകണം. മുൻകരുതൽ എന്ന നിലയിൽ തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. കന്നുകുട്ടി ജനിച്ച ഉടനെ പൊക്കിൾക്കൊടി ഒരിഞ്ചകലത്തിൽ കെട്ടിയ ശേഷം ബാക്കി മുറിച്ചു മാറ്റണം. അവിടെ ടിഞ്ചർ അയഡിൻ ലൈനി പുരട്ടുകയും വേണം. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: വയലും വീടും സമാപിക്കുന്നു.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കയാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അപ്പോ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: ആകാശവാണി കോഴിക്കോട്. കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും മഴ ശക്തമായി. വരും ദിവസങ്ങളിലും കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നില്ലെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു.
1: നഷ്ടം സഹിക്കേണ്ടി വരില്ല. പിന്നെ സമയത്ത് നൽകൂ പരാതി, നിങ്ങൾക്ക് കിട്ടും റീഫണ്ട് പരിഹാരമായി.
2: അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
5: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
4: വാട്സ്ആപ്പ് നമ്പർ 9400024440.
5: 9400024440.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
0: ഇനിയൊരു ചലച്ചിത്രനാദം കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. വി ബി ജി റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. വി ബി ജി റാംജി പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് വി ബി ജി റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സംസ്ഥാനങ്ങളുമായി നടത്തിയ യോഗത്തിൽ വ്യക്തമാക്കി.
1: सौदन नहीं, अब 125 दिन रोजगार, 5 साल में 7.5 लाख करोड़ से ज्यादा की राशि 2,86,000 पंचायतों में ठीक से लग गई तो गांव संपूर्ण विकसित हो जाएंगे, समृद्ध और विकसित गांव का निर्माण हो जाएगा.
0: ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച കേരളം, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പുതിയ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ശ്രീ എസ് ജയശങ്കർ സന്ദർശിക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ ലഹരിമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം നാളെ ഗുവാഹട്ടിയിൽ ആരംഭിക്കും. മയക്കുമരുന്ന് കടത്ത്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ നേരിടുന്നതിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ഉന്നതതല യോഗം ലക്ഷ്യമിടുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഇന്ത്യയിലാണ്. വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് നാളെയും മറ്റന്നാളുമായി കൊച്ചി നഗരം വേദിയാകും. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷം

0: ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽവൽക്കരിക്കുന്നതായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ഡാഷ് ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നാളെ ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9th ദേശീയ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. ഈ മാസം 8 വരെയാണ് പരിപാടി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിരത്തിൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് തുടക്കമായി. ആദ്യ സംഘത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. ചമ്പാവത് ജില്ലയിലെ തനക്പൂരിൽ നിന്ന് യാത്രയാരംഭിച്ച സംഘത്തിൽ ഒരു ഡോക്ടറും 15 സ്ത്രീകളും ഉൾപ്പെടെ 49 തീർത്ഥാടകരാണുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമിനേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മുംബൈയിൽ ഒരാൾ മരിച്ചു. റായ്ഗഡ് ജില്ലയിലെ അതോഷി വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ 12 വിനോദസഞ്ചാരികളെ പോലീസ് രക്ഷപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ മുംബൈ, താനെ ഉൾപ്പെടെയുള്ള കൊങ്കൺ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബ്രസീൽ നോർവേയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
2: 5 തവണ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇക്കുറിയും കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. ഗോളടിയന്ത്രം എന്നു പേരുകേട്ട എർലിംഗ് ഹാലൻഡ് ഉൾപ്പെടുന്ന നോർവേയാണ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികൾ. നാളെ പുലർച്ചെ 1:30 മത്സരം. പുലർച്ചെ 5:30 ആതിഥേയരായ മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം നടക്കും. ഇന്ന് നടന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ കാനഡയെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ അല്പസമയത്തിനകം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം. സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, ശക്തി, കവരത്തി എന്നിവ സിംഗപ്പൂരിലെ ചാങ്കി നാവിക താവളത്തിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യൻ നാവികസേനയുടെ അന്താരാഷ്ട്ര പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് 3 ദിവസത്തെ സന്ദർശന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സമുദ്ര പങ്കാളിത്തത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടിയെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാപാരം, കുടിയേറ്റം തുടങ്ങിയ നയപരമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉപദേശം നൽകുന്നുവെന്ന് കാട്ടി ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഈ വ്യക്തികൾക്ക് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധമില്ലെന്ന് മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള പ്രാർത്ഥനകൾ ടെഹ്റാനിൽ പുരോഗമിക്കുന്നു.

0: ഈ മാസം 9 വിശുദ്ധ നഗരമായ മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ. തുടർന്ന് 40 ദിവസം രാജ്യത്ത് പൊതു ദുഃഖാചരണമായിരിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പങ്ങളെ തുടർന്ന് സഹായമെത്തിച്ച ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി ഡോഡ്രിഗസ്. ദുരന്തത്തിൽ തകർന്ന രാജ്യം ശക്തമായി തിരിച്ചുവരുമെന്ന് ഡോഡ്രിഗസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ വെനസ്വേല ആദരിക്കുന്നതായി പ്രസിഡന്റ് വ്യക്തമാക്കി. 3000 പേരാണ് ഭൂകമ്പത്തിൽ മരിച്ചത്. 16000 പേർക്ക് പരിക്കേറ്റു. ആഫ്രിക്കൻ രാഷ്ട്രമായ കോംഗോയിൽ എബോള വ്യാപനം തുടരുന്നു. ഇതുവരെ 1528 പേർക്ക് എബോള സ്ഥിരീകരിച്ചു. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നതായി അധികൃതർ അറിയിച്ചു. നിലവിൽ എബോളയ്ക്ക് അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കോഴിക്കോട്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാമിനി.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: നാടകം താക്കോലുകൾ പാടിയത് സിബല്ല സദാനന്ദൻ, രചന കെ വി ശബരിമണി, സംഗീതം വേഴപ്ര നാണുക്കുട്ടൻ.

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: റീഗൽ ജുവലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: നാടകം ഉണ്ണിയാർച്ചയും ടിപ്പു സുൽത്താനും, പാടിയത് ശുഭ.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: നാടകം വിഷറിക്ക് കാറ്റു വേണ്ട, പാടിയത് പി ലീല, രചന വയലാർ രാമവർമ്മ, സംഗീതം LPR വർമ്മ.

0: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലപ്രഭ, കോഴിക്കോട്.
2: മൂലധനം എന്ന നാടകത്തിനുവേണ്ടി സുലോചന പാടിയ ഗാനമാണ് അടുത്തത്. രചന വയലാർ, സംഗീതം കെ രാഘവൻ.

0: ഈ ഗാനത്തോടുകൂടി നാടകഗാനങ്ങൾ സമാപിക്കുന്നു. ഇപ്പോൾ സമയം 8 മണി. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBGRAMG പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാതല മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്തെ +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. 151 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിനയച്ചു. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10 മണിക്ക്.
1: നടക്കാൻ പോവല്ലേ, കൊടുകുടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

0: സുവർണ മലരുകൾ.
1: പഴയകാല മലയാള ചലച്ചിത്രങ്ങളിലെ മനോഹര ഗാനങ്ങളുമായി സുവർണ മലരുകൾ. ആദ്യ ഗാനം ഇതാ ഇന്നു മുതൽ എന്ന ചിത്രത്തിൽ നിന്നും, പാടിയത് യേശുദാസും ലതികയും. രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: ആരാന്റെ മുല്ല കൊച്ചുമുല്ല എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന മധു ആലപ്പുഴ, സംഗീതം ആലപ്പി രംഗനാഥ്.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: കാവാലം നാരായണ പണിക്കരും ജോൺസണും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം കാറ്റത്തെ കിളിക്കോട് എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസും സുജാതയും.

0: സുവർണ മലരുകൾ.
1: സത്യനന്ദിക്കാടും രവീന്ദ്രനും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം കളിയിലൽപ്പം കാര്യമെന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.

സുവർണ മലരുകളിൽ ഇനി കേൾക്കാം കരിമ്പ് എന്ന ചിത്രത്തിനുവേണ്ടി ഉണ്ണിമേനോനും ജാനകിയും പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: കിലുകിലുക്കം എന്ന ചിത്രത്തിന് വേണ്ടി ജാനകി പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: സുവർണ മലരുകൾ.
1: മംഗളം നേരുന്നു എന്ന ചിത്രത്തിനു വേണ്ടി കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം ഇളയരാജ.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഈണം നൽകി ജാനകി പാടിയ ഗാനം ചിത്രം മൈ ഡിയർ കുട്ടിച്ചാത്തൻ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: അകലത്തെ അമ്പിളി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം ശ്യാം.

0: സുവർണ മലരുകൾ.
1: അടുത്ത ഗാനം പാടിയത് ഉണ്ണിമേനോനും ചിത്രയും. ചിത്രം അങ്ങാടിക്കപ്പുറത്ത്. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: അടുത്ത ഗാനം പാടിയത് യേശുദാസും ഉണ്ണിമേനോനും ചിത്രയും. ചിത്രം ബോയിങ് ബോയിങ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം രഘുകുമാർ.

0: സുവർണ മലരുകൾ. കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.
2: ആകാശവാണി 103.6 റിയൽ FM. ഇനി അല്പസമയത്തിനുള്ളിൽ ന്യൂസ് 8.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. യാത്രകളിലെ പ്രകൃതി, യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്.
3: മറക്കാനാവാത്ത യാത്രാ അനുഭവം അല്ലെങ്കിൽ കാഴ്ച ഏതാണെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. 40 വർഷത്തിലധികമായി പലതരം യാത്രകളിലൂടെ കടന്നുപോയ ഒരാളെന്ന നിലയ്ക്ക് ഇത്തരം ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഞാൻ കഴിഞ്ഞുപോയ നിരവധിയായ യാത്രകളെക്കുറിച്ച് ഓർക്കും. മറക്കാൻ കഴിയാത്ത അവിസ്മരണീയമായ നിരവധി ഓർമ്മകൾ എന്നിലേക്ക് തിക്കിത്തിരക്കി അത്തരം സന്ദർഭങ്ങളിൽ വരാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞുപോയ യാത്രകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലെ ഏറ്റവും അവിസ്മരണീയമായ അനുഭവങ്ങൾ തന്നത് ആരാണ്, എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ എന്നെപ്പോലെ ഒരു സഞ്ചാരിക്ക് നൽകാനുള്ള മറുപടി പ്രകൃതി എന്ന് തന്നെയാണ്. പ്രകൃതിയുടെ അത്ഭുതങ്ങൾ, പ്രകൃതി നൽകിയ ആനന്ദം, പ്രകൃതി നൽകിയ വിസ്മയങ്ങൾ, പ്രകൃതി നൽകിയ സൗന്ദര്യ അനുഭവങ്ങളാണ് ഒരിക്കലും മറക്കാൻ കഴിയാതെ ഈ ഓർമ്മകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുന്നിലേക്ക് വരുന്നത്. ഉദാഹരണത്തിന്, ലഡാക്കിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും ഒരു ഇരട്ട മഴവില്ല് കാണുകയുണ്ടായി. അങ്ങനെ ഒരു കാഴ്ച ആ പ്രകൃതിയിലുണ്ട് എന്നറിഞ്ഞുകൊണ്ടല്ല അതിലൂടെ യാത്ര ചെയ്തത്. ഞങ്ങളുടെ സംഘം ഒരു ഗ്രാമത്തിൽ, വളരെ ഉൾനാട്ടിലെ ഒരു ഗ്രാമത്തിൽ, ചെറിയ ചെറിയ ബുദ്ധ വിഹാരങ്ങൾക്കിടയിലൂടെ, ബുദ്ധ സ്തൂപങ്ങൾക്കിടയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ആകാശത്ത് ഒരു ഇരട്ട മഴവില്ല് പ്രത്യക്ഷപ്പെട്ടത്. മഴവില്ല് സ്വാഭാവികമായും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു ഇരട്ട മഴവില്ല് കാണുക എന്നത് എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരുന്നു. പിന്നീട് ഒരിക്കലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുമില്ല. ആകാശത്ത് അത് കണ്ടു നിൽക്കുമ്പോഴുള്ള ആനന്ദം ഇന്നും മറ്റ് പല ഓർമ്മകളോ അനുഭവങ്ങളോ വന്ന് നിറയുമ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നില്ല. പ്രകൃതിയാണ് പലപ്പോഴും ഒരു സഞ്ചാരിയെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്, ഒരു കാന്തത്തിലേക്കെന്ന പോലെ വലിച്ചടുപ്പിക്കുന്നത്. പ്രകൃതി താരകളിലൂടെയുള്ള യാത്രയുടെ ഓർമ്മകളാണ് ഏറ്റവും വിലപിടിച്ചത് എന്ന് ഞാൻ കരുതുന്നു. ഹിമാലയൻ ചെരുവുകളിലൂടെയോ അല്ലെങ്കിൽ കടലിലൂടെയോ യാത്ര ചെയ്യുമ്പോൾ ആദ്യമായി വരുന്ന പ്രകാശരശ്മി കാണുന്നതിൻ്റെ കാഴ്ച, ആദ്യത്തെ സൂര്യകിരണം കടലിലെ വെള്ളത്തിലോ അല്ലെങ്കിൽ ഹിമപ്പരപ്പിലോ വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു രത്നത്തിളക്കം, അതെന്നെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മകളിൽ നിന്ന് വിട്ടുപോകാത്ത ഒന്നാണത്. ഇത്തരത്തിൽ പല അനുഭവങ്ങളും പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഉദാഹരണത്തിന്, മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മരുഭൂമിയുടെ വലുപ്പം എന്നത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. കാരണം ഒരു വശത്ത് നിന്ന് നാം മരുഭൂമിയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരറ്റം ചക്രവാളത്തിൽ ചെന്നാണ് ചെന്ന് മുട്ടുന്നത് എന്ന് നമുക്ക് തോന്നും. അത്രയും വിശാലമായ പ്രകൃതിയുടെ ഒരിടത്തിലൂടെയാണ് ആ യാത്രകളെല്ലാം. ഇത്തരം യാത്രകളിൽ രാത്രി സമയങ്ങളിൽ, പ്രത്യേകിച്ചും പൂർണ്ണചന്ദ്രനുള്ള രാത്രികളിൽ, മണൽ തിട്ടകളിൽ മലർന്നു കിടന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണുമ്പോൾ ഉള്ള അതിവിശാലമായ പ്രകൃതിയുടെ ഒരു കണ്ണാടി പോലെ എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അവിസ്മരണീയമായ യാത്രാനുഭവം തേടി നാം വളരെ അകലങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യം

ചോദ്യത്തിനും എനിക്കൊരു അനുഭവത്തിലൂടെ മറുപടി പറയാനുണ്ട്. എൻ്റെ വീടിനടുത്ത് ഒരു ചെറിയ നീർച്ചാല് ചോലയുണ്ട്. അതിന് തൊട്ട് മുകളിലായി ഒരു കുന്നാണ്. ഒരിക്കൽ കൗമാരകാലത്ത് ഞാൻ അതിലൂടെ വെറുതെ സാധാരണ ഇടയ്ക്ക് പോകാറുള്ളത് പോലെ ഒരിക്കൽ എൻ്റെ ബന്ധുവീട് കാണാനും ഈ ചോലയ്ക്കരികിലൂടെ വെറുതെ നടക്കാനും വേണ്ടി പോവുകയുണ്ടായി. അന്നാണ് ഒരുപക്ഷെ അവിസ്മരണീയമായ പ്രകൃതി ദൃശ്യങ്ങളുടെ ആദ്യത്തെ തുറക്കൽ ഓർമ്മകളിലെ ശേഖരത്തിൽ നിന്ന് എടുക്കുമ്പോൾ എനിക്കുണ്ടായത് എന്നാണ് തോന്നുന്നത്. ഞാൻ ആ ചോലയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഇടി വെട്ടുന്നു. ഞാൻ നിന്ന സ്ഥലങ്ങളിലും തൊട്ടു മുകളിൽ കുന്നിലേക്കുള്ള നടപ്പാത പോലെയുള്ള വഴികളിലും പെട്ടെന്ന് കൂണുകൾ പൊട്ടി മുളയ്ക്കുന്നു. അവക്കിടയിലൂടെ ഒരുപറ്റം മയിലുകൾ ഇറങ്ങി വരുന്നു. കൂണുകളുടെ ഉദ്യാനത്തിന് നടുവിലൂടെ മയിലുകളുടെ ഒരു സവാരിയായിരുന്നു അത്. ഒരുപക്ഷെ കോടിക്കണക്കിന് രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത ആ പ്രകൃതി അനുഭവം എനിക്ക് സൗജന്യമായി വെച്ച് നീട്ടുകയായിരുന്നു. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴെല്ലാം ഞാൻ പ്രകൃതി ദൃശ്യങ്ങളിലേക്കാണ് കൂടുതലായി കണ്ണ് പായിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും വലുത് എന്ന് സഞ്ചാരികൾ പറയുന്ന ഒരു വസ്തു കാണാൻ പോകുമ്പോൾ അതിനെ ഉല്ലംഘിക്കുന്ന ഒരു കാഴ്ച മിക്കവാറും പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകാറുണ്ട്. മഞ്ഞു വീണ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ അതിനുള്ളിൽ പെട്ടുപോയ ഒരു ചെറിയ കിളിയെ രക്ഷിക്കാൻ കഴിയുക എന്നത് ഒരുപക്ഷെ ഒരു യാത്രയുടെ ഏറ്റവും വലിയ സാഫല്യമായിരിക്കും. അങ്ങനെ ഉത്തരാഖണ്ഡിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. മറ്റൊരിക്കൽ നമ്മുടെ ബേക്കൽ കടൽ തീരത്തിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ചിറകുകൾ ഒടിഞ്ഞു പോയ ഒരു വലിയ പക്ഷിയെ കാണുകയുണ്ടായി. ആ പക്ഷിക്ക് പറന്നു പോകാൻ കഴിയുന്നില്ല. അത് കടൽ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലഞ്ഞ് കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഞാൻ അതിനെ എടുത്തു നോക്കിയെങ്കിലും അതിന് പറക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണമായും എനിക്ക് ബോധ്യമായിരുന്നു. അക്കാലത്ത് എനിക്ക് പരിചിതനായ ഒരു പക്ഷികളെ സംരക്ഷിക്കുന്നതിലും അത്തരം കാര്യങ്ങളിൽ വ്യാപൃതനായ ഒരാളെ ഇക്കാര്യം അറിയിക്കുകയും അദ്ദേഹം വന്ന് ഈ പക്ഷിയെ ചികിത്സിക്കാനായി കൊണ്ടുപോവുകയും ചെയ്ത ഒരു ഓർമ്മയുമുണ്ട്. ഇത്തരത്തിൽ പ്രകൃതി താരയിലൂടെ നടക്കുമ്പോൾ ലഭിക്കുന്ന അനുഭവങ്ങളും അനുഭൂതികളും വളരെ വളരെ വലുതാണ്. കാടുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടലിലൂടെയുള്ള യാത്രകളിൽ, മരുഭൂമിയിലൂടെയുള്ള യാത്രകളിൽ, മഞ്ഞു വീണ പ്രദേശങ്ങളിലൂടെയുള്ള യാത്രകളിൽ, ഇത്തരം യാത്രകളിലെല്ലാം പ്രകൃതിയാണ് ഏറ്റവും വലിയ കാഴ്ചകളെല്ലാം ഒരുക്കി തന്നിട്ടുള്ളത് എന്ന് എനിക്ക് പറയാൻ കഴിയും. അതിനർത്ഥം അല്ലാതെ കണ്ടിട്ടുള്ള വലിയ വലിയ, നാം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മനുഷ്യൻ്റെ ഹിംസയുടെയും കരുണയുടെയും പ്രദർശന വസ്തുക്കളുള്ള സ്ഥലങ്ങൾ മുതൽ എത്രയോ വലിയ സ്ഥലങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവയുടെയെല്ലാം കാഴ്ചയുടെ ഓർമ്മകൾ മനസ്സിലുണ്ട്. അവയെക്കുറിച്ച് പലതിനെക്കുറിച്ചും ഞാൻ വിശദമായി എഴുതിയിട്ടുണ്ട്. എൻ്റെ 20 പുസ്തകങ്ങളിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും പ്രകൃതി തന്നിട്ടുള്ള കാഴ്ചകളാണ് ഏറ്റവും അവിസ്മരണീയമായത് എന്ന് പറയുന്നതിൽ എനിക്ക് ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. എവിടെ താമസിക്കുകയാണെങ്കിൽ അതൊരു യാത്രക്കിടയിൽ ഒരിടത്ത് കിടന്നുറങ്ങി പ്രഭാതം വരുന്ന സമയമാണെങ്കിലും, സ്വന്തം വീട്ടിൽ യാത്രകളൊന്നുമില്ലാതെ നിശ്ചലമായി ജീവിക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും, സൂര്യൻ്റെ ആദ്യ കിരണം പൊടിഞ്ഞു വീഴുന്നത്, പരക്കുന്നത് കാണാനാണ് ഇന്നും ഞാൻ ഏറ്റവും ഉത്സുകനായിരിക്കുന്നത്. കാരണം അതിൻ്റെ ആദ്യ കിരണം വന്ന്, അതിനടുത്ത കിരണം വന്ന് നാം ജീവിക്കുന്ന ഈ ഭൂമി പ്രകാശത്താൽ തിളങ്ങി നിൽക്കുന്ന ആ കാഴ്ചയാണ് ഏറ്റവും വില കൂടിയ കാഴ്ച എന്ന് കരുതുന്ന ഒരു സഞ്ചാരിയാണ് ഞാൻ. അതൊരു ദിവസം ഇല്ലാതെ പോയാൽ നമുക്ക് ആർക്കും തന്നെ ഇവിടെ അവശേഷിക്കാൻ കഴിയില്ല. പ്രകൃതിയെ പരമാവധി ദ്രോഹിക്കാതെ എങ്ങനെ ജീവിക്കാം എന്ന് കാണിച്ചിട്ടുള്ള പല സമൂഹങ്ങൾക്കിടയിലൂടെയും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നാഗകൾ അത്തരത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ്. അവരവരുടെ കാട് വെട്ടിത്തെളിയിക്കുന്നതിനനുസരിച്ച് അവർ തന്നെ വളരെ സ്വാഭാവികമായ വനങ്ങൾ സൃഷ്ടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിനാൽ ഇത്രയും കാലത്തെ യാത്രയിൽ നിന്ന് നിങ്ങളുടെ ഏറ്റവും അവിസ്മരണീയമായ കാഴ്ച എന്താണ്? നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തത് എന്താണ്? നിങ്ങൾ എന്നും എന്നും ഓർക്കാനും എന്നും എന്നും ആ അനുഭവത്തിൻ്റെ മധുരം പങ്കുവെക്കാനും നുകരാനും ശ്രമിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളായി പറഞ്ഞ പ്രകൃതി അനുഭവങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന നിരവധിയായ പ്രകൃതിയുടെ തന്നെ

0: ഭാവദർശനമാണ്. അതിനെക്കുറിച്ചാണ് യാത്രകളുടെ ഓർമ്മകളുടെ തിരത്തള്ളലിൽ ഏറ്റവും മുന്നിൽ വന്ന് നിൽക്കുന്നത് ആ ഓർമ്മകളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല.
1: യാത്രകളിലെ പ്രകൃതി യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ.
2: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സദാനന്ദന്റെ സമയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

0: 103.6 റിയൽ എഫ്എം.
1: ആൻ മരിയ, നോക്കൂ ഈറൻ വയലറ്റ് പൂക്കൾ. നാടകരചന സതീഷ് കെ സതീഷ്. സംവിധാനം എസ് അശോക്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ വി നാരായണൻ, എൽ സി സുകുമാരൻ, അബ്ദുല്ല നന്മണ്ട, ഗിരിജ രവീന്ദ്രൻ, ശിവരാമൻ കൊല്ലേരി, എ പി ഹഫ്സത്ത്, വിശ്വൻ നന്മണ്ട, വിജയൻ കാരന്തൂർ, ദീപിക രാധാകൃഷ്ണൻ, റെനി ശ്രീകുമാർ, ജോസ് തോമസ്, പി മനോജ് കുമാർ, നിഷാന്ത് പി കെ, ആർ എസ് ശിവാംബിക. ആൻ മറിയ, നോക്കൂ ഈറൻ വയലറ്റ് പൂക്കൾ.
2: നാടകത്തിന്റെ അവസാന ഭാഗം തുടർന്ന് കേൾക്കൂ.
3: എടാ, നിന്റെ ഭാര്യയുണ്ടല്ലോ, മെർലിൻ പോൾ, വെറ്റിനറി ഡോക്ടർ. അവൾ ഓമനിച്ചു വളർത്തുന്ന പട്ടികളുടെ ഇടയിൽ കഴിയാൻ എന്നെ കൊണ്ടാവില്ല.
4: അറിയാഞ്ഞിട്ട് ചോദിക്കാം പപ്പ, പഴയ ഒരു റൊമാൻസിന്റെ പേരിൽ എന്തിനാ പപ്പ വെറുതെ ആ സ്ത്രീയെ എങ്ങനെ താങ്ങി നടക്കുന്നേ? പപ്പയുടെ സെന്റിമെന്റ്സ് എനിക്ക് മനസ്സിലാക്കാനാവും. ആ പപ്പ, അവരെ നമുക്ക് മെച്ചപ്പെട്ട ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റാം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ രവീഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റ അലവരാതികളൊക്കെ അങ്ങ് പറഞ്ഞു വിട്ടേക്ക.
3: എടാ, എന്താ നീ പറഞ്ഞത്? അലവരാതികളെന്നോ? എടാ എബിൻ, നിനക്കിതൊക്കെ എങ്ങനെ പറയാൻ കഴിയുന്നു? ഒന്ന് നീ മനസ്സിലാക്കിക്കോ, നിനക്കു പിറകെയുമുണ്ട് ഒരു വാർദ്ധക്യമെന്ന്.
4: പപ്പ, മഴ വരാനുണ്ടെന്ന് കരുതി ആരെങ്കിലും മഴക്കാര് കാണുമ്പോഴേ കൂടെ നിവർത്തുവോ?
3: ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിനക്കും ഷെറീനും വേണ്ടതൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. ആ ഇനിയുള്ള സമ്പാദ്യമൊക്കെ ഇവിടെ ചവിട്ടി മെതിക്കപ്പെടുന്ന കുറേ ജന്മങ്ങളുണ്ടല്ലോ, വൃദ്ധജന്മങ്ങൾ, അവർക്ക് വേണ്ടിയുള്ളതാ.
4: അവസാനമായിട്ട് ഞാൻ പപ്പയോട് പറയാ, പപ്പ ഞങ്ങൾ അനുസരിക്കണം. ഹലോ, ഹലോ, ആ ഷെറിൻ, ആ ഞാൻ കൊടുക്കാം. ആ പപ്പ, ഷെറിന,
3: എനിക്ക് ആരോടോ സംസാരിക്കാൻ താല്പര്യമില്ല, കൊണ്ടുപോകുന്ന എന്റെ ഫോൺ കൊടുക്ക.
4: പപ്പ, ലക്ഷങ്ങൾ വരെയുള്ള ഫോണാ പപ്പ എറിഞ്ഞുടച്ച് തകർത്തത്. വയസ്സുകാലത്ത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോളണം. ഇല്ലെങ്കിൽ
3: അല്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? എന്ത് ചെയ്യുമെന്ന്? എടാ, നീ എനിക്ക് നേരെ കൈ ഉയർത്തിയല്ലേ? എന്താ മടിച്ചു കളഞ്ഞത്? തല്ലടാ, തല്ല്.
4: പപ്പ, ക്ഷമയ്ക്കും ഒരു അതിരൊക്കെ ഉണ്ട്, അത് മറക്കണ്ട.
3: പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുതെന്ന്. മോഹിച്ചു, ഒരുപാടൊക്കെ മോഹിച്ചു ഞാൻ. വെറുതെ, എല്ലാം വെറുതെ. മോനെ എബി, നിനക്കറിയോ, നീയും ഷെറീനും അന്ന് കൊച്ചുങ്ങളാണ്. ഞാനന്ന് ക്യാപ്റ്റനായി ജോലി നോക്കുന്ന കാലം. കപ്പൽ ഓരോ തുറമുഖത്തടുക്കുമ്പോഴും മറ്റുള്ളവരൊക്കെ മദ്യശാലയും മറ്റും തേടി അലയുമ്പോൾ ഞാൻ നിങ്ങൾക്കായി കളിപ്പാട്ടങ്ങളും ഉടുപ്പുകളും മറ്റും തേടി അലയും. ആ ഒരു സ്നേഹം നിങ്ങളെനിക്ക് തന്നില്ല, തിരിച്ചു തന്നില്ലല്ലോ മക്കളെ.

0: എബിൻ സാർ, പ്ലാന്റേഷൻ്റെ കാര്യമൊക്കെ ബാഡ് സിറ്റുവേഷനാണ്. പഴയ പോലെ ജോലിക്കൊന്നും ആളെ കിട്ടുന്നില്ല, ഉള്ളവർക്കോ ചോദിക്കുന്ന കാശും.
1: അതുകൊണ്ടാണോ രവീഷേ ഞാൻ റിസോർട്ടിലേക്ക് നീങ്ങുന്നത്? എന്തിനാ ലാഭം കിട്ടാതെ ബിസിനസ്സും വരി നടക്കുന്നേ? ടൂറിസത്തിലാണെങ്കിൽ ഇപ്പോൾ വലിയ സാധ്യതയാണ്. അതാ ഞാൻ തന്നോട് പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ഈ ഓൾഡ് ഏജ് ഹോം ഇല്ലാതാക്കണം എന്ന്.
0: അതെ സാർ, ഒരു പാഴ്ചെടി കണക്കെ എത്രയും പെട്ടെന്ന് നാം പിഴുതെറിഞ്ഞേ പറ്റൂ.
1: ആ രവീഷ്, ഞാനാ ഡോക്ടറുമായി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംസാരിച്ചോ?
0: ഓ, സംസാരിച്ചു. പക്ഷേ ഡോക്ടർ വഴങ്ങുന്ന യാതൊരു ലക്ഷണവുമില്ല.
1: ഡോക്ടർ ഹരീന്ദ്രനാഥ് പപ്പയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ.
0: അതെ,
1: അങ്ങേര് കഴിഞ്ഞ ദിവസം ഒരു തള്ളയെ കെട്ടിയെടുത്തോണ്ട് വന്നിട്ടുണ്ടല്ലോ ഇടയ്ക്ക്. ഒരു പഴയകാല നടിയെ.
0: നമ്മുടെ എസ്റ്റേറ്റ് ബംഗ്ലാവിപ്പോ പഴയ മുടക്കാച്ചരക്കുകളെ കൊണ്ടിടാനുള്ള വേസ്റ്റ് ബിന്നായിരിക്കുകയാണ് സാർ.
1: കാണാം.

0: പ്രിയ, അവർക്ക് ആ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ.
1: ഓക്കെ സർ.
0: താൻ ആരാണെന്ന് പോലും മറന്നു പോവുക. ആ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാ അവര്. അല്ലാതെ എന്തു പറയാൻ.
2: ആ പ്രിയ, എനിക്ക് ഡോക്ടറോട് ചില പ്രധാനപ്പെട്ട മാറ്റേഴ്സ് സംസാരിക്കാനുണ്ട്.
1: ഓക്കെ, ഞാൻ മാറി തരാം.
2: ആ ഡോക്ടർക്ക് തിരക്കില്ലല്ലോ.
0: ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങുകയാണ്. ആ പറഞ്ഞോളൂ.
2: ആ ഡോക്ടർ, ഞാൻ രവീഷിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു.
0: ഓ ആ കാര്യം. നോ എബിൻ, എനിക്ക് എൻ്റെ പ്രൊഫഷനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്.
2: കമ്മിറ്റ്മെൻ്റ്? വല്ലാതുള്ള സെൻറ്റിമെൻസ് ഒന്നും വേണ്ട എൻ്റെ ഡോക്ടർ സാറേ. മരണം കാത്തു കിടക്കുന്ന തള്ളയെ നാം മരണത്തിന് വിട്ടുകൊടുക്കുന്നു. ഒരുതരം മേഴ്സി കില്ലിംഗ്, ദാറ്റ്സ് ഓൾ.
0: മേഴ്സി കില്ലിംഗ്? എടോ എബിൻ, സർക്കാർ ആശുപത്രിയിലെ ജോലിയും കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുന്നതേ കാശും സമ്പത്തും ഒന്നും മോഹിച്ചല്ല. ഇവിടെ കുറെ ജന്മങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു വലിയ മനുഷ്യനുണ്ട്. ജോൺ സാർ, നിന്റെ പപ്പ ലോകം അറിയുന്ന എഴുത്തുകാരൻ. അയാളിലെ നന്മയാണ് ഞാനടക്കം പലരെയും ഇവിടെ എത്തിക്കുന്നത്. അറിയോ തനിക്ക്? മേഴ്സി കില്ലിംഗിന്റെ പേരും പറഞ്ഞ് വന്നിരിക്കുന്നു. നോൺസെൻസ്. എനിക്ക് തിരക്കുണ്ട്.
3: വിളിക്കാൻ തേച്ചത് പാണ്ടാവോ സർ? അയാള് പോയി ജോൺ സാറിനോടെങ്ങാനും പറഞ്ഞാൽ.
2: പോയി പറയട്ടോ അങ്ങേര്, ആകെ വിളിപ്പിച്ചങ്ങ് കൊടുത്തേക്കാം.
1: മാഷേ, മാഷേ. ഓ, ഈ മാഷി ദേവിടെ പോയി കിടക്കുക. മാഷേ.
2: പ്രിയ, പ്രിയ, പ്രിയ, സ്വീറ്റ് നെയിം, നല്ല മധുരമുള്ള പേര്. പേരിൽ മാത്രല്ല കേട്ടോ, കാണുമ്പോ ആകെ മൊത്തം ഒരു വലിയ മധുരണ്ട്. ആ
1: പരിഹസിക്കില്ലേ സാറേ, ജീവിച്ചങ്ങ് പോയിക്കോട്ടെ.
2: ഏ, പപ്പയെ നോക്കാൻ ഹോം നേഴ്സായി നീ വരുമ്പോ നത്തോലി പോലെ മെലിഞ്ഞു കൊളുത്തൊരു കോലായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, തട്ടിച്ച് കൊഴുത്ത്. പിന്നെ
1: എന്തേ കാണിക്കുന്നേ? കൈന്ന് വിടരല്ലേ പറഞ്ഞേ. ഞാൻ സാറിനെ വിളിക്കും.
2: വലിയൊരു ശീലാമതി. സാറുമായുള്ള നിന്റെ ചുറ്റിക്കളി എനിക്കറിയാടി.
1: വെറുതെ അനാവശ്യം പറയരുത്. സാറ് സാറ് എനിക്ക് എന്റെ അച്ഛനെ പോലെയാ. വിടൂ.
4: സിസ്റ്റർ എന്നെ വിളിച്ചിരുന്നോ?
1: എത്ര നേരമായി മാഷിനെ തിരക്കിയാ നടക്കുന്നു.
4: അല്ല, എന്താ സിസ്റ്ററുടെ മുഖം
1: പാടിയിരിക്കുന്നേ? ഒന്നുമില്ല. ആ മാഷിന് മാഷിനൊരു എഴുത്തുണ്ട്. മാഷി കാത്തിരുന്ന ആ എഴുത്ത് 9 ബിയില പ്രഭാവതിയുടെ.
4: കളിപ്പിക്കാതെ എഴുത്ത് ഇങ്ങനെ സിസ്റ്ററെ.
1: അയ്യടാ
4: ഇങ്ങനെ സിസ്റ്ററെ.
1: എന്ത് റോട്ടാ ഇത്? അയ്യോ, എവിടെങ്കിലും തട്ടി തടഞ്ഞ് വീഴേ.
4: ആ ചോലമരത്തിന്റെ ചുവട്ടിൽ ചെന്നിരുന്ന് സ്വസ്ഥായിട്ട് വായിക്കാം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ അവൾ എനിക്ക് എഴുതിയല്ലോ.
5: പ്രിയപ്പെട്ട മാഷിന്, മാഷേ, അസുഖമൊക്കെ മാറി സുഖമായിട്ടൊരു സ്ഥലത്ത് ജീവിക്കുന്നു എന്നറിഞ്ഞ് വളരെ സന്തോഷിക്കുന്നു. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഇവിടെ ഒരു വേലക്കാരിയുടെ സ്ഥാനം പോലും എനിക്കില്ല മാഷേ. വാർദ്ധക്യം ഒരു ശാപം തന്നെയാണ്. മാഷിനി എഴുതുന്നത് തന്നെ ഒളിച്ചും പതുങ്ങിയുമാണ്. എനിക്ക് അവിടേക്ക് വരാനാവില്ല മാഷേ. ഒരിക്കലും മാഷ് ഇവിടേക്ക് വരരുത്. ഇനിയും മാഷ് ഇവിടെ നരകിച്ച് ജീവിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. എല്ലാം വിധിക്ക് വിട്ടുകൊടുത്ത് മനസ്സ് മരവിച്ച് കഴിയുകയാണ് ഞാനിവിടെ. മാഷിനു വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ എന്ന് സ്വന്തം പ്രഭ.
4: സ്വന്തം പ്രഭ, സ്വന്തം പ്രഭ, പ്രഭേ, എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം ജില്ലയിൽ ഇപ്പോൾ ഒറ്റക്കിളി, ഒറ്റക്കിളി മാത്രമായി.
6: മാഷ് ഇവിടെ വന്നിരിക്കുക, റിഹേഴ്സൽ നോക്കണ്ടേ? അവിടെ എല്ലാവരും കാത്തിരിക്കുക. മാഷേ, മാഷ് കരയാ. എന്താ മാഷേ, എന്താ ഉണ്ടായത്?
4: ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ല. അതെ, കണ്ണില് ഒരു കരട് പോയതാ.

0: മെനുനെ, എനിക്ക് എന്റെ ഒരു വല്ലാത്ത ക്ഷീണോ. നിങ്ങൾ ചെന്ന് റിഹേഴ്സൽ നോക്ക്, ഞാനിന്ന് റൂമിൽ ചെന്ന് കിടക്കട്ടെ.
1: എന്നാ ശരി.
0: മെനു സാറേ, ഇനി ഞാൻ ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്? നമ്മുടെ നാടകത്തിൽ ഏതൊരു കഥാപാത്രം അങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. ഓ, ഞാൻ മറന്നു, എന്റെ കഥാപാത്രം തന്നെയല്ലേ അത് ചോദിക്കുന്നത്. ഞാൻ ഇനി ആർക്കു വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത്? ആർക്കു വേണ്ടിയാണ്?

0: എക്സലന്റ്! സാർ എഴുതിയിടത്തോളം ഞാൻ വായിച്ചു. വെരി ഇൻട്രസ്റ്റിംഗ്. സാർ എഴുതിയ മറ്റ് നോവലുകളിൽ നിന്നും ഈ നോവൽ ഏറെ വ്യത്യസ്തമാണ്. ട്രീറ്റ്മെന്റ് കൊണ്ടും സബ്ജക്റ്റ് കൊണ്ടും അത് ഓരോ വായനക്കാരനെയും പിടിച്ചുലയ്ക്കുക തന്നെ ചെയ്യും.
1: നിരഞ്ജന, അനുഭവങ്ങളെ ഭാവനയുമായി ഇടചേർക്കുമ്പോൾ ഞാൻ പോലും അറിയാതെ എഴുത്ത് മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്.
0: സാർ, കഥയിലെ മാഷിന് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? എഴുതാനിരിക്കുന്നേ ഉള്ളുവെങ്കിലും അറിയാനൊരാകാംക്ഷ.
1: ഭാര്യയുടെ കത്ത് വന്നതിൽ പിന്നെയാണ് അങ്ങേരെ ഇവിടുന്ന് കാണാതാവുന്നത്. മിസ്സിംഗ്! മാഷ് എങ്ങോട്ടായിരിക്കും പോയിരിക്കുക? എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? ഒന്നും അറിയില്ല. നിരഞ്ജന, മഞ്ഞ് വീഴുന്ന ഒരു വെളുപ്പാൻകാലമായിരുന്നു അത്. തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തമിഴൻ പയ്യൻ ശെൽവം ഞെട്ടിക്കുന്നൊരു കാഴ്ച കണ്ടു. ലേക്കിൽ ചത്തുവീർത്ത ഒരു ശവം. അത് മാഷിൻ്റെതായിരുന്നു. മാഷ് അവതരിപ്പിക്കാനിരിക്കുന്ന നാടകത്തിലെ കഥാപാത്രം പോലെ മരണത്തിൻ്റെ ലോകത്തേക്ക് ആരുടെയും അനുവാദം ചോദിക്കാതെ കടന്നുപോയി.
0: ദിവാകരൻ മാഷ് ആരുടെയും മനസ്സ് നനയിക്കുന്ന ക്യാരക്ടർ.
1: കഥ തുടരുകയാണ് കുട്ടി, കഥ തുടരുകയാണ്. മാഷിൻ്റെ ആത്മഹത്യ വിവാദമാവുകയാണ്. എല്ലാ ദുരിതവും ദുരന്തവും ആഘോഷമാക്കി മാറ്റുന്ന മീഡിയകൾ ഇതും ഒരാഘോഷമാക്കി മാറ്റുകയാണ്. നിരഞ്ജന, മാഷ് തല്ലിക്കൊന്ന് തടാകത്തിൽ എറിഞ്ഞതാണെന്നാണ് ആരോപണങ്ങൾ. ഞാൻ ചോദ്യങ്ങളാൽ വലിച്ചു കീറപ്പെടുകയാണ്. എനിക്കറിയില്ല നിരഞ്ജന, ആർദ്രതയും നന്മയും ഉള്ളിൽ സൂക്ഷിച്ചു പോയതാണോ എൻ്റെ തെറ്റ്? എല്ലാവരെയും ഹൃദയം കൊണ്ട് സ്നേഹിച്ചു പോയതാണോ എൻ്റെ തെറ്റ്? എഴുത്തിനിവിടെ ബ്ലോക്ക് വന്നിരിക്കുകയാണ്. അക്ഷരങ്ങളൊന്നും മനസ്സിലേക്ക് വരുന്നില്ല. നിരഞ്ജന, കാണാം, നമുക്ക് കാണാം. എഴുതുന്നത് ഞാൻ മെയിൽ ചെയ്യാം.
0: എന്നാ ഓക്കെ സാർ, ഞാൻ ഇറങ്ങുകയാ. ബുദ്ധിമുട്ടിക്കുകയല്ല, അധികം വൈകാതെ ബാക്കി കൂടി
1: ഓക്കെ അയക്കാം, എല്ലാം അയക്കാം.
0: ഓക്കെ സാർ,
1: ബൈ
0: ബൈ.
2: പപ്പാ, പപ്പ ജീവിക്കുന്നത് കുറേ മിഥ്യാസ്വപ്നങ്ങളിലാണ്. സ്വപ്നമല്ല ജീവിതം, ഭാവനയും അല്ല. പല എഴുത്തുകാരെയും പോലെ പപ്പയും നോർമലല്ല.
1: എബിൻ, ഞാൻ എഴുത്തിൻ്റെ ഒരു മൂളിലാണ്, പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്.
2: പപ്പാ, പപ്പയോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഈ ഓൾഡ് ഏജ് ഹോമൊന്നും നമുക്ക് വേണ്ടാന്ന്. കേട്ടില്ലല്ലോ, ഇപ്പം അനുഭവിച്ചോ? അന്വേഷണത്തിൻ്റെ പേരും പറഞ്ഞ് പോലീസ് നിരന്തരം കയറി നിരങ്ങുക.
3: ഒന്നാമത് നിയമപരമായ അനുമതിയില്ലാതെയാണ് ഇങ്ങനെയൊരു ഓൾഡ് ഏജ് ഹോം ഇവിടെ പ്രവർത്തിക്കുന്നത് തന്നെ. എൻ്റെ സാറേ, വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടും കൊടുത്തും ഒരുവിധം പ്രശ്നം ഒതുക്കി തീർക്കുമ്പോഴാ ലേക്കിൽ ചാടിച്ച തങ്ങേരുടെ മകന്റെ വരവ്.
2: പുറത്ത് സിറ്റൗട്ടിലേ കാത്തു കെട്ടി കിടപ്പുണ്ട് അയാളുടെ ഓമന പുത്രൻ. അച്ഛൻ്റെ ചാവിന് വില പറയാനായിട്ടേ. ആടോ രവീഷ്, അയാളുടെ കൊണ്ട് വരാൻ പറ. ആ പപ്പ, നിയമപരമായിട്ട് നോക്കുമ്പോൾ തെറ്റ് നമ്മുടെ ഭാഗത്താ. സംസാരിച്ച് ഒരു കോംപ്രമൈസിലെത്തേ നിവർത്തിയുള്ളൂ.
4: നമസ്കാരം സാർ, ഞാൻ പ്രവീൺ ദിവാകർ, ക്രിമിനൽ ലോയറാ.
5: എന്താ പറയുക,

0: അച്ഛന് ശാഠ്യം പിടിച്ച കുട്ടികളുടെ മനസ്സായിരുന്നു. വളരെ നിസ്സാര പ്രശ്നം മതി വഴക്കിട്ട് ഇറങ്ങിപ്പോകാൻ. അന്നും വഴക്കിട്ട് ഇറങ്ങിപ്പോയതാ, പിന്നെ മടങ്ങി വന്നില്ല. എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? ഒരു വിവരം ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടപ്പോഴാ അച്ഛൻ.
1: മിസ്റ്റർ പ്രവീൺ, എല്ലാം സംഭവിച്ചു കഴിഞ്ഞില്ലേ?
2: കൂൾ ഡൗൺ.
0: സോറി.
1: ആ മീഡിയകളാണ് പ്രശ്നം ഇത്ര വഷളാക്കിയത്.
3: മീഡിയകൾ? അവർ പറയുന്നൊരു സത്യമില്ലേ? ഒരു ഓൾഡ് ഏജ് ഹോമിൽ ക്രൂരമായ പീഡനങ്ങളേറ്റ് മരിക്കേണ്ട ഗതികേടൊന്നും എന്റെ അച്ഛനുണ്ടായിരുന്നില്ല.
4: സ്റ്റോപ്പ് ഇറ്റ്!
5: തന്റെ അച്ഛൻ ഇവിടെ എന്ത് സംഭവിച്ചു എന്നാണ് താൻ പറയുന്നത്?
4: എടോ, വ്രണങ്ങളിൽ പുഴുക്കളരിച്ച് പഴുത്തെളിഞ്ഞ് മരണത്തോട് മല്ലടിച്ച നിങ്ങളുടെ അച്ഛനെ ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു.
3: ഒന്നും കേൾക്കണ്ട എനിക്ക്. സാർ, വിദേശ ഫണ്ട് പറ്റാൻ ഇതുപോലെ വൃദ്ധസദനവും അനാഥാലയവും ഒക്കെ നടത്തിപ്പോരുന്ന നിങ്ങളെപ്പോലുള്ള ചിലരുടെ ലക്ഷ്യം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം.
1: മിസ്റ്റർ പ്രവീൺ, നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതൊരു ആത്മഹത്യയാണ്.
3: അറിയാം സാർ, അച്ഛന്റെ മരണം ആത്മഹത്യ തന്നെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുതന്നെ ശരിവെക്കുന്നു. പക്ഷേ അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്, അതായത് ആത്മഹത്യാ പ്രേരണ കുറ്റം, ഈ നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് തന്നെയാണ് അച്ഛനത് ഏറ്റുവാങ്ങേണ്ടി വന്നതും.
4: എന്ത് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാ താൻ ഈ പറയുന്നത്? ഒരു പാവം മനുഷ്യനെ ഒരു നാൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടിട്ട് അച്ഛന്റെ മരണത്തിന് വിലപേശാൻ വന്നിരിക്കുക പുന്നാരമോഹൻ. കടന്നു പോ എന്റെ മുമ്പിൽ നിന്ന്. പോകാൻ
3: പോകാം. ഇനി നമുക്ക് നിയമത്തിന്റെ വഴിയിൽ കാണാം.
1: കാണാം നമുക്ക്. മിസ്റ്റർ പ്രവീൺ, പ്രവീൺ ദിവാകർ, ഒന്ന് നിന്നേ പ്ലീസ്, പ്ലീസ്. മിസ്റ്റർ പ്രവീൺ, ഈ കേസ്, കോടതി, എല്ലാറ്റിനും പോം വഴികളില്ലേ? ആ വരൂ, നമുക്കിവിടെ പുറത്തിരുന്ന് സംസാരിക്കാം. സംസാരിച്ച് സംസാരിച്ച് അതങ്ങ് മാന്യമായി ഡീൽ ചെയ്തേക്കാം.
3: ഓക്കേ,
1: വരൂ.
4: ദൈവമേ, നന്മകൾ ഇവിടെ കടലെടുക്കുകയാണ്.

0: പപ്പാ പപ്പാ, ആരോട് ചോദിച്ചാ ഇതൊരു ഓൾഡേജ് ഹോമാക്കി മാറ്റിയത്? എന്നോട് ചോദിച്ചോ? എബിനോട് ചോദിച്ചോ? എല്ലാ സ്വന്തം ഇഷ്ടങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ. യു ആർ സെൽഫിഷ്. ഈ എസ്റ്റേറ്റും ബംഗ്ലാവും പ്ലാന്റേഷനും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ മമ്മയുടെ കൂടെ പേരിലുള്ളതാ. എന്ന് വെച്ചാ ഞങ്ങൾക്കും കൂടെ അവകാശപ്പെട്ട സ്വത്താന്ന്.
1: മോളെ ഷെറിൻ, നീ സ്റ്റേറ്റ്സിൽ നിന്ന് ഇവിടേക്ക് പറഞ്ഞെത്തിയത് സ്വത്ത് വീതം വയ്ക്കാനാ? ഗുഡ്. എബിൻ, നീ പറ, ഞാൻ എന്താണ് വേണ്ടത്? ടെൽ മീ.
2: പറഞ്ഞല്ലോ പപ്പ, എന്നേക്കുമായി ഇതങ്ങ് നിർത്താം നമുക്ക്, ഈ ഓൾഡേജ് ഹോം.
0: ലക്ഷക്കണക്കിന് കാശാ ആ പ്രശ്നം ഒതുക്കി തീർക്കാൻ പലർക്കായി വാരി എറിഞ്ഞത്. അത് പപ്പയ്ക്കറിയോ, ഇതുപോലെ ഇനിയും ഇങ്ങനെയുള്ള കുരിശ് ചുമക്കാൻ ഞങ്ങൾക്ക് വയ്യ.
2: പപ്പ, ഞാൻ താമസിക്കുന്ന ഹെറിറ്റേജ് വില്ലേജിൽ പപ്പയ്ക്ക് കോട്ടേജ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ, നാളെ വെളുപ്പിന് പപ്പ അങ്ങോട്ട് മാറുന്നു. ഇവിടെ നാളെ റിസോർട്ടിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണേ.
1: ഓ, അങ്ങനെയാണോ? ഗുഡ്. അപ്പോ ശേഷിക്കുന്ന കുറെ പാവങ്ങളുണ്ടല്ലോ ഇവിടെ, വൃദ്ധജന്മങ്ങൾ.
2: അവരെ സർക്കാർ അഗതി മന്ദിരങ്ങളിലേക്ക് പറഞ്ഞുവിടുന്നു, ചിലർ സ്വയം ഒഴിഞ്ഞു പോകുന്നു. ആ രവീഷ്
3: സർ
2: പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വെളുപ്പിന് വല്ല വണ്ടിയും വിളിച്ച് കയറ്റി വിട്ടേക്കണം എല്ലാറ്റിനെയും.
3: ഓ ശരി സർ, വണ്ടി വെളുപ്പിനെ എത്തും.
1: അപ്പോ എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു അല്ലേ ഷെറിൻ? എബിൻ, മക്കളെ, ഇതെല്ലാം നിങ്ങളെടുത്ത നിങ്ങളുടെ തീരുമാനങ്ങൾ. എന്നാൽ കേട്ടോ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല.
0: നടക്കും, നടന്നേ പറ്റൂ. പപ്പയ്ക്ക് ഞങ്ങളെ അനുസരിക്കുന്നതാ നല്ലത്, അല്ലെങ്കിൽ.
2: എന്തിനാ പപ്പ ഞങ്ങളെ കൊണ്ട് അരുതാത്തത് ചെയ്യിപ്പിക്കുന്നത്? പപ്പ പപ്പ എന്നേക്കുമായി കോമയിലാകാൻ ഈ സിറിഞ്ചിൽ ഏതാനും തുള്ളി മരുന്ന് മതി.
0: ഞങ്ങളുടെ നല്ല പപ്പയല്ലേ. ആ, അങ്ങ് അനുസരിച്ചേക്ക്. കാലങ്ങളോളം കോമയിലൊക്കെ കിടക്കുക എന്ന് വെച്ചാ, ഓ ഗോഡ്, ഊർക്കം കൂടെ വയ്യ.
1: എടാ എബിൻ, പ്രക്ഷുബ്ധമായ കടലിലൂടെ മനസ്സ് പതറാതെ കപ്പലുടിച്ചവനാ ഞാൻ, ക്യാപ്റ്റൻ ജോൺസ കേറിയ. പക്ഷേ പതറാത്ത, ഒരിക്കലും പതറാത്ത ആ മനസ്സ് മര

0: പോയി. നന്മകളൊക്കെ കടലെടുക്കുമ്പോൾ എന്തിനാ ഞാൻ മാത്രമായിട്ട് ഈ കപ്പലിൽ തനിയെ? കണ്ടില്ലേ തിന്മയുടെ തിരകൾ ആർത്ത് ചിതറുന്നത്?
1: വയ്യ, എനിക്ക് വയ്യ,
0: ഞാൻ കീഴടങ്ങുകയാണ്.
2: ഓക്കെ പപ്പ, ഇപ്പോഴാണ് പപ്പ ഞങ്ങളുടെ പപ്പയായി മാറിയത്.
3: ഓ സ്വീറ്റ് പപ്പ, ഗുഡ് നൈറ്റ് പപ്പ. അങ്ങനെ നല്ല കുട്ടിയായിട്ട് കിടന്നോളൂ. സ്വീറ്റ് ഡ്രീംസ്. ആ എബിൻ, എനിക്ക് നല്ല യാത്രാക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ.
2: എനിക്കും രവീഷിനും കൂടി ചില ജോലികൾ ബാക്കിയുണ്ട്. നാളെ വെളുപ്പിന് എല്ലാ ചണ്ടി പണ്ടാരങ്ങളെയും കയറ്റി വിട്ടിട്ട് ഒരു ശുദ്ധി കലശം

0: ഹലോ, ഹായ് മെറിൻ. ആ പറ പറ. എന്തായി കാര്യങ്ങളൊക്കെ? ഇവിടെ വന്നപ്പോ ഞാൻ അല്പം ബിസി ആയി പോയി. ആ അതാ വിളിക്കാതിരുന്നേ.
1: അതിന് എബിൻ എന്നാ ബിസി അല്ലാതിരുന്നത്? എബിന്റെ ആ തിരക്കിൽ ഞാൻ എന്നും ഒരു നിഴൽ മാത്രമായിരുന്നില്ലേ? വെറും നിഴൽ.
0: മെറി, ഈ അസമയത്ത് വിളിച്ച് നീ എന്താ ഇങ്ങനെ? കോൾ കണ്ടപ്പോ വല്ല അത്യാവശ്യ കാര്യത്തിനുമാണെന്നാ ഞാൻ കരുതി.
1: അത്യാവശ്യ കാര്യത്തിന് തന്നെയാ വിളിച്ചത്. ബാങ്കുകാര് ആ ക്രെഡിറ്റ് തീർക്കാത്തതിന്റെ പേരില് കമ്പനി ബിൽഡിംഗ് ഒക്കെ പൂട്ടി സീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങ എത്തിയാലുടനെ അറസ്റ്റ് ഉണ്ടാവും.
0: ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താണ് ഒരു വഴി?
1: എന്ത് വഴി? ഞാൻ പലപ്പോഴും പറഞ്ഞു എബിന്റെ ഈ പോക്ക് ശരിയല്ലെന്ന്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ, ആണും പെണ്ണുമായിട്ട്. അവരെ വിളിച്ചു നോക്ക്, കണ്ണീരൊപ്പിത്തരും.
0: ശവത്ത് കുത്തരുത്. ആ അതിനെങ്ങനെയാ? എപ്പോഴെങ്കിലും നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? നീ വളർത്തുന്ന പട്ടികളോട് കാണിക്കുന്ന സ്നേഹമെങ്കിലും എന്നോട് കാണിച്ചിട്ടുണ്ടോ? ഉണ്ടോ?
1: അതിന് നീ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? നിനക്ക് വലുത് ആഘോഷങ്ങളായിരുന്നില്ലേ? പാർട്ടി, ക്ലബ്ബ്, ട്രാവലിംഗ്, ആകെയുള്ള ഒരു മോളുടെ വളർച്ച നീ അറിഞ്ഞിട്ടുണ്ടോ? എന്താ ഒന്നും പറയാത്തത്? ഒരത്യാവശ്യ കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഫോണ് കട്ട് ചെയ്തേക്കാം. ഞാനും മോളും മറ്റൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറുക. നമുക്ക് പിരിയാമേ.
0: മെറിൻ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ല മെറിൻ. എന്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല മെറിൻ.
1: സോറി എബിൻ, യു ആർ ടു ലേറ്റ്. ആദ്യം ഓർക്കണമായിരുന്നു ഇതൊക്കെ.
0: മെറിൻ, എന്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മെറിൻ. പറ്റില്ല, എനിക്ക് എന്റെ മോളെ കാണണം.
2: എബി, എന്താ? ആരാ വിളിച്ചു നിന്നെ?
0: എല്ലാം ഞാൻ പറയാൻ ഷെറിൻ. കുറഞ്ഞ ദിവസം കൊണ്ടാണെങ്കിലും നമ്മുടെ പപ്പയെ ഞാൻ വല്ലാതെ ദ്രോഹിച്ചു. അതിനുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്.
2: എന്താ നീ പറയുന്നത്?
0: ഞാൻ, എന്റെ കുടുംബം, എന്റെ ബിസിനസ്, എല്ലാം എനിക്ക് നഷ്ടമായി.
2: മെറിന്റെ കാര്യമാണെങ്കിൽ ഒക്കെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാം. നീ വിഷമിക്കാതെ.
0: നമ്മൾ പലതും തിരിച്ചറിയാൻ വൈകി. പലതും.
2: നമ്മുടെ മമ്മ മരിച്ചു പോയിട്ടും മമ്മയുടെ ഒരു ആബ്സെൻസ് പോലും അറിയിക്കാതല്ലേ നമ്മെ പപ്പ വളർത്തിയത്? സത്യം പറഞ്ഞ പപ്പയുടെ ജീവിതം എഴുതുന്ന ഈ നോവൽ നമുക്കൊരുപാട് തിരിച്ചറിവുകൾ തരുന്നു.

0: ഫിറോസ്, നീ എത്ര ഭാഗ്യവതിയാണ്! അതുകൊണ്ടല്ലേ നിന്നെ ദൈവം നേരത്തെ വിളിച്ചത്. നീ കണ്ടല്ലോ നമ്മുടെ മക്കൾ തോൽപ്പിച്ചു കളഞ്ഞത്. റോസ്, കഥ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. കഥയറിയാതെ ഇവിടെ വാർദ്ധക്യത്തിൻ്റെ നിഴലിൽ കുറേ കഥാപാത്രങ്ങൾ. എനിക്കറിയില്ല ഈ കഥ എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതെന്ന്.
1: സാറെന്താ ഇവിടെ ഇങ്ങനെ തനിച്ചിരിക്കുന്നത്?
0: ഞാനും എൻ്റെ റോസും മിക്ക രാത്രികളിലും ഈ ചോലമരത്തിന് കീഴേ വന്നിരിക്കും. എന്തോ ഒരു ഓർമ്മയിൽ. എവിടേക്കാ? ഒരു യാത്രയ്ക്കുള്ള വേഷത്തിൽ. ബാഗൊക്കെ തയ്യാറായിട്ടുണ്ടല്ലോ.
1: സാറിനറിയാലോ, നാളെ വെളുപ്പിന് ഇവിടെ നിന്ന് ആ പാവങ്ങൾ ആട്ടിയിറക്കപ്പെടുകയാണ്.

0: അത് കാണാൻ എനിക്ക് വയ്യ. അതിനു മുമ്പ് എനിക്ക് പോണം. എന്നോ ഞാൻ ഇവിടെ വിട്ടു പോവേണ്ടതാ. എന്നെ ഇവിടെ ബന്ധിപ്പിച്ചു നിർത്തിയ കണ്ണികൾ സാറും പാവം ആൻമരിയ മാഡം ഒക്കെയാണ്. ചിലരെ നാം വല്ലാതെ ഇഷ്ടപ്പെട്ടു പോവും. രക്തബന്ധങ്ങൾക്കപ്പുറം. ടാക്സി വന്നു. ഞാൻ ഇറങ്ങിക്കോട്ടെ സാർ, ഇറങ്ങിക്കോട്ടെ.
1: മോളെ പ്രിയ, എല്ലാവരും യാത്ര പറയുകയാണ്. യാത്ര ആൻ, വീൽചെയറിൽ നീ തനിയേ?
2: എന്തോ ആ കുട്ടി യാത്ര പറഞ്ഞകന്നപ്പോ ഈ വീട് ഒരു മരണ വീട് പോലെ.

0: ഈ യാത്ര ആൻ വീൽചെയറിൽ നീ തനിയേ?
1: എന്തോ ആ കുട്ടി യാത്ര പറഞ്ഞകന്നപ്പോ ഈ വീട് ഒരു മരണ വീട് പോലെ. ജോൺ, നമുക്കും യാത്രയാവാം എങ്ങോട്ടെങ്കിലും. സമാധാനം കിട്ടുന്ന എവിടേക്കെങ്കിലും
0: വരൂ. നീ പറഞ്ഞില്ലേ സമാധാനം കിട്ടുന്നൊരിടം പോകാം, നമുക്ക് അവിടേക്ക് പോകാം. വെളുപ്പിന് നിങ്ങളെയൊക്കെ എന്നിൽ നിന്നും അവർ ആട്ടിപ്പുറത്താക്കും. നിന്നെ എനിക്ക് വിട്ടുപിരിയാനാവില്ലല്ലോ. നമുക്കുറങ്ങാം, എന്നേക്കുമായി ഉറങ്ങാം. എന്താ നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടത്? കഥ എഴുതി അവസാനിപ്പിക്കാനിരിക്കുകയായിരുന്നു ഞാൻ എന്റെ ജീവിത കഥ.
1: അതെ മക്കളെ, ആർക്കൊരു ഭാരമാവാതെ ഞങ്ങൾ ഈ രണ്ട് വൃദ്ധജന്മങ്ങള്.
2: ആന്റിയെ ഒരുപാട് ഞങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം, ഞങ്ങളോട് ക്ഷമിക്കണം.
3: അതെ ആന്റി, ഞങ്ങളോട് ക്ഷമിക്കില്ലേ
1: മക്കളെ?
3: അപ്പാ, ബന്ധങ്ങളുടെ ആഴം ഞാൻ മനസ്സിലാക്കുന്നു പപ്പ, മനസ്സിലാക്കുന്നു.
4: പപ്പയുടെ ആഗ്രഹം പോലെ ഇതൊരു ഓൾഡ് ഏജ് ഹോമാക്കി നിലനിർത്തുന്നു. എന്താ പപ്പയ്ക്ക് സന്തോഷായില്ലേ?
3: അതെ പപ്പ, അതെ. ആ പപ്പ, ക്രിസ്തുമസിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, നമുക്കിത് ആഘോഷമായിട്ട് അടിച്ചു പൊളിക്കണം.
1: അതെ മക്കളെ, അതെ. ആഘോഷങ്ങൾ ഓരോന്നും ഞങ്ങൾക്കൊരാശ്വാസമാണ്, സമാധാനമാണ്.
5: ഹലോ, ഹായ് നിരഞ്ജന.
6: ആ സർ.
5: കഥ തുടരുകയാണ്. ഒരു പെരുമഴ പോലെ വാക്കുകൾ പെയ്തിറങ്ങുന്നു.
6: എഴുതിയിടത്തോളം എനിക്ക് മെയിൽ ചെയ്യില്ലോ?
5: ഷുവർ. വിഷ് യു എ മെറി ക്രിസ്മസ്.

0: ആൻ മറിയ, നോക്കൂ ഈറൻ വയലറ്റ് പൂക്കൾ. നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന സതീഷ് കെ സതീഷ്. സംവിധാനം എസ് അശോക്.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
5: ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 10:00. എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കിയതിന് ഖത്തർ പ്രധാനമന്ത്രിക്ക് വിദേശകാര്യമന്ത്രി നന്ദി അറിയിച്ചു. VBGRAMG പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ.

കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷം നാളെ. ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി അമിത് ഷാ മുഖ്യാതിഥിയാകും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്തെ +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 9-10 ക്ലാസുകളിലെ OBC EBC വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള PM യശസ്വി പ്രീ മെട്രിക് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ egrants.kerala.gov.in ലഭ്യമാണ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. ശ്രോതാക്കളുടെ പ്രിയ ഗാനങ്ങളുമായി രഞ്ജിനി. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. ധനം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ഇന്നാദ്യം. ഗാനരചന PK ഗോപി, സംഗീതം രവീന്ദ്രൻ.

താമരശ്ശേരിയിൽ നിന്നും വിജീഷ്, പ്രജിന, നേഹ്ന, നിഹാൻ എന്നിവരുടെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം പ്രിയം. പാടിയത് മാസ്റ്റർ സുബിൻ ഇഗ്നേഷ്യസ്, കുമാരി നൈന. ഗാനരചന രമേശൻ നായർ. സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം ഇനി കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ബൈജു മുതുകാട്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമ്മർ.

രഞ്ജിനി. ആവളയിലെ പൊന്നൂസിനായി ശ്രുതി പ്രജീഷ് ആവശ്യപ്പെടുന്ന ഗാനം ഇനി കേൾക്കാം. ചിത്രം കുസൃതിക്കുറിപ്പ്, പാടിയത് യേശുദാസും ചിത്രയും, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

ഹനീഫ് തിരുവള്ളൂരിന്റെ ഇഷ്ടഗാനമാണ് അടുത്തത്. ചിത്രം പവിത്രം. പാടിയത് യേശുദാസും സുജാതയും. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ശരത്.

കാട്ടിലെ പീടികയിൽ നിന്നും ദീപ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം മണിപ്പത്തൂരിലെ 1000 ശിവരാത്രികൾ. പാടിയത് ചിത്ര. ഗാനരചന ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ.

പാലക്കാട് നിന്നും റഷീദ് ചുണ്ടക്കോട് ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം നിറം. പാടിയത് ജയചന്ദ്രനും സുജാതയും. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം വിദ്യാസാഗർ.

ആകാശദൂത് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഒ എൻ വി, സംഗീതം ഔസേപ്പച്ചൻ. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ചെലവൂരിൽ നിന്നും വാസുദേവൻ, ശൈലജ എന്നിവർ.

കായംകുളത്ത് നിന്നും പൂജ ജയചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ഇതു മഞ്ഞുകാലം. പാടിയത് യേശുദാസും ചിത്രയും. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം SP വെങ്കിടേഷ്.

ജീവിതം എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രനും സുശീലയും പാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗൈ അമരൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ജോഷി അങ്കമാലി.

0: രഞ്ജിനി.
1: ആകാശവാണി 103.6 റിയൽ FM. ഇനി FM ഗോൾഡ് പരിപാടികൾ കേൾക്കാം.